മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ന് കൊല്ലവർഷം 1201 ആണ്. കർക്കിടകം 30/2026 ഓഗസ്റ്റ് 15 ശനിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

കുടുംബചിന്തകൾ. ഈ ജീവിതത്തിൽ സ്വന്തം അനുഭവത്തെക്കാൾ ഒരു വലിയ ഗുരുവും ഇല്ല. അതുപോലെ തന്നെ ഈ ജീവിതത്തെക്കാൾ വലിയ ഒരു വിദ്യാലയവും ഈ ഭൂമിയിൽ തന്നെയില്ല. ഏവർക്കും ശുഭദിന ആശംസകൾ.

0: ഓഗസ്റ്റ് 15. ഇന്ത്യ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതും ന്യൂഡൽഹിയിലെ നാഷണൽ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തതും ISRO സ്ഥാപിതമായതുമൊക്കെ ഒരു ഓഗസ്റ്റ് 15. ഓഗസ്റ്റ് 15 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 15. ഓഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യത്തിൽ ജപ്പാൻ കീഴടങ്ങിയതിനെ തുടർന്ന് കൊറിയ മോചിപ്പിക്കപ്പെട്ടത് ഓഗസ്റ്റ് ഇന്നേ ദിവസമായിരുന്നു. ഇന്നേ ദിവസമായിരുന്നു തോമസ് ആൽവ എഡിസൺ താൻ കണ്ടുപിടിച്ച ഗ്രാമഫോണിലൂടെ മേരി ഹാഡെ ലിറ്റിൽ ലാംപ് എന്ന് തുടങ്ങുന്ന ചരിത്രത്തിന്റെ ആദ്യ ശബ്ദലേഖനം നടത്തിയത്. ഗാന്ധിജിയുടെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് ആദ്യമായി പുറത്തിറക്കിയത് 1948 ഓഗസ്റ്റ് 15. ഇന്നേ ദിവസമായിരുന്നു ന്യൂഡൽഹിയിലെ നാഷണൽ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. ഓഗസ്റ്റ് 15 ISRO സ്ഥാപിച്ചത്. 1972 ഓഗസ്റ്റ് 15. ഇന്ത്യയിൽ കളർ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത് 1982 ഇന്നേ ദിവസമായിരുന്നു. ഓഗസ്റ്റ് 15 ഇന്റർനെറ്റ് നിലവിൽ വന്നത്. 1997 സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന പദ്ധതി ആരംഭിച്ചത് 2001 ഓഗസ്റ്റ് 15.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. 8 മണിക്ക് ജ്ഞാനപർവം, 8:30 സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ, 3 മണിക്ക് ടെക് ബൈറ്റ്സ്, 4 മണിക്ക് മ്യൂസിക്കൽ ലൈവ് ജേണി മ്യൂസിക് ബീറ്റ്സ്, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി പുനഃപ്രക്ഷേപണം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 രാമായണ മാസ പ്രത്യേക പരിപാടി, രാത്രി 8 മണിക്ക് ലിറ്റററി വേൾഡ്, 8:30 സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി പുനഃപ്രക്ഷേപണം, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നു.

Music

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. രാജ്യം ഇന്ന് 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തും. ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തും. സ്ത്രീകൾക്ക് നിർഭയമായി ഏതു സമയത്തും പുറത്തിറങ്ങി നടക്കാൻ അന്തരീക്ഷം സൃഷ്ടിച്ച് സംസ്ഥാനത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ US നാവികസേന സംയുക്ത അഭ്യാസ പ്രകടനം കൊച്ചിയിൽ സമാപിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തും. തുടർന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ ആദ്യമായി ഇത്തവണ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: വന്ദേ മാതരത്തിന്റെ 150 വർഷത്തെ പാരമ്പര്യത്തെ അനുസ്മരിക്കുന്നതിനൊപ്പം 2047 വികസിത് ഭാരത് എന്ന ലക്ഷ്യസാത്കാരത്തിന് യുവശക്തിയുടെ ഊർജം, അഭിലാഷങ്ങൾ, നിർണായക സംഭാവനകൾ എന്നിവയെ അടയാളപ്പെടുത്തുന്നതുമാണ് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ. കര, നാവിക, വ്യോമസേനകളിലെയും മൈ ഭാരത് പദ്ധതിയിലെയും 2500 കേഡറ്റുകളും വോളണ്ടിയർമാരും ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ചെങ്കോട്ടയിലെ ആഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വിവിധ മേഖലകളിൽ നിന്ന് 5000 പ്രത്യേക അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതിയിലെ കരകൌശല വിദഗ്ധർ, പ്രധാനമന്ത്രി മുദ്രായോജനയിലെ വനിതാ സംരംഭകർ, പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയിലെ തെരുവു കച്ചവടക്കാർ, ഭാരത് ടാക്സിയിലെ ടാക്സി ഡ്രൈവർമാർ എന്നിവർ അതിഥികളാണ്. വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. ദേശീയ പതാക ഉയർത്തുന്നതിനൊപ്പം 21 ഗൺ സല്യൂട്ടും നൽകും. ഡൽഹി പോലീസ് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
0: ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങളും അസ്ഥിരതയും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. 80th സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ആഗോള ശരാശരി വളർച്ചാ നിരക്കിന്റെ ഇരട്ടിയിലധികം വളർച്ചാ നിരക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിക്കുമെന്ന് സാമ്പത്തിക പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
1: ആത്മനിർഭർ ഭാരത് അഭിയാൻ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയുടെയും ദേശീയ സുരക്ഷയുടെയും അടിത്തറയെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. 2030 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ചിലത് നിശ്ചിത സമയത്തിന് മുമ്പ് തന്നെ രാജ്യം കൈവരിച്ചതായി രാഷ്ട്രപതി വ്യക്തമാക്കി. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനം ദേശീയ താൽപര്യമാണ്. സമാധാനം, സഹകരണം, ചർച്ച, വസുദൈവ കുടുംബകം എന്ന ആദർശം എന്നിവയാണ് വിദേശ നയത്തിന്റെ തൂണുകളെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. ഭീകരവാദത്തിനെതിരായ ഓപ്പറേഷൻ സിന്ദൂർ കൃത്യതയോടെ പ്രവർത്തിക്കാനുള്ള ഇന്ത്യൻ സായുധസേനയുടെ ശേഷിയുടെ തെളിവാണ്. ഭീകരവാദികൾ എവിടെ ഒളിച്ചിരുന്നാലും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന ശക്തമായ സന്ദേശം ഓപ്പറേഷൻ സിന്ദൂർ നൽകിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തിന്റെ ഭാവിയുടെ ശില്പികളാണ് വിദ്യാർത്ഥികളെന്നും അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ എല്ലാവരും സംഭാവന നൽകണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികളുടെ മികച്ച പ്രകടനത്തിൽ രാഷ്ട്രപതി സന്തോഷം പ്രകടിപ്പിച്ചു. 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള യാത്രയിലാണ് രാജ്യമെന്നും വികസനത്തിന്റെ ഫലങ്ങൾ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കുക എന്നത് രാജ്യത്തിന്റെ ദൃഢനിശ്ചയമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു.
0: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സേനയിലെയും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലെയും ഉദ്യോഗസ്ഥർക്കായി രാഷ്ട്രപതി ദ്രൌപദി മുർമു 78 ധീരതാ പുരസ്കാരങ്ങൾ അംഗീകാരം നൽകി. ഇതിൽ 13 പുരസ്കാരങ്ങൾ മരണാനന്തര ബഹുമതിയായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കീർത്തിചക്ര, ശൗര്യചക്ര, ബാറ്റു സേനാ മെഡലുകൾ, സേനാ മെഡലുകൾ, നൌസേനാ മെഡലുകൾ, വായുസേനാ മെഡലുകൾ എന്നിവയാണ് പ്രഖ്യാപിച്ചത്. ലഫ്റ്റനന്റ് കേണൽ മനിയോ ഫ്രാൻസിസ് PF, മേജർ ജിതേന്ദ്ര രാത്തി എന്നിവർ കീർത്തി ചക്രയ്ക്ക് അർഹരായി. ഹവിൽദാർ ഗജേന്ദ്ര സിംഗ്, ഹെഡ് കോൺസ്റ്റബിൾ ജഗ്ബീർ സിംഗ്, ബഷീർ അഹമ്മദ്, SG കോൺസ്റ്റബിൾ ജസ്പ്രീത് സിംഗ്, ബൽവീന്ദർ സിംഗ്, താരിഖ് ഹുസൈൻ, STF ഇൻസ്പെക്ടർ സുനിൽകുമാർ എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി കീർത്തി ചക്ര നൽകും. രാജ്യത്തിന്റെ അഭിലാഷങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ശക്തവും പ്രചോദനാത്മകവുമായ സന്ദേശമാണ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി നൽകിയതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. യുവാക്കളുടെ പ്രതീക്ഷകൾ, സ്ത്രീകളുടെ കരുത്തും സംഭാവനകളും, രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി എന്നിവയെക്കുറിച്ചെല്ലാം പരാമർശിച്ചുകൊണ്ട് കൂടുതൽ ശക്തവും സമൃദ്ധവുമായ ഒരു രാഷ്ട്രത്തെക്കുറിച്ച് വിശാലമായ കാഴ്ചപ്പാടാണ് രാഷ്ട്രപതിയുടെ പ്രസംഗം മുന്നോട്ട് വച്ചതെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. രാവിലെ 9 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തും. വിവിധ സേനാവിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ പരേഡിന്റെ അഭിവാദ്യം മുഖ്യമന്ത്രി സ്വീകരിക്കും. മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷൻ സർവീസ് മെഡലുകൾ, ജീവൻരക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിക്കും. തുടർന്ന് തിരുവനന്തപുരം നഗരത്തിലെ

0: വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനങ്ങളും NCC കേഡറ്റുകളുടെ അശ്വാഭ്യാസ പ്രകടനവും ഉണ്ടാകും. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ കൊല്ലത്തും PC വിഷ്ണുനാഥ് പത്തനംതിട്ടയിലും എം ലിജു ആലപ്പുഴയിലും മോൻസ് ജോസഫ് കോട്ടയത്തും അനൂപ് ജേക്കബ് ഇടുക്കിയിലും ദേശീയ പതാക ഉയർത്തും. എറണാകുളത്ത് മന്ത്രി റോജി എം ജോണും തൃശൂരിൽ OJ ജനീഷും പാലക്കാട്ട് N ഷംസുദ്ദീനും മലപ്പുറത്ത് PK ബഷീറും കോഴിക്കോട്ട് ബിന്ദു കൃഷ്ണയും വയനാട്ടിൽ T സിദ്ദീഖും കണ്ണൂരിൽ സണ്ണി ജോസഫും കാസർകോട്ട് KM ഷാജിയും ദേശീയ പതാക ഉയർത്തും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആസ്ഥാനത്ത് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റോട്ട് ദേശീയ പതാക ഉയർത്തും. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ തലസ്ഥാന ദ്വീപായ കവരത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് SB ദീപകുമാർ ദേശീയ പതാക ഉയർത്തും. BJP കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 9 നടക്കാവ് കേളപ്പജി സ്മാരകത്തിനു മുന്നിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ച് ദേശീയ പതാക ഉയർത്തലും സ്വാതന്ത്ര്യദിനാഘോഷവും സംഘടിപ്പിക്കും. തൃശൂർ പൂച്ചട്ടി ഭവൻസ് വിദ്യാമന്ദിറിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്ക് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി രാവിലെ ഉദ്ഘാടനം ചെയ്യും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ഇന്ത്യാ വിഭജനത്തെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. കോഴിക്കോട് മാരാർജി ഭവനിൽ BJP സിറ്റി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിഭജന ഭീകരത സ്മൃതി ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സ്ത്രീകൾക്ക് നിർഭയമായി ഏതു സമയത്തും പുറത്തിറങ്ങി നടക്കാൻ അന്തരീക്ഷം സൃഷ്ടിച്ച് സംസ്ഥാനത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കി മാറ്റുക പ്രധാന ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ മുന്നോടിയായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച റീസേർച്ച് സേഫ് വിമൺ സേഫ് കേരള രാത്രികാല വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരു പുതിയുഗ കേരളം കെട്ടിപ്പടുക്കാൻ സ്ത്രീകളുടെ സംഭാവന നിസ്തുലമാണെന്നും അതിനായി ഗവൺമെന്റിന് എല്ലാവരുടെയും പിന്തുണയുണ്ടാകണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ നാവികസേനയും US നാവികസേനയും സംയുക്തമായി സംഘടിപ്പിച്ച സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ സമാപിച്ചു. കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിലായിരുന്നു 5 ദിവസത്തെ പ്രത്യേക പരിപാടി. ഇരു നാവികസേനയുടെയും EOD വിദഗ്ധ സംഘങ്ങൾ സംയുക്ത പരിശീലനത്തിൽ പങ്കെടുത്തു. UGC നെറ്റ് CSIR നെറ്റ് ICAR അഖിലേന്ത്യാ പ്രവേശന പരീക്ഷ എന്നിവയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉത്തരസൂചികകൾ പ്രസിദ്ധീകരിക്കും. പരീക്ഷാർത്ഥികൾ NTA ഔദ്യോഗിക അറിയിപ്പുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ഏജൻസി നിർദ്ദേശിച്ചു. അംഗസമാശ്വാസ നിധി ധനസഹായ പദ്ധതിയിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ സാഹചര്യമൊരുക്കുന്നതിന് ഗവൺമെന്റ് മുൻഗണന നൽകുമെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി അംഗസമാശ്വാസ നിധി ധനസഹായ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ഈ വർഷം ജൂലൈ 29 മുതൽ ആഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടിയതായി മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. രാജ്യം ഇന്ന് 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി
1: சாந்தனம் 90.4 அலைவரிசையில் இப்போது கேட்கலாம் சுதந்திர தின சிறப்பு நிகழ்ச்சி. கருத்தும் தொகுப்பும் சிவப்பிரகாசம் MK.
2: அன்பார்ந்த நேயர் பெருமக்களுக்கும் மற்றும் மாணவ செல்வங்களுக்கும் வணக்கம். எமது ரேடியோ சாந்தவனம் 90.4 அலைவரிசையில் ஒளிபரப்பாகும் இன்னிசை.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

dördün abulis bandı.

0: to the two Mi-17 helicopters, one carrying the national tricolor, our pride, and the other displaying Vande Mataram written Shari.
1: Sandunavum Karadalum, Vijnanavum Vinodumai, Pain and Palliative Care Trust, Radio Sandunam 90.4 FM. അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: ഫ്രണ്ട്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു.
1: കൈക്കൂട്ട്
0: വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശാന്ത.

രാവണനുമായി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതായിരുന്നു കഴിഞ്ഞ ക്യാപ്സൂൾ നാം കണ്ടത്. അത് തുടരുകയാണ്. ഹനുമാൻ ഇവിടെ വന്ന് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, ചെയ്തിട്ട് പോയ കാര്യങ്ങൾ, ഇതേപ്പറ്റിയൊക്കെ അങ്ങേക്ക് നല്ല അറിവുണ്ടല്ലോ. എന്നിട്ട് പറയുന്നു, നന്നല്ല സജ്ജനത്തോട് വൈരം വൃഥ. സജ്ജനങ്ങളോട് വൈരം, വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്നത് ഒട്ടും തന്നെ നല്ലതല്ല. എന്നിട്ട് പറയുന്നു, തന്നൊങ്കി തന്നെ കൊടുക്ക മടിയാതെ. തന്നൊങ്കി തന്നെ സീതയെ ഉദ്ദേശിച്ച് പറയുന്നു, മനോഹരിയായ സുന്ദരിയായ സീതയെ എത്രയും പെട്ടെന്ന് ഒട്ടും മടിക്കാതെ ശ്രീരാമന് തിരിച്ചു നൽകുക എന്നാണ് വിഭീഷണൻ രാവണന് നൽകുന്ന ഉപദേശം. ബുദ്ധിയില്ലാത്ത കുറെ ശിങ്കിടികൾ അങ്ങയോട് പലതും പറയുന്നുണ്ടാകും. അവരൊക്കെ പറയുന്നത് കേട്ട് പ്രവർത്തിച്ചാൽ ഞാൻ പറഞ്ഞേക്കാം, മരണമായിരിക്കും ഫലം. മരണത്തിൽ കുറഞ്ഞ് യാതൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങയെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപദേശിക്കുന്ന ആൾക്കാർ അങ്ങയോട് പലതും പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയുന്നു, കാലപുരം ഗമിയാതെ ഇരിക്കേണ്ടെങ്കിൽ, അങ്ങേക്ക് ഇത്ര പെട്ടെന്ന് കാലപുരിക്ക് പോകേണ്ട എന്നാണ് അങ്ങയുടെ ആഗ്രഹമെങ്കിൽ, കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ, കാലം വൈകാതെ ഒട്ടും തന്നെ താമസിക്കാതെ വൈദേഹിയെ, സീതയെ തിരിച്ചു കൊടുക്കുക. ആദ്യം തന്നൊങ്കിയെ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു, ഇപ്പൊ വൈദേഹിയെ തിരിച്ചു കൊടുക്കുക എന്ന് വീണ്ടും പറയുകയാണ്. ദുർബലൻ പ്രബലനോട് മനസ്സിൽ മത്സരം വെച്ച് പെരുമാറരുത്. ഇതാണ് വിഭീഷണന്റെ രണ്ടാമത്തെ ഉപദേശം. ആദ്യത്തെ ഉപദേശം എന്തായിരുന്നു? സജ്ജനങ്ങളോട് വൈരം വെച്ച് പെരുമാറരുത്. രണ്ടാമത്തെ ഉപദേശം ഇതാണ്, ദുർബലൻ പ്രബലനോട് മനസ്സിൽ വൈരാഗ്യം വെച്ച് മത്സര ബുദ്ധിയോടുകൂടി പെരുമാറരുത്. അപ്പൊ രാവണൻ സ്വയം വിചാരിച്ചെങ്കിൽ രാവണനാണ് പ്രബലൻ എന്നാണല്ലോ. പക്ഷെ വിഭീഷണൻ കണക്ക് കൂട്ടുന്നത് ശ്രീരാമനെ പ്രബലനായും അദ്ദേഹത്തെ അപേക്ഷിച്ച് രാവണനെ വെറും ഒരു ദുർബലനുമായിട്ടാണ് വിഭീഷണൻ കണക്ക് കൂട്ടുന്നത്. രാമനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജ്യേഷ്ഠ അങ്ങ് വെറും ദുർബലനാണ്, രാമൻ പ്രബലനും. അങ്ങനെ ചെയ്താൽ, അതായത് മനസ്സിൽ മത്സരം വെച്ച് പെരുമാറിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള മുന്നറിയിപ്പും വിഭീഷണൻ കൊടുക്കുന്നു. നാടും നഗരവും സേനയും തൽ പ്രാണനും നശിച്ചിടും അരക്ഷണാൽ. ശ്രീരാമനോട് കളിക്കാൻ പോയാൽ, എതിരിടാൻ പോയാൽ അരക്ഷണം മതി, ഈ നാട് മൊത്തം നശിക്കും, ഈ നഗരങ്ങളെല്ലാം നശിക്കും, ഈ സേന, അങ്ങയുടെ സൈന്യം തന്നെ നശിക്കും, അങ്ങയുടെ പ്രാണനും ജീവനും അതിൽ നഷ്ടപ്പെടും, മരണം സംഭവിക്കും. ഇഷ്ടം പറയുന്ന മൂന്നാമത്തെ ഉദ്ദേശമാണ്, രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. മൂന്നാമത്തെ ഉദ്ദേശം ഇതാണ്, ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്ന് നിർണയം. നമുക്കൊക്കെ മനസ്സിൽ ജീവിതത്തിൽ പല അനുഭവങ്ങളും അങ്ങനെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്, പലരും പറഞ്ഞിട്ട് പലതും ചെയ്തു, ഇപ്പൊ ആരും കൂടെ ഇല്ല എന്ന് നമ്മളൊക്കെ പലപ്പോഴും പരിതപിക്കാറുണ്ട്. അങ്ങനെ ഇഷ്ടം പറഞ്ഞ് നമ്മുടെ കൂടെ പല ആൾക്കാരും കൂടി നിൽക്കും, പക്ഷേ കഷ്ടകാലം വരുമ്പോൾ, കഷ്ടകാലത്തിങ്കൽ ആരും കാണുകയില്ല നമ്മളുടെ കൂടെ. അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ല സന്ദേശമാണ്, കൂടെ നിന്ന് ഇങ്ങനെ ഉപദേശിച്ച് നമ്മളെ കുഴപ്പത്തിൽ ചാടിക്കുന്ന, കുഴിയിൽ ചാടിക്കാൻ നിൽക്കുന്ന ഇഷ്ടക്കാരുള്ള ആൾക്കാർക്ക്, ആൾക്കാരുള്ളവർക്ക് നല്ലൊരു ഉപദേശമാണ് രാമായണത്തിൽ വിഭീഷണന്റെ ഈ രാവണനോട് നൽകുന്ന സംഭാഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അവർ നമ്മളെ പിരിഞ്ഞുപോയി ചെന്ന് സേവിക്കും പ്രബലനെ. നമുക്കൊരു ക്ഷീണം വന്നാൽ, നമുക്കൊരു വീഴ്ച വന്നാൽ, നമുക്കൊരു പതനം വന്നാൽ, നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം ആൾക്കാരെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിന്ന ആൾക്കാർ എന്താണ് സംഭവിക്കുക? അവർ കാലുമാറി കൂറുമാറി പ്രബലന്റെ പക്ഷം ചേരും. ബലമുള്ള ആൾക്കാരുടെ, വിജയി ആയിട്ടുള്ള ആൾക്കാരുടെ, അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യതയുള്ള ആൾക്കാരുടെ പക്ഷം ചേരും. എന്ന് മാത്രമല്ല, പോകുന്ന പോക്കിൽ അവർ ഇങ്ങനെ കൂടി പറയും എന്ന് വിഭീഷണൻ പറയുന്നു. എങ്ങനെയാണ് പറയുക? അവനവന്റെ ദുർനടപടികൾ മൂലമുണ്ടാകുന്ന ദോഷങ്ങൾക്ക് അവനവൻ തന്നെ പരിഹാരം കാണണം. ഞങ്ങളാരും അതിന് ഉത്തരവാദികളല്ല. അവർ ഒരു കാര്യത്തിനും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോകുന്നില്ല. എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം, മൂല കാരണം, അതിൻ്റെ ഉത്തരവാദിത്തം നമുക്ക് തന്നെ എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ ഉപേക്ഷിച്ച് മറുപക്ഷം ചേരും. അന്നേരം ഓർത്താൽ ഫലമില്ല മന്നവ. ഇപ്പോഴാണ് അത് ആലോചിക്കേണ്ടത്, അല്ലാതെ അപ്പോഴല്ല ഇതിനെ കുറിച്ചെല്ലാം അപ്പൊ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇഷ്ടക്കാരും സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയി, നമ്മളെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് മറുപക്ഷം ചേർന്ന് നിൽക്കുന്ന സമയത്ത് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും മന്നവ, രാജാവേ, രാജാവായ രാവണ എന്ന് വിഭീഷണൻ സ്വന്തം ജ്യേഷ്ഠനോട് പറയുകയാണ്. അങ്ങയുടെ സഹോദരനാണ് ഞാൻ വിഭീഷണൻ, എനിക്ക് അങ്ങ് രാമബാണമേറ്റ് മരിക്കുന്നതിൽ ദുഃഖമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ പറയുന്നത് ആമയം ഉള്ളിൽ എനിക്കുണ്ട്, എനിക്ക് ഉള്ളിൽ ദുഃഖമുണ്ട്. കാര്യം ഞാൻ സഹോദരനല്ലേ, ഞാൻ ഇളയ സഹോദരനല്ലേ, അങ്ങ് രാമന്റെ ബാണമേറ്റ് അങ്ങ് മരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണല്ലോ. അത് എനിക്ക് സഹോദരൻ എന്നുള്ള രീതിയിൽ എനിക്ക് അതിൽ വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സത്യം തുറന്ന് പറയുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. നേരെ

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വിഭീഷണൻ

0: പറഞ്ഞു തരുന്നത് ഞാനിനി. അതുകൊണ്ടാണ് ഞാൻ നേരെ മുഖത്തു നോക്കി ഞാൻ ഈ സത്യം പറയുന്നത്. എന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം പറയുന്നു, താരാർ മകളെ കൊടുക്ക വൈകിടാതെ. ആദ്യം തന്യോങ്കി എന്ന് പറഞ്ഞു, പിന്നെ വൈദേഹി എന്ന് പറഞ്ഞു, ഇപ്പൊ പറയുന്നു താരാർ മകളെ. ഇതിന്റെ എല്ലാ അർത്ഥം സുന്ദരിയായ മനോഹരിയായ സീത എന്ന് തന്നെയാണ്. ആ ലക്ഷ്മി ദേവിയാണ് സീത എന്നുള്ള അർത്ഥത്തിലാണ് താരാർ മകൾ എന്ന് പറയുക. കൊടുക്ക വൈകിടാതെ, കൊടുക്കുക, തിരിച്ചു കൊടുക്കുക. എത്രാമത്തെ തവണയാണ് വിഭീഷണൻ പറയുന്നത്? ഇപ്പോൾ തന്നെ നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങിയതിനു ശേഷം മൂന്ന് പ്രാവശ്യം വിഭീഷണൻ പറഞ്ഞു കഴിഞ്ഞു, സീതയെ തിരിച്ചു കൊടുക്കൂ, സീതയെ തിരിച്ചു കൊടുക്കൂ, സീതയെ തിരിച്ചു കൊടുക്കൂ എന്ന്. പക്ഷെ രാവണൻ അത് കേൾക്കുന്ന മട്ടുപോലും കാണിക്കുന്നില്ല. യുദ്ധത്തിൽ സൈന്യവും ധനവും സ്ഥാനവും എല്ലാം നഷ്ടപ്പെടും. അതെല്ലാം നഷ്ടപ്പെട്ട ശേഷം ഇനി ദേവിയെ തിരിച്ചു കൊടുക്കാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ വളരെ വൈകിപ്പോകും. തീരുമാനം എടുക്കേണ്ടത് എപ്പോഴാണ്? ഇപ്പോഴാണ്. അല്ല, എല്ലാം കയ്യിൽ നിന്ന് പോയതിനു ശേഷം, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയതിനു ശേഷം അല്ല തീരുമാനമെടുക്കേണ്ടത്. ഡിസിഷൻ മേക്കിംഗ്, തീരുമാനം എപ്പോഴാണ് എടുക്കേണ്ടത്? അപ്പോൾ, ഇപ്പോൾ, ഇവിടെ തന്നെ, ഈ നിമിഷം, ഇപ്പോഴാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് വിഭീഷണൻ ഉറപ്പിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട ശേഷം പിന്നെ ഞാൻ ചെയ്തോ, ഞാൻ വേണമെങ്കിൽ തിരിച്ചും കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പിന്നെ നേരത്തെയും പറഞ്ഞിരുന്നു, പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല എന്നും വിഭീഷണൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വിചാരമുണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല. മുമ്പിലേ ഉള്ളിൽ വിചാരിച്ചു കൊള്ളണം, വമ്പനോടേറ്റാൽ വരും ഫലം ഏവനും. വമ്പനോട്, നമ്മളെക്കാൾ വലിയ ശക്തിമാനായ, നമ്മളെക്കാൾ ശക്തിയുള്ളവരോട് ഏറ്റുമുട്ടാൻ പോകുമ്പോൾ അപ്പോഴെല്ലാം ആലോചിക്കേണ്ടത് മുമ്പിലേ ഉള്ളിൽ വിചാരിച്ചോളണം. മുമ്പിലേന്ന് പറഞ്ഞാൽ വളരെ മുൻകൂട്ടി തന്നെ മനസ്സിൽ വിചാരിച്ചു കൊള്ളണം, ഞാനൊരു പ്രബലനോടാണ് മത്സരിക്കാൻ പോകുന്നത്, യുദ്ധം ചെയ്യാൻ പോകുന്നത്, എതിരിടാൻ പോകുന്നത്, അതിൻ്റെ ഫലം ഇതായിരിക്കും, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇതായിരിക്കും എന്ന് വളരെ മുമ്പിലെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ല അതിന് ശേഷമല്ല മനസ്സിലാക്കേണ്ടത് എന്നും വിഭീഷണം പറയുന്നു. എല്ലാം നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വിചാരം നടത്തിയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ല എന്ന് അത് അറിയണം. ശ്രീരാമനോടാണോ കലഹിക്കാൻ പോകുന്നത്? ശ്രീരാമനോട് കലഹിക്കാൻ പോകുന്ന താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, എവിടെ നിന്നും യാതൊരു ശരണവും അഭയവും ആശ്രയവും സഹായവും അങ്ങേക്ക് ലഭിക്കാൻ പോകുന്നില്ല. കാര്യം അങ്ങ് ഏറ്റുമുട്ടുന്നത് ശ്രീരാമനോടാണ്. എല്ലാവരും ശ്രീരാമന്റെ പക്ഷത്ത് തന്നെ ആയിരിക്കും. അങ്ങ് അങ്ങൊക്കെ ഒരു കാര്യം അറിയാമോ? പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ എന്നതും ഓർക്ക നീ. സാക്ഷാൽ പരമശിവൻ, ശ്രീ പരമേശ്വരൻ പോലും രാമനെ സേവിക്കുന്നവർ, അങ്ങനെയുള്ള ദേവന്മാർ പോലും രാമനെ സേവിക്കുന്നവരാണ്. ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം വിടവാങ്ങാൻ ഒരുങ്ങുകയാണ് ജ്യേഷ്ഠന്റെ അടുത്ത് നിന്നും. പോകുന്ന സമയത്ത് ഒരാശംസ എന്തായാലും കൊടുക്കുന്നുണ്ട്. രാക്ഷസ രാജ ജയിക്ക, ജയിക്ക നീ, സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങൊല. ജയിച്ചോളൂ, ജയിക്കണം എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. പക്ഷേ മഹേശ്വരനായ ശ്രീരാമചന്ദ്രനോട് പിണങ്ങിയിട്ട് യാതൊരു കാര്യമില്ല എന്നും ഞാൻ അതിനോടൊപ്പം തന്നെ ഓർമ്മിക്കപ്പെട്ടു. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, സാക്ഷാൽ മഹേശ്വരനായ ശ്രീരാമനോട് പിണങ്ങാൻ പോകരുത്, പിണങ്ങാൻ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അങ്ങേക്ക് ആശംസകൾ നേരുന്നു. കൊണ്ടല്ലേ പോകുന്ന പോക്കിൽ നാലാമത്തെ പ്രാവശ്യം, ഇന്നത്തെ ഈ ക്യാപ്സ്യൂൾ തുടങ്ങിയ ശേഷം നാലാമത്തെ പ്രാവശ്യം പോകുന്ന പോക്കിൽ ഒന്നുകൂടി വിഭീഷണൻ പറയുന്നു, കൊണ്ടൽനേർ വർണ്ണന് എന്ന് ശ്രീരാമചന്ദ്രൻ ഉദ്ദേശിച്ച് പറയുന്നു, ജാനകി ദേവിയെ കൊണ്ടേ കൊടുത്തു സുഖിച്ച് വസിക്ക നീ, സംശയം എന്നീ. ഒട്ടും സംശയിക്കണ്ട, ഒട്ടും സംശയിക്കാതെ സീതാദേവിയെ, ജാനകി ദേവിയെ ഇപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രന് തിരിച്ചു കൊടുക്കുക. ആദ്യം തന്യോങ്കി എന്ന് പറഞ്ഞു, പിന്നെ എന്താണ് വൈദേഹിയെ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു, താരാർ മകളെ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നു, ഇപ്പൊ പറയുന്നു ജാനകി ദേവിയെ തിരിച്ചു കൊടുക്കും. വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് വിഭീഷണൻ. എങ്ങനെയെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് ബുദ്ധി തോന്നുന്നെങ്കിൽ അതങ്ങനെ ആകട്ടെ, നല്ലത് സംഭവിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിലാണ് വിഭീഷണൻ ഇങ്ങനെ പറയുന്നു. ജാനകി ദേവിയെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സുഖിച്ചു വസിക്കാമല്ലോ, എന്തിനീ ടെൻഷൻ, പിരിമുറുക്കത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പോകുന്ന പോക്കിൽ ഒരു കാര്യം കൂടി പറയുന്നു, വംശം മുടിച്ചു കളയായുക വേണമേ. നമ്മുടെ ഈ വംശം, ഈ വംശത്തെ നിന്റെ തെറ്റായ പ്രവൃത്തികൾ കൊണ്ട്, നിന്റെ നിഷേധാത്മകമായിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ട് നീ ഈ വംശത്തെ, ഈ കുലത്തെ മുടിപ്പിക്കരുത്, നശിപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്താണ് വിഭീഷണൻ രാവണന്റെ മറുപടിക്ക് വേണ്ടി കാക്കുകയാണ്. ഇപ്പൊ രാവണൻ എന്താണ് വിഭീഷണന്റെ ഈ ഉപദേശങ്ങൾക്കും അദ്ദേഹത്തിന്റെ സംസാരത്തിനോ സംഭാഷണത്തിനൊക്കെ രാവണൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ്, അദ്ദേഹം എന്താണ് മറുപടി കൊടുക്കുന്നത് നമ്മൾ കേൾക്കാം.
1: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
0: വിഭീഷണൻ തന്നോട് നടത്തിയ സംഭാഷണത്തിന്, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കെല്ലാം രാവണൻ മറുപടി പറയുന്ന ഭാഗമാണിത്. അദ്ദേഹം ഇങ്ങനെ, രാവണൻ ഇങ്ങനെ കോപം കൊണ്ട് ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്. ഈ വിഭീഷണൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള നല്ല കാര്യങ്ങളും ഉപദേശങ്ങളും തന്നെ ഒട്ടും തന്നെ ഏറ്റില്ല. ബദിരകർണങ്ങളിലാണ് ആ ഉപദേശങ്ങളൊക്കെ ചെന്ന് പതിച്ചത് എന്ന് തീർച്ച. അദ്ദേഹം പറയുന്നു, ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത്, നാം ശത്രുക്കളെന്ന് കരുതുന്നവരല്ല യഥാർത്ഥ ശത്രുക്കൾ. മിത്രഭാവത്തോടെ അരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്നത് ഏവനും. ഈ മിത്രമാണ്, സ്നേഹിതനാണ്, കൂട്ടുകാരാണെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ബന്ധുവാണ്, സഹോദരനാണെന്നൊക്കെ പറഞ്ഞ് അടുത്തുകൂടി നിൽക്കുന്നവരാണ് വലിയ ശത്രുക്കൾ. വിഭീഷണനോടുള്ള ഒരു കുത്തുവാക്കാണ്. സ്വന്തം സഹോദരനാണ് വിഭീഷണൻ. രാവണന്റെ ഏത് നിഷേധാത്മകമായ കാര്യത്തിനും സ്വന്തം സഹോദരനായതുകൊണ്ട് അദ്ദേഹം കൂടെ നിൽക്കും എന്നായിരുന്നു കഴിഞ്ഞ നിമിഷം വരെ രാവണൻ പ്രതീക്ഷിച്ചത്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് വിഭീഷണൻ തന്റെ പക്ഷത്തല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് രാവണൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ നമ്മൾ ശത്രുക്കൾ എന്ന് വിചാരിക്കുന്നവരൊന്നുമല്ല ശത്രുക്കൾ, നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് ശത്രുക്കൾ. ഇപ്പൊ നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്, പക്ഷെ ഈ കാര്യത്തിൽ അത് ശരിയായി ആണ് എന്ന് നമ്മൾ വിഭീഷണ രാവണന്റെ നിരീക്ഷണം ശരിയാണെന്ന് പറയാൻ സാധിക്കുകയില്ല. കാര്യം നമ്മൾ കേട്ടതാണ് കഴിഞ്ഞ കാഴ്ചകളിൽ, വിഭീഷണന്റെ ഭാഗത്താണ് ന്യായം എന്ന് നമുക്ക് ഓരോരുത്തർക്കും തോന്നിയിരുന്നു. മൃത്യു വരുത്തും അവരെന്ന നിർണയം, ഈ പറയുന്ന ആൾക്കാർ നമ്മളോട് അടുത്തുകൂടി നിൽക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളെ കൊലയ്ക്ക് കൊടുക്കുന്നത്, വിഭീഷണ ഉദ്ദേശിച്ച് പറയുകയാണ്. ഇക്കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കാൻ ധൈര്യപ്പെട്ട നീ വധാർഹനാണ്, വധിക്കപ്പെടാൻ അർഹനാണ്, നിന്നെ ഇപ്പൊ തന്നെ തട്ടിക്കളയണം, അതാണ് ചെയ്യേണ്ടത്. കാര്യം എന്നെ രാക്ഷസ രാജാവായ ശ്രീലങ്കയിലെ എന്താണ് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അധിപതിയായിട്ടുള്ള രാക്ഷസ രാജാവല്ല രാവണൻ, ഈ എന്നോട് ഇങ്ങനെയൊക്കെ നീ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ, സംസാരിക്കാൻ തന്നെ ഒരു ധൈര്യം കാണിച്ചല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ നിന്നെ വധിച്ചു കളയാൻ, നിന്നെ പിന്നെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ ഇത് അത് മതിയായ കാരണം തന്നെയാണ്. പക്ഷെ വധഭീഷണി കൊണ്ടൊന്നും വിഭീഷണൻ കൊല്ലുകയില്ല. വിഭീഷണൻ ഭാഗവതോത്തമൻ എന്നാണ് അറിയപ്പെടുന്നത്. അതേ വെറും ഒരു രാക്ഷസനൊന്നുമല്ല, അപാരമായ ജ്ഞാനമുള്ള പണ്ഡിതനാണ്. അതേ വലിയൊരു ഭക്ത ശിരോമണിയാണ്. അദ്ദേഹത്തെ വധഭീഷണി കൊണ്ടൊന്നും തളർത്താനോ തകർക്കാനോ ഭയപ്പെടുത്താനോ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ മാറ്റം വരുത്താനോ ഒന്നും തന്നെ സാധിക്കുകയില്ല. അദ്ദേഹം ഇങ്ങനെ സമാധാനിക്കുന്നു, വിഭീഷണൻ ഇങ്ങനെ സമാധാനിക്കുന്നു, ഇവൻ മൃത്യുവശഗതനാണ്, ഇവന്റെ മരണം ഉറപ്പായിരിക്കുകയാണ്, അതെ രാവണന്റെ മരണം ഉറപ്പായിരിക്കുകയാണ്. സിദ്ധൌഷധങ്ങളൊന്നും ഫലിക്കുകയില്ല, എന്ത് സിദ്ധ ഔഷധം കൊടുത്തിട്ടും കാര്യമില്ല, രാവണൻ മരണത്തെ വരിക്കാനായി തയ്യാറായിരിക്കുകയാണ്. അതാണ് ഇത് ആര് പറഞ്ഞാലും കേൾക്കാത്ത ഈ മനോനില, മാനസിക നില അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. ഇനി സദ് ഉപദേശങ്ങളാകുന്ന മരുന്ന് കൊടുത്തിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. പൗരുഷമൊക്കെ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് ആ പൗരുഷം ഉണ്ടെന്നുള്ള കാരണം കൊണ്ട് വിധിയെ തടുത്തു നിർത്താൻ, വിധിയെ മാറ്റി മറിക്കാനൊന്നും ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് എനിക്കിനി അഭയം ഈ രാവണന്റെ കൂടെ നിൽക്കുക എന്നുള്ള അല്ല എൻ്റെ മുമ്പിലുള്ള മാർഗം, എനിക്കുള്ള അഭയം ശ്രീരാമദേവന്റെ പാദങ്ങൾ മാത്രമാണ്. അദ്ദേഹം പറയുന്നു, മറ്റാരും ശരണം എനിക്കില്ല, കേവലം ശ്രീരാമന്റെ പാദങ്ങളല്ലാതെ മറ്റൊരു ശരണവും ആശ്രയവും അഭയസ്ഥാനവും എനിക്ക് വേറെയില്ല. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, അടുത്ത ജന്മമെങ്കിലും ശ്രീരാമനിൽ അഭയം തേടി അവിടുത്തെ പാദസേവ ചെയ്ത് ഞാൻ കഴിഞ്ഞുകൊള്ളാം എന്നാണ് വിഭീഷണന്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ചിന്ത. എന്നെ കൊല്ലുന്നെങ്കിൽ ഞാൻ കൊന്നോട്ടെ, എൻ്റെ നിലപാടുകളിനകത്ത് മാറ്റം വരുത്തുന്ന ഒരു പ്രശ്നമേ ഇല്ല, ഞാൻ എല്ലാം ഉപേക്ഷിക്കുകയാണ്, ഞാൻ ഭാര്യ ഉപേക്ഷിക്കുന്നു, ഞാൻ ധനം ഉപേക്ഷിക്കുന്നു, സ്ഥാനമാനങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു, വീട് ഉപേക്ഷിക്കുന്നു, മിത്രങ്ങളെയും ബന്ധുമിത്രാദികളെല്ലാം ഉപേക്ഷിക്കുന്നു, ഭൃത്യന്മാരെ ഉപേക്ഷിക്കുന്നു, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം രാവണൻ, ജ്യേഷ്ഠനായ രാവണന്റെ പാദങ്ങളിൽ നമസ്കരിക്കും. ഇപ്പൊ രാവണന് അതുകൊണ്ട് മനസ്സലിയുകയൊന്നുമില്ല, രാവണൻ വീണ്ടും ക്ഷുഭിതനാവുകയാണ് ചെയ്തത്. നീ ഇവിടെ നിന്നാലാണ് എനിക്ക് ആപത്ത് വരുന്നത്, നിന്റെ മുഖം ഇവിടെ കണ്ടാൽ, നീ ഇവിടെ ഈ ഈ സ്ഥലത്ത് എവിടെയെങ്കിലും നീ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്ക് ആപത്ത് വരും, അത് ഉറപ്പാണ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കുക, നീ പൊയ്ക്കൊള്ളുക. നിന്റെ ആഗ്രഹം രാമനെ സേവിക്കാനാണോ? നീ രാമനെ പോയി സേവിച്ചോ, നിന്നെ ഇവിടെ കണ്ടുപോരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിന്നെ ഇവിടെ കണ്ടാൽ നീ ഇപ്പൊ

0: ഇവിടുന്ന് പോയില്ലെങ്കിൽ, ഈ നിമിഷം ഇവിടുന്ന് പോയില്ലെങ്കിൽ, എന്റെ ചന്ദ്രഹാസം കൊണ്ട്, ചന്ദ്രമാസം നമുക്കറിയാം രാവണന്റെ ആയുധം, ചന്ദ്രഹാസം കൊണ്ട് നിന്നെ ഈ ഉടൻ ഞാൻ ഈ നിമിഷം ഞാൻ തന്നെ ഞാൻ നിന്നെ ഇല്ലാതാക്കും. വിഭീഷണൻ വിട പറയാൻ പോകുന്നു. വിട പറയാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യം കൂടി, ഒരിക്കൽ കൂടി അവസാനമായി വിഭീഷണൻ പറയും, എന്നുടെ താതന തുല്യനല്ലോ ഭവാൻ. ആ ഏറ്റവും മൂത്ത സഹോദരനാണ്, ജ്യേഷ്ഠ സഹോദരനാണ് അങ്ങ്, എനിക്ക് എൻ്റെ അച്ഛന് തുല്യമാണ്. അങ്ങൊരു കാര്യം പറഞ്ഞാൽ അത് അങ്ങേ ഞാൻ കാണുന്നത് എൻ്റെ അച്ഛന് തുല്യമായിട്ടാണ്, പിതൃതുല്യരാണ് എനിക്ക് അങ്ങ്. ഞാൻ കാരണം അങ്ങക്ക് യാതൊരു വിഷമവും ഉണ്ടാകാൻ പാടില്ല എന്ന് എനിക്ക് തീർച്ചയാണ്. അതുകൊണ്ട് ഞാനിതാ വേഗേന പോകുന്നു, എത്രയും വേഗം ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്. അങ്ങ് എന്ത് ചെയ്യണം, അങ്ങ് എല്ലാ ബന്ധുജനങ്ങളോടുമൊപ്പം, അങ്ങയുടെ എല്ലാ പ്രിയപ്പെട്ടവരോടുമൊപ്പം എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇവിടെ വാഴുക. പക്ഷെ ഒരു കാര്യമുണ്ട്, മൂലവിനാശം നിനക്ക് വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരെ ജാതനായാൻ, നിന്നെ കൊല്ലാനായി, അങ്ങേ കൊല്ലാനായി, രാവണനെ കൊല്ലാനായി, വധിക്കാനായി, മൂലനാശം, ഉന്മൂലനാശം ചെയ്യാൻ വേണ്ടിയിട്ട് ദശരഥന്റെ വീട്ടിൽ, അയോധ്യയിൽ ദശരഥന്റെ വീട്ടിൽ ഒരാൾ ജാതനായിട്ടുണ്ട്, ജനിച്ചിട്ട്. ദശരഥ മന്ദിരെ ജാതനായി എന്ന് പറഞ്ഞതാണ്, അയോധ്യയിൽ ദശരഥ രാജാവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മകനായി ഒരാൾ ജനിച്ചിട്ടുണ്ട്. അവിടെ തന്നെ കാലിയും സീതാഭിധാനേന ജാതയായിടിനാൽ, ഇപ്പൊ നമ്മൾ കാലൻ എന്ന് പറയും, അതിന്റെ ഒരു ശ്രയണ ഭാവത്തെ പിന്നെ എഴുത്തച്ഛൻ തർജ്ജം ചെയ്തിരിക്കുന്നത് കാലി എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, അതിന്റെ ഒരു ശ്രയണ ഭാവം, കാലൻ അല്ലെങ്കിൽ യമൻ അല്ലെങ്കിൽ മരണത്തിന്റെ ദേവത, അതാണ് കാലി. കാലി ജനിച്ചിരിക്കുന്നത് സീത, സീതാഭിധാനേന എന്ന് പറഞ്ഞാൽ സീത എന്നുള്ള പേരിൽ ജനിച്ചിട്ടുണ്ട്. രാമൻ ദശരഥ പുത്രനായി ജനിച്ചിട്ടുണ്ട്, നിന്റെ കാലനാണ് ശ്രീരാമൻ, അദ്ദേഹം ജനിച്ചിരിക്കുന്നു, അവതരിച്ചിരിക്കുന്നു. സീതയും നിന്റെ അന്ധകയായിട്ട് ജനിച്ചിട്ടുണ്ട്. അവരുടെ ജനനത്തിന്റെ ലക്ഷ്യം എന്താണ്? നിന്നെ കൊല്ലുക, രാവണനെ കൊല്ലുക, അതാണ് അവരുടെ ജനനത്തിന്റെ, ജന്മത്തിന്റെ ലക്ഷ്യം തന്നെ അതാണ് എന്ന് അങ്ങ് അറിയണം. അതുകൊണ്ട് ഇതെല്ലാം തീർച്ചയാണ്, ഇതെല്ലാം സംഭവിക്കുന്നുള്ള കാര്യം ഭഗവാൻ തന്നെ അവതരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അവതാരത്തെ ഉദ്ദേശം നിന്നെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഞാൻ നിന്നെ ഉപദേശിച്ചിട്ട് എന്ത് ഫലം ഉണ്ടാകാനാണ്? ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. അദ്ദേഹത്തെ ആരാണ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്? സാക്ഷാൽ ബ്രഹ്മാവാണ് പോയി മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചത് രാവണനെ വധിക്കാനായി അവതരിക്കണമെന്ന്. അതുകൊണ്ടാണ് മഹാവിഷ്ണു ശ്രീരാമനായി, ദശരഥ പുത്രനായി ജനിച്ചിരിക്കുന്നത്. പിന്നെ അതിന് അന്യതാത്വം ഭവിക്കുമോ? എന്തെങ്കിലും മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ? ഒരു മാറ്റവും ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. രാമൻ നിന്നെ കൊല്ലുമെന്ന് മാത്രമല്ല, ഈ രാക്ഷസ കുലത്തെ തന്നെ ഇല്ലാതാക്കും, ഈ രാക്ഷസ കുലത്തെ നശിപ്പിക്കും, ഉന്മൂലനം ചെയ്യും ഈ ഭൂമുഖത്ത് നിന്ന്. എന്നിട്ട് അങ്ങനെ രാമൻ അദ്ദേഹത്തിന്റെ അവതാര ലക്ഷ്യം നിറവേറ്റുകയുള്ളൂ. അതിനു മുമ്പ് എന്റെ മുമ്പിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ദാശരഥിയെ ശരണം ഗതോസ്മി, ദശരഥ പുത്രനായ ശ്രീരാമൻ്റെ അടുത്ത് അഭയം പ്രാപിക്കുക, ശരണം പ്രാപിക്കുക, ഞാൻ ശ്രീരാമനെ ശരണം പ്രാപിക്കാനായി ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞ് വിഭീഷണൻ വിടവാങ്ങുന്ന ഭാഗത്താണ് ക്യാപ്സ്യൂൾ അവസാനിക്കുന്നു. ഏറ്റവും പ്രധാനമായി നമ്മുടെ പ്രഭാഷണ പരമ്പരയിലെ നാഴികക്കല്ലായ ക്യാപ്സ്യൂളിനെ നമുക്ക് കാത്തിരിക്കാം.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഈ ആരംഭിക്കുന്ന സമയത്ത് വിഭീഷണൻ ലങ്കയിൽ നിന്നും ശ്രീരാമ സന്നിധിയിൽ എത്തി നിൽക്കുകയാണ്. അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തോടൊപ്പം 4 മന്ത്രിമാരും കൂടെയുണ്ട്. ഇപ്പൊ എത്രയും വേഗം ശ്രീരാമന്റെ സവിധത്തിൽ എത്തിച്ചേരാനായി, ആകാശമാർഗേ ഗമിച്ചാൻ അതിദ്രുതം എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ആകാശമാർഗത്തിലൂടെയാണ് വിഭീഷണൻ വന്നത്. വിമാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ വിമാനം അല്ലെങ്കിൽ അന്നില്ലായിരുന്നെങ്കിൽ അതിന് തുല്യമായ മറ്റെന്തോ സംവിധാനം ഉണ്ടായിരുന്നു എന്ന് ഊഹിക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ, അങ്ങനെ പറയാനേ എനിക്ക് സാധിക്കുന്നുള്ളൂ. കാരണം റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞ് ആരെങ്കിലും ഈ അവസരത്തിൽ തർക്കിക്കാൻ വന്നാൽ എനിക്ക് പറയാനുള്ള ഇതാണ്, രാമായണത്തിൽ എഴുതി വച്ചിരിക്കുന്നതാണ് നമ്മളിവിടെ പറയുന്നത്. അത് മിത്തായാലും ശരി, സത്യമായാലും ശരി. അങ്ങനെ വിഭീഷണൻ ആദ്യം ചെയ്യുന്ന എന്താണ്? ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പ്രകീർത്തിക്കുകയാണ്, പ്രശംസിക്കുകയാണ്, സ്തുതിക്കുകയാണ്. അതിനുശേഷം തുടർന്ന് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നു, ഞാൻ വിഭീഷണൻ, രാവണന്റെ ഇളയ സഹോദരൻ, അങ്ങയുടെ ഭക്തരുടെ ഒരു ദാസനാണ് ഞാൻ. ദേവിയെ കട്ടത് അനുചിതം നീ, എന്ന് രാവണനോട്

0: ഞാൻ നല്ലത് ചൊല്ലിനേൻ, രാവണൻ ഞാൻ നല്ലത് പറഞ്ഞു കൊടുത്തു, സീതയെ കട്ടത്, സീതയെ മോഷ്ടിച്ചത്, സീതയെ അപഹരിച്ചത്. കട്ടത് എന്നുള്ള ഭാഷയാണ് രാമായണത്തിൽ ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നത്. അങ്ങേയറ്റം അനുചിതമായി പോയി, യാതൊരു ഔചിത്യവും ഇല്ലാത്ത പ്രവൃത്തിയായി പോയെന്ന് ഞാൻ നല്ലതിന് പറഞ്ഞു കൊടുത്തു എന്റെ ജ്യേഷ്ഠനായ രാവണനോട്. ദേവിയെ ശ്രീരാമനായി കൊണ്ടു നൽക എന്ന് ആവോളം ഏറ്റു പറഞ്ഞേൻ പലതരം, പല രീതിയിൽ, പല പ്രാവശ്യം ഞാൻ രാവണനോട് പറഞ്ഞു, ദേവിയെ, സീതാദേവിയെ ശ്രീരാമന്റെ കയ്യിൽ കൊണ്ടുവന്ന് തിരിച്ച് ഏൽപ്പിക്കണം. ഞാൻ നിരവധി പ്രാവശ്യം പറഞ്ഞു, പ്രഭു വിജ്ഞാന മാർഗമെല്ലാം ഉപദേശിച്ചു, അജ്ഞാനിയാകയാൽ ഏറ്റതില്ല ഏതുമേ. ഞാൻ വിജ്ഞാനത്തിന്റെ എല്ലാ മാർഗങ്ങളും ഞാൻ മാർഗത്തിലൂടെയും ഞാൻ രാവണനെ ഉപദേശിച്ചു, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ പരാജയപ്പെട്ടു, കാരണം അയാൾ അജ്ഞാനിയാണ്. ഒരു അജ്ഞാനിയോട് എത്ര ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തിട്ടും ചില അവസരത്തിൽ യാതൊരു കാര്യവുമില്ല, അയാൾ അതിലൊന്നും സ്വീകരിക്കാനായിട്ടുള്ള മാനസിക നിലവാരം അങ്ങനെയുള്ള അജ്ഞാനികൾ കൈവരിച്ചിട്ടില്ല. നമുക്ക് പറയാനേ സാധിക്കൂ, അത് സ്വീകരിക്കേണ്ടത് അവരാണ്. അവരജ്ഞാനത്താൽ മൂടിപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അവരുടെ മനസ്സ് അജ്ഞാനത്താൽ മൂടപ്പെട്ടിരിക്കുകയാണെങ്കിൽ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറയാത്തത് കൊണ്ടല്ല, പഥ്യമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. പക്ഷെ രാവണന് അതെല്ലാം അബദ്ധങ്ങളായി തോന്നി എന്നാണ് വിഭീഷണൻ ഈ ഭാഗത്ത് പറയുന്നത്. അപ്പൊ രാവണൻ എന്ത് ചെയ്തു എന്ന് പറയുന്നു, വാളുമായി എന്നെ വധിപ്പാൻ അടുത്തിതു. അദ്ദേഹത്തിന്റെ ചന്ദ്രഹാസം എന്ന് പറഞ്ഞ വാളുമായിട്ട് എന്നെ വധിപ്പ, എന്നെ കൊല്ലാനായിട്ട് ഇങ്ങനെ അടുത്തിങ്ങനെ വന്നു. അദ്ദേഹം അതിനൊരുങ്ങി, അതിന് തുനിഞ്ഞു. കാളഭുജംഗ വേഗേന ലങ്കേശ്വരൻ, ലങ്കേശ്വരനായ രാവണൻ കാളഭുജംഗ വേഗേന, ഒരു കാള സർപ്പത്തിന്റെ വേഗത്തിൽ, നമുക്കറിയാം സർപ്പം ആഞ്ഞു കൊത്തുന്ന വളരെ വേഗതയിലാണ്, അപ്പൊ ആ കാള സർപ്പത്തിന്റെ വേഗതയിലാണ് എന്റെ നേരെ വാളെടുത്ത് പാഞ്ഞു വന്നത്. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് മരണഭയം ഉണ്ടായി. ആ മരണഭയത്താൽ അങ്ങേറ്റത്തെ മനോദുഖമുണ്ടായി എനിക്ക്. ആ മരണഭയം കൊണ്ട്, ആ മനോദുഖം കൊണ്ട് നാല് ഭൃത്യരെയും കൂട്ടി, നാല് അനുയായികളെയും കൂട്ടി ഞാൻ അപ്പോൾ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടു. അങ്ങല്ലാതെ എനിക്ക് ഒരാശ്രയവുമില്ല, ഒരാലംബനം മറ്റെനിക്കില്ല. ദൈവമേ, ദൈവമേ എന്നാണ്, ദൈവം എന്നാണ് ശ്രീരാമൻ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. ദൈവം മനുഷ്യനായി അവതരിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. അദ്ദേഹം പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. ഒരാലംബനം മറ്റെനിക്കില്ല ദൈവമേ, എനിക്ക് ജനന മരണങ്ങളിൽ നിന്ന് എനിക്ക് മോക്ഷം വേണം. അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. കരുണാനിധിയായ അങ്ങ് എന്നെ കൈവിടരുത്. വിഭീഷണൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ ആരൊക്കെയുണ്ട്? ആ രാമസന്നിധിയിൽ സുഗ്രീവനുണ്ട്, ഹനുമാനുണ്ട്, മറ്റു പല വാനരശ്രേഷ്ഠരുമുണ്ട്. അവരൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആകെ ആശയക്കുഴപ്പമായി. ഈ വിഭീഷണൻ പറയുന്ന രാവണന്റെ സഹോദരനാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും. അദ്ദേഹം പറയുന്നത് വിശ്വാസയോഗ്യമാണോ അല്ലയോ, അതോ എന്തെങ്കിലും ചതി, എന്തെങ്കിലും ദുഷ്ടലാക്ക് ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? ഇങ്ങനെ പല ചിന്തകളും പലർക്കും സ്വാഭാവികമായും ഉയർന്നു വന്നു. അപ്പോൾ ആദ്യം തന്നെ പ്രതികരിച്ചത് സുഗ്രീവനാണ്. എന്താണ് സുഗ്രീവൻ പറഞ്ഞത്? നമുക്ക് കാണാം അടുത്ത ക്യാപ്സ്യൂളിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212180.
2: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
6: ചരിത്രം പകർന്നു നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ദേശസ്നേഹത്തിന്റെ താളത്തിൽ ഒരു തലമുറ കൂടി ശബ്ദമാകുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മകൾക്ക് സംഗീതവും പുതുഭാവങ്ങളും പകർന്ന് ഗവൺമെന്റ് TTIയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അവതരിപ്പിക്കുന്ന മനോഹരമായ ശബ്ദാവിഷ്കാരം. സ്വാതന്ത്ര്യത്തിന്റെ വിലയും രാജ്യസ്നേഹത്തിന്റെ മഹത്വവും ഓർമ്മിപ്പിക്കുന്ന ഈ കലാവിരുന്ന് ആസ്വദിക്കാം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
7: ഗവൺമെന്റ് TTIയിലെ DLED ജനറലിലെ അധ്യാപക വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനം.

0: as we celebrate Independence Day, let us promise to be responsible citizens and work together for a stronger, cleaner and brighter India. Let us all say with pride, Jai Hind, Vande Mataram, and thank you, and I have a nice Independence Day.
1: എൻ്റെ പേര് അശ്വതി. ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കവിത സ്വാതന്ത്ര്യ ഇന്ത്യ.

0: போராடி.
1: I am Prasida N from Government TTI. Delighted to be with you on this special occasion to extend my heartfelt wishes to each and every one of you. As we celebrate the Independence Day of our beloved nation, let us proudly remember the brave men and women whose courage and sacrifice won us the freedom we enjoy today. Their legacy continues to inspire us to serve our nation with honesty, compassion, and responsibility. As a teacher, I firmly believe that the future of our country lies in the hands of our children. Let us encourage them a dream big, hard work, respect one another, protect our environment, and uphold the values of unity, peace, and patriotism. May this Independence Day inspire us all to become better citizens and work together for a stronger, cleaner, greener, and more prosperous India. To all the wonderful listeners of Sandhanam 19.4 FM, I wish you and your families a joyful, peaceful, and memorable Independence Day. Thank you for listening. Happy Independence Day. Jai Hind.
2: എൻ്റെ പേര് ജീന എന്നാർ. ഗവൺമെൻറ് ടിടിയിലെ അധ്യാപിക. നമ്മുടെ പ്രിയ ഭാരതത്തിൻ്റെ 79th സ്വാതന്ത്ര്യദിനത്തിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇന്ന് നാം ആഘോഷിക്കുന്നത് ഒരു ദേശീയ ആഘോഷം മാത്രമല്ല, അനേകം ധീരദേശസ്നേഹികളുടെ ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഫലമായി ലഭിച്ച അമൂല്യമായ സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വമാണ്. ഈ ദിനം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാനും നമ്മുടെ കടമകൾ ആത്മാർത്ഥമായി നിർവഹിക്കാനും ഐക്യത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ടു പോകാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു അധ്യാപിക എന്ന നിലയിൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോടും മാതാപിതാക്കളോടും എല്ലാ ശ്രോതാക്കളോടും എനിക്ക് പറയാനുള്ളത്, വിദ്യാഭ്യാസം അറിവ് നേടാനുള്ള മാർഗം മാത്രമല്ല, നല്ല പൗരന്മാരായി വളരാനുള്ള ശക്തി കൂടിയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ

0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗവൺമെന്റ് TTIയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി. ആശയം അവലോകനം ബീന ഗുവേര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, ഇന്ന് 2026 ഓഗസ്റ്റ് 15, നമ്മുടെ കലണ്ടറിൽ ചുവന്ന അക്ഷരത്തിൽ അടയാളപ്പെടുത്തിയ ഒരു ദിവസം മാത്രമല്ല. അതിരുകളില്ലാതെ സ്വപ്നങ്ങൾ കാണാൻ, ആഗ്രഹിക്കുന്നിടത്തേക്ക് ചിറകടിച്ചുയരാൻ നമ്മളെ പ്രാപ്തരാക്കിയ ത്യാഗങ്ങളുടെ ഓർമ്മപ്പൂവാണ് ഓരോ ഓഗസ്റ്റ് 15 നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വതന്ത്ര വായു വെറുതെ ലഭിച്ച ഒന്നല്ല എന്ന വലിയ സത്യമാണ്. അതിന് പിന്നിലെ ചരിത്രത്തിന് കണ്ണീരിൻ്റെയും സഹനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും കഥ പറയാനുണ്ട്. ചങ്ങലക്കെട്ടുകളിൽ തളച്ചിടപ്പെട്ട ഒരു ജനത തങ്ങളുടെ അവകാശങ്ങൾക്കായി, മാതൃഭൂമിക്കായി ഒരേ മനസ്സോടെ തെരുവിലിറങ്ങിയതിൻ്റെ കഥയാണത്. ആയുധങ്ങളെക്കാൾ ശക്തി ആത്മബലത്തിനുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത മഹാത്മാഗാന്ധിയുടെ അഹിംസാ മാർഗവും, സത്യത്തെ തന്നെ ആയുധമാക്കി അനീതിക്കെതിരെ പോരാടിയ അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹ വീര്യം, എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ഗർജിച്ച് പടക്കിറങ്ങിയ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വിപ്ലവാവേശം, തൂക്കുമരത്തിന് മുന്നിലും രാജ്യത്തിനായി ചിരിച്ചുകൊണ്ട് നെഞ്ചുവിരിച്ച ഭഗത് സിംഗിന്റെയും രാജ്ഗുരുവിന്റെയും സുഖ്ദേവിന്റെയും അമരസ്മരണകൾ, മൗലാന ആസാദും സർദാർ വല്ലഭായ് പട്ടേലും നെഹ്റുവും തുടങ്ങി ചരിത്ര താളുകളിൽ പേരെഴുതി ചേർത്തവരും അജ്ഞാതരായി മണ്ണടിഞ്ഞവരുമായ ലക്ഷക്കണക്കിന് ധീരദേശാഭിമാനികളുടെ ചോരയും നീരുമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വതന്ത്ര വായു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല.
6: നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ലെന്ന ഫ്യൂഡൽ കോംപ്ലക്സ്,

0: എന്തിനാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയുടെ പേരിൽ മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ ഇന്നേ പാകിയിട്ടുള്ളത്? പക്ഷെ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ദ്രോഹം നാളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ആളിപ്പടരും. ദാറ്റ് വിൽ ഡിസ്ട്രോയ് ദ കൺട്രി, ബട്ട് ദേർ വിൽ ബി എ ഡേ എവരി ഇന്ത്യൻ വിൽ റിയലൈസ് ദാറ്റ് ഇന്ത്യ ഹാസ് ഓൺലി വൺ റിലീജൻ, ദാറ്റ് ഈസ് പാട്രിയോട്ടിസം.
1: ഇന്ന് 79 വർഷങ്ങൾക്കിപ്പുറം ആ സ്വാതന്ത്ര്യത്തിന്റെ തണലിലാണ് നാം ജീവിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തോടൊപ്പം വിദ്യാഭ്യാസം നേടാനും സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, ഇതെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യദിനം ഒരു ആഘോഷം മാത്രമല്ല, നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ഓർക്കാനും അത് കാത്തു സൂക്ഷിക്കാനുമുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള ഒരു ദിവസം കൂടിയാണ്. നമ്മുടെ സ്വാതന്ത്ര്യം അർത്ഥവത്താകുന്നത് നമ്മൾ മാത്രമല്ല, നമ്മളോടൊപ്പം ജീവിക്കുന്ന ഓരോ മനുഷ്യനും സ്വതന്ത്രമായി ചിന്തിക്കാനും ജീവിക്കാനും സ്വപ്നം കാണാനും കഴിയുമ്പോഴാണ്. ഈ ഓഗസ്റ്റ് 15 ത്രിവർണ പതാക ഉയരുമ്പോൾ നമുക്ക് വേണ്ടി പോരാടിയവരെ നന്ദിയോടെ ഓർക്കാം. നമ്മുടെ രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ചെറിയ ഇടങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് ഒരു തീരുമാനമെടുക്കാം. സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ച അവകാശമാണ്, അതിനെ സംരക്ഷിക്കുക നമ്മുടെ ഉത്തരവാദിത്വവും. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848585785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ.ജെ. ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, ഇന്ന് 2026 ഓഗസ്റ്റ് 15, നമ്മുടെ കലണ്ടറിൽ ചുവന്ന അക്ഷരത്തിൽ അടയാളപ്പെടുത്തിയ ഒരു ദിവസം മാത്രമല്ല. അതിരുകളില്ലാതെ സ്വപ്നങ്ങൾ കാണാൻ, ആഗ്രഹിക്കുന്നിടത്തേക്ക് ചിറകടിച്ചുയരാൻ നമ്മളെ പ്രാപ്തരാക്കിയ ത്യാഗങ്ങളുടെ ഓർമ്മപ്പൂവാണ് ഓരോ ഓഗസ്റ്റ് 15 നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വതന്ത്ര വായു വെറുതെ ലഭിച്ച ഒന്നല്ല എന്ന വലിയ സത്യമാണ്. അതിന് പിന്നിലെ ചരിത്രത്തിന് കണ്ണീരിൻ്റെയും സഹനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും കഥ പറയാനുണ്ട്. ചങ്ങലക്കെട്ടുകളിൽ തളച്ചിടപ്പെട്ട ഒരു ജനത തങ്ങളുടെ അവകാശങ്ങൾക്കായി, മാതൃഭൂമിക്കായി ഒരേ മനസ്സോടെ തെരുവിലിറങ്ങിയതിൻ്റെ കഥയാണത്. ആയുധങ്ങളെക്കാൾ ശക്തി ആത്മബലത്തിനുണ്ടെന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്ത മഹാത്മാഗാന്ധിയുടെ അഹിംസാ മാർഗവും, സത്യത്തെ തന്നെ ആയുധമാക്കി അനീതിക്കെതിരെ പോരാടിയ അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹ വീര്യം എനിക്ക്

0: രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ഗർജിച്ച് പടക്കിറങ്ങിയ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വിപ്ലവാവേശം, തൂക്കുമരത്തിന് മുന്നിലും രാജ്യത്തിനായി ചിരിച്ചുകൊണ്ട് നെഞ്ചുവിരിച്ച ഭഗത് സിംഗിന്റെയും രാജ്ഗുരുവിന്റെയും സുഖ്ദേവിന്റെയും അമരസ്മരണകൾ, മൗലാന ആസാദും സർദാർ വല്ലഭായ് പട്ടേലും നെഹ്റുവും തുടങ്ങി ചരിത്ര താളുകളിൽ പേരെഴുതി ചേർത്തവരും അജ്ഞാതരായി മണ്ണടിഞ്ഞവരുമായ ലക്ഷക്കണക്കിന് ധീരദേശാഭിമാനികളുടെ ചോരയും നീരുമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വതന്ത്ര വായു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല.
1: നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ലെന്ന ഫ്യൂഡൽ കോംപ്ലക്സ്, അതിനാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയുടെ പേരിൽ മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ ഇന്നേ പാകിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ദ്രോഹം നാളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ആളിപ്പടരും. That will destroy the country. But there will be a day every Indian will realize that India has only one religion. That is patriotism.
0: ഇന്ന് 79 വർഷങ്ങൾക്കിപ്പുറം ആ സ്വാതന്ത്ര്യത്തിന്റെ തണലിലാണ് നാം ജീവിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തോടൊപ്പം വിദ്യാഭ്യാസം നേടാനും സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, ഇതെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യദിനം ഒരു ആഘോഷം മാത്രമല്ല, നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ഓർക്കാനും അത് കാത്തു സൂക്ഷിക്കാനുമുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള ഒരു ദിവസം കൂടിയാണ്. നമ്മുടെ സ്വാതന്ത്ര്യം അർത്ഥവത്താകുന്നത് നമ്മൾ മാത്രമല്ല, നമ്മളോടൊപ്പം ജീവിക്കുന്ന ഓരോ മനുഷ്യനും സ്വതന്ത്രമായി ചിന്തിക്കാനും ജീവിക്കാനും സ്വപ്നം കാണാനും കഴിയുമ്പോഴാണ്. ഈ ഓഗസ്റ്റ് 15 ത്രിവർണ പതാക ഉയരുമ്പോൾ നമുക്ക് വേണ്ടി പോരാടിയവരെ നന്ദിയോടെ ഓർക്കാം. നമ്മുടെ രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ചെറിയ ഇടങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് ഒരു തീരുമാനമെടുക്കാം. സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ച അവകാശമാണ്, അതിനെ സംരക്ഷിക്കുക നമ്മുടെ ഉത്തരവാദിത്വവും. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ.

ആകാശത്ത് ത്രിവർണ പതാക വാനോളമുയരുന്ന ദിനം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ.

ഇന്ന് ഓഗസ്റ്റ് 15 ഭാരതം 80th സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ചോരയും കണ്ണീരും വീണ വഴികളിലൂടെയാണ് നമ്മുടെ രാജ്യം ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അടിച്ചമർത്തലുകൾക്കെതിരെ അഹിംസ എന്ന ആയുധമുയർത്തിയ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും വിപ്ലവത്തിന്റെ തീപ്പൊരി പടർത്തിയ ഭഗത് സിംഗിന്റെയും നേതാജിയുടെയും തുടങ്ങി ഒട്ടനവധി മഹാന്മാരുടെ ഓർമ്മകൾക്കു മുന്നിൽ നമ്മൾ ഇന്ന് ആദരവോടെ ശിരസ് നമിക്കുന്നു. മഹാകവി വള്ളത്തോൾ പാടിയത് ഇങ്ങനെയാകുന്നു.

വരികൾ വെറും ഒരു കവിതയല്ല, അത് നാനാത്വത്തിൽ ഏകത്വം കാത്തു സൂക്ഷിക്കുന്ന ഓരോ ഭാരതീയന്റെയും ആത്മാവാണ്. ഭാഷ കൊണ്ടും വേഷം കൊണ്ടും നമ്മൾ അകന്നിരിക്കുമ്പോഴും നമ്മെ ഒന്നിപ്പിച്ചു നിർത്തുന്ന ആ അദൃശ്യമായ നൂലാണ് ഭാരതം എന്ന വികാരം. വരും തലമുറയ്ക്കായി ഒരു നല്ല നാളെ പടുത്തുയർത്താൻ അഴിമതിയും വിദ്വേഷവുമില്ലാത്ത ഓരോ ദിനത്തിനുമായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ചിട്ടിയാണടിച്ചത്
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്.

നിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: Long years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom.
3: ഇപ്പോൾ നമ്മൾ കേട്ടത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർന്ന ആ ചരിത്ര നിമിഷത്തിന്റെ ശബ്ദം. അതെ, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ട്രൈസ് വിത്ത് ഡെസ്നി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പ്രസംഗത്തിലൂടെ ഇന്ത്യയുടെ പുതിയ പ്രഭാതത്തെ അദ്ദേഹം ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിച്ചു. അർദ്ധരാത്രിയുടെ മണിമുഴങ്ങുമ്പോൾ, ലോകമുറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരും എന്ന ആശയത്തോടെ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ അന്നത്തെ ന്യൂഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ, അതായത് ഇന്നത്തെ പാർലമെന്റ് ഭവൻ സമുച്ചയത്തിലെ ഹാളിൽ മാത്രമല്ല നിലനിന്നത്, ഒരു ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കാൽവെപ്പ് തന്നെയായിരുന്നു. പക്ഷേ ആ വാക്കുകൾ ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം മാത്രമായിരുന്നില്ല, പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുത്താനുള്ള ഉത്തരവാദിത്തത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു. ആ ശബ്ദത്തിന് ഇന്ന് 79 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ വീണ്ടും കാതോർക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിനായി ജീവൻ നൽകിയവരെയും സ്വപ്നം കണ്ടവരെയും പോരാടിയവരെയും ഓർത്തുകൊണ്ട് ദേശസ്നേഹത്തിന്റെ ആ ഓർമ്മകളിലൂടെ ചരിത്രത്തിന്റെ ആ വഴികളിലൂടെ നമുക്ക് യാത്ര തുടങ്ങാം. ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്.
4: ജയ് ഹിന്ദ് പാർവതി.
3: യെസ്, ജയ് ഹിന്ദ് ബീനശേഷി. അപ്പൊ ഞാൻ നമ്മളെ വെൽക്കം ചെയ്തില്ല, എന്നോടൊപ്പം ഇന്ന് നമ്മുടെ ബീന ഗുവേരയാണ്. ബീനശേഷി, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അതോടൊപ്പം നമ്മുടെ ശ്രോതാക്കൾക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ, നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ വക ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ.
4: യെസ്, ചരിത്രത്തിൽ നിന്ന് ഇന്നിലേക്കുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഈ യാത്ര അല്ലെ. സ്വാതന്ത്ര്യം എന്നത് നമുക്ക് ഒരു ദിവസം ആഘോഷിക്കാനുള്ളതല്ല, നമ്മുടെ ഓരോ ശ്വാസത്തിലും കാത്തു സൂക്ഷിക്കേണ്ട ഒരു അവകാശമാണ് അല്ലെ പാർവതി.
3: അതെ, തീർച്ചയായും.
4: എല്ലാ ശ്രോതാക്കൾക്കും എന്റെയും സ്വാതന്ത്ര്യദിന ആശംസകൾ.
3: അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ വീണ്ടും പറയുകയാണ്, എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പം നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ മൊത്തം നമ്മുടെ കൊടികളൊക്കെ ഇങ്ങനെ പാറി പറക്കുകയാണ് അല്ലേ വീണശേഷി. കാണുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനമാണ്, നമ്മളുടെ നമുക്കിന്ന് സ്വാതന്ത്ര്യ ദിനം, അതായത് 80 വർഷങ്ങൾക്ക് ആയി നമുക്കിന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ ആണെങ്കിൽ ഒരുപാട് അതിൻ്റെ ആഘോഷ പരിപാടികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്.
4: അതെ, 79 പൂർത്തിയായി 80-ലേക്ക് തുടങ്ങുന്ന ഈ ഒരു സ്വാതന്ത്ര്യത്തിൽ ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ അഭിമാനവും ഓർമ്മയും ഉണർത്തുന്ന ഈ ഒരു ദിവസം അല്ലെ, നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഓരോ ദിവസം കൂടുന്തോറും നമുക്ക് അഭിമാനം കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു ദിവസമാണ് അല്ലേ. 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യ ബ്രിട്ടീഷ് കോളനി ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. അപ്പോൾ 100 കണക്കിന് വർഷത്തെ വിദേശ ഭരണത്തിനും നീണ്ട സ്വാതന്ത്ര്യ സമരത്തിനും ശേഷമാണ് ഈ ഒരു ചരിത്ര ദിനം പിറന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ.
3: അതെ, തീർച്ചയായും. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഒരു ഓഡിയോ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, അത് ജവഹർലാൽ

0: നെഹ്റു പറയുന്ന ഒരു അദ്ദേഹം പറയുന്ന ഒരു സ്പീച്ചായിരുന്നു അത്. 1947 ഓഗസ്റ്റ് 14 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് അറിയിച്ചു കൊണ്ടുള്ള ഒരു സ്പീച്ച് തന്നെയായിരുന്നു. അപ്പം എല്ലാവരും അത് കേട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഇപ്പോഴും ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു വികാരം നമുക്കുണ്ടാവാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്ന് എല്ലാവരും ഉറങ്ങുമ്പോൾ നാളെ ഇന്ത്യ എണീക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഓരോ ഇന്ത്യക്കാരനും അത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ആവേശമുണ്ട് അല്ലേ. നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടി, അതായത് ഇത്രയും വർഷത്തെ നമ്മുടെ കഠിന പോരാട്ടത്തിനൊടുവിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമുക്ക് എന്ന് പറഞ്ഞ ഒരു രാജ്യം നമുക്കുണ്ടായി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു ആവേശമുണ്ട്. അത് നമുക്ക് അതാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വാതന്ത്ര്യം. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും 1947 ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നു. ഈ ദിവസം രാജ്യത്ത് ദേശീയ അവധിയാണ്. രാജ്യത്തുടനീളം അന്ന് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നു. അന്നേ ദിവസം ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. തൻ്റെ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ, രാജ്യം കഴിഞ്ഞ വർഷം നേടിയ അംഗീകാരങ്ങളും രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് ഈ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നു.
1: തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നിരവധി അറിയപ്പെടുന്ന നേതാക്കൾക്കൊപ്പം പേരറിയാത്ത ഒരുപാട് സാധാരണ മനുഷ്യരും ഈ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു. അന്ന് ഉറങ്ങാത്ത രാത്രികളിലും ഉറങ്ങാതെ അവരുടെ ജീവൻ പണയം വെച്ചും നേടിയ സ്വാതന്ത്ര്യം ഇന്ന് നമ്മൾ വളരെ ആഘോഷമായി തന്നെ കൊണ്ടുപോവുകയാണ് അല്ലേ.
0: അതെ, അതോടൊപ്പം സ്വാതന്ത്ര്യത്തിനായുള്ള യാത്രയിൽ അന്തരിച്ചവർക്ക് ആദരാഞ്ജലികളും അന്നേ ദിവസം പ്രധാനമന്ത്രി അർപ്പിക്കുന്നു. സ്വാതന്ത്ര്യദിന പരിപാടികൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഔദ്യോഗികമായി പ്രക്ഷേപണമൊക്കെ ചെയ്യുന്നത് നമ്മുടെ ദൂരദർശനാണ്. അതോടൊപ്പം സാധാരണയായി ദൂരദർശൻ അത് സംപ്രേഷണം ചെയ്യുമ്പോൾ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ്റെ ഷെഹനായി സംഗീതത്തിൽ നിന്നാണ് തത്സമയ പരിപാടികളൊക്കെ ആരംഭിക്കുന്നത്. പതാക ഉയർത്തൽ ചടങ്ങുകൾ, പരേഡുകൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങി ഇന്ത്യയിലുടനീളം സ്വാതന്ത്ര്യദിനം നമ്മൾ ആചരിക്കുന്നുണ്ട്.
1: അതെ, 2026 ഈ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി മൈ ഭാരത് ദേശീയ പതാക ക്വിസ് സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ യുവജനങ്ങളിൽ ദേശീയ പതാകയുടെ ഒരു ചരിത്രവും പരിണാമവും പ്രാധാന്യമൊക്കെ അവർക്ക് അറിയാനുള്ള, അവരിൽ ബോധമർപ്പിക്കാനുള്ള അതിൻ്റേതായിട്ടുള്ള ഒരു ലക്ഷ്യം കൂടിയായിരുന്നു ഇത്.
0: 17 മുതൽ യൂറോപ്യൻ വ്യാപാരികൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാലുകുത്താൻ തുടങ്ങി. 18 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈനിക ശക്തിയിലൂടെ പ്രാദേശിക രാജ്യങ്ങളെ കീഴടക്കി പ്രബല ശക്തിയായി മാറി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യ ഗവൺമെന്റ് ആക്ട് 1858 അനുസരിച്ച് ബ്രിട്ടീഷ് രാജഭരണകൂടം ഇന്ത്യയുടെ മേൽ നേരിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുത്തു. 1885 രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിലുടനീളം ഉയർന്നു വന്നു. പിന്നീട് രാജ്യവ്യാപകമായി നിസ്സഹകരണ പ്രസ്ഥാനങ്ങളും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അഹിംസാ മാർഗങ്ങളും ആരംഭിച്ചു. അങ്ങനെ ഒരുപാട് പോരാട്ടങ്ങൾക്കൊടുവിൽ നമ്മൾ സ്വതന്ത്രരായി.
1: തീർച്ചയായിട്ടും ഈ സ്വാതന്ത്ര്യം നമുക്ക് സമ്മാനമായി കിട്ടിയതൊന്നും അല്ല, മനുഷ്യരുടെ ഒരുപാട് മനുഷ്യരുടെ ത്യാഗത്തിൻ്റെ ഫലമാണ്. അവരെ ത്യാഗത്തിലൂടെ നേടിയെടുത്തതാണ് ഈ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ രാജ്യത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം കൂടി വേണം നമ്മൾ ഓർത്ത് വെക്കേണ്ടത് അല്ലേ.
0: അതെ, തീർച്ചയായും അങ്ങനെയാണ്. അപ്പോൾ സ്വാതന്ത്ര്യദിന ആഘോഷമൊക്കെ ഇതിനോടകം ഒരുവിധം എല്ലായിടവും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ
1: 8848557 അല്ലേ.
0: യെസ്. അപ്പോൾ ചേച്ചി, നമ്മളിപ്പോൾ എല്ലാ കാര്യം നമുക്ക് അറിയാം, സ്വാതന്ത്ര്യദിനമാണ്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സ്വാതന്ത്ര്യദിനത്തിന് നമ്മൾ നമ്മുടെ കുടി നമ്മൾ ഉയർത്താറുണ്ടല്ലേ, അതിന് ചെറിയ ചില നിബന്ധനകളൊക്കെ ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ. യെസ്. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട് 1971 പ്രകാരം പതാകയിൽ എഴുതുവാനോ വരയ്ക്കുവാനോ ഒന്നും പാടില്ല കേട്ടോ. അത് ചെറിയ നിബന്ധനകളാണ് ഞാൻ ഈ പറയുന്ന. ഈ നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ 3 വരെ ജയിൽ ശിക്ഷയൊക്കെ കിട്ടും. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊക്കെ ഒന്ന് അറിയാം. അപ്പോൾ ആദ്യം, പതാകയിൽ എഴുതുവാനോ വരയ്ക്കുവാനോ പാടില്ല. അലങ്കാരത്തിനായി പതാക ഉപയോഗിക്കരുത്, അതായത് വണ്ടിയിൽ വിരിക്കുക, നമ്മളെ ടേബിൾ ക്ലോത്ത് ആയിട്ടൊക്കെ ഉപയോഗിക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല. കൂടാതെ പതാകയുടെ ഒരറ്റം പോലും നിലത്തിലോ വെള്ളത്തിലോ മുട്ടാൻ പാടില്ല. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം ഇനി എപ്പോൾ പതാക ഉയർത്തണം എന്ന് കൂടെ നമുക്ക് നോക്കിയാലോ അല്ലേ. നമ്മൾ എല്ലാ ദിവസവും നമുക്കിങ്ങനെ സ്വാതന്ത്ര്യദിനം വരുന്നു, പതാക ഉയർത്തുന്നു എന്നുള്ള കാര്യങ്ങളല്ലാതെ അതിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല അല്ലേ. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം. മുമ്പൊക്കെ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ മാത്രമേ പതാക ഉയർത്താൻ പാടുള്ളൂ. എന്നാൽ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യയിൽ വന്ന പുതിയ ഭേദഗതി അനുസരിച്ച് ഇപ്പോൾ ഏതൊരു പൗരനും സ്വന്തം വീടുകളിൽ പകലും രാത്രിയും, അതായത് 24 പതാക പറപ്പിക്കാം. പക്ഷേ കൊടി ഉയർത്തുമ്പോൾ കാവി നിറം എപ്പോഴും മുകളിലാണെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ കേടായതോ കീറിയതോ ആയ പതാക ഒരിക്കലും ഉപയോഗിക്കുവാൻ പാടില്ല. ദേശീയ പതാക നമ്മുടെ അഭിമാനമാണ്, അത് നമ്മൾ സൂക്ഷിക്കുക.

0: അതാണ് നമുക്കിപ്പോ ഇതിന്റെ കുറച്ച് നിബന്ധനകൾ. അതാണ്
1: അതെ പാർവതി. അതുപോലെ തന്നെ സ്കൂളുകളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ വന്ദേമാതരം ആലാപനം ഉൾപ്പെടുത്താതെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഓഗസ്റ്റ് 15 രാവിലെ 9 മണിക്കോ അതിനുശേഷമോ ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് ദേശീയഗാനം ആലപിക്കുകയും വേണമെന്നുള്ള ഒരു സർക്കുലർ കൂടിയുണ്ട്. അതുപോലെ തന്നെ ദേശീയഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിക്കണമെന്നും ഹരിത പ്രോട്ടോകോൾ പാലിക്കണമെന്നും സർക്കുലറിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട് അല്ലേ. അപ്പോൾ രാജ്യത്തിൻ്റെ 80th സ്വാതന്ത്ര്യ ദിനാഘോഷം ശനിയാഴ്ച ഡൽഹി ചെങ്കോട്ടയിൽ ദേശീയ ആഘോഷത്തിന് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്നതാണ് അല്ലേ. അപ്പോൾ ദേശീയ ഗീതമായ വന്ദേമാതരത്തിൻ്റെ 150th വാർഷികവും യുവശക്തിയും പ്രമേയമാക്കിയാണ് ഇക്കൊല്ലത്തെ ആഘോഷം എന്നതുകൂടി ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ചെങ്കോട്ടയിൽ വന്ദേമാതരവും മുഴങ്ങും.
0: അതെ. അപ്പോൾ ഇതൊന്നും കൂടാതെ സ്വാതന്ത്ര്യ ദിനത്തിൽ 21 തവണ നിറയൊഴിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇന്ത്യയിലെ ഔദ്യോഗിക ദേശീയാചരണത്തിന്റെ ഭാഗമായാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തിയതിന് ശേഷം ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമായാണ് 21 തോക്കുകളുടെ സല്യൂട്ട് നൽകുന്നത്. ഇത് രാജ്യത്തിന്റെയും സ്വാതന്ത്ര്യത്തെയും പരമാധികാരത്തെയും ആദരിക്കുന്ന പ്രതീകാത്മകമായ ചടങ്ങാണ്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടികളൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
1: അതെ. അപ്പോ പാർവതി, നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് സംരക്ഷിക്കാം അല്ലേ, ഐക്യത്തെ കാത്തു സൂക്ഷിക്കാം, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയെ കൂടുതൽ മനോഹരമായ ഒരു നാളിലേക്ക് നയിക്കാം, അതിനൊക്കെ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ജയ് ഹിന്ദ്, ജയ് ഭാരത്. നല്ലൊരു പാട്ടോടുകൂടി നമുക്ക് ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീനാഗുവേരയും എന്നോടൊപ്പം പാർവതിയുമാണുള്ളത്. അപ്പോൾ പാർവതി, ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കണ്ടേ?
4: അപ്പോൾ
3: പങ്കുവെക്കാനുള്ള വാട്സപ്പ് നമ്പർ ഇതാണ്,
4: 8848558785. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക അല്ലേ? സ്വാതന്ത്ര്യദിനമാണ്, അതോടൊപ്പം ഓണമൊക്കെ ഇങ്ങനെ വരാനായിട്ട് ഇങ്ങനെ പോകുകയാണല്ലേ. നാളെ മുതൽ അത്തമാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ചിങ്ങം കയറുന്നതിന് മുമ്പ് അത്തം വന്നത് ചിലപ്പോൾ ഈ വർഷമായിരിക്കും. നാളെ അത്തമാണ്, മറ്റന്നാളാണ് നമുക്ക് ചിങ്ങം. അപ്പോൾ അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ അറിയിക്കുക. അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
3: അതെ, നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഈ ഒരു ആവേശത്തിനൊപ്പം തന്നെ നമ്മുടെ ഓണം കൂടി ഇനി എത്തുകയാണ് അല്ലേ? അത് അതിനേക്കാൾ വലിയൊരു ആവേശമായിട്ട് തന്നെ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൊല്ലത്ത് വലിയ ഒരു തിക്കും തിരക്കും ഒക്കെ കാരണം ഓണത്തിൻ്റെ ഒരു പർച്ചേസിങ്ങും കാര്യങ്ങളും അല്ലേ, ഫുൾ തിരക്കിലാണ് ഇങ്ങനെ ഓരോരുത്തരും ഇല്ലേ?
4: അതെ ബീനചേച്ചി, എനിക്ക് തോന്നുന്നു ഇനി 10 ദിവസം നാളെ ഇനി 10 ആണ്. അപ്പൊ ഇനി കറക്റ്റ് 10 ദിവസം കൂടി ഉള്ളൂ നമ്മുടെ ഓണത്തിനായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ആഘോഷിക്കാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത് വരികയാണല്ലേ. ഓരോ ദിവസവും നമുക്ക് ഇങ്ങനെ ആഘോഷങ്ങൾക്ക് ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓണ വൈബൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ മഴയുടെ ഒക്കെ ഒരു ഇതൊക്കെ അങ്ങോട്ട് മാറി ചെറുതായിട്ട് വെയിലൊക്കെ ഇങ്ങനെ അടിച്ച് നല്ലൊരു ക്ലൈമറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ലൈമറ്റാണ് ഈ ഓണ സമയത്തുള്ളത്. ആ ഒരു ചെറിയ കാറ്റൊക്കെ ആയാലും ചെറിയ പൂക്കളൊക്കെ പൂക്കുന്നൊക്കെ ഒരു സമയമൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ലൈമറ്റാണ് ഈ ഓണ സമയം എന്ന് പറയുന്നത്.
3: നല്ല രസമുള്ളൊരു കാലാവസ്ഥയാണ്.
4: രാവിലെ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ടല്ലേ,
3: അത് മാത്രമല്ല ഒരു വെയിലല്ല, മഴയില്ല, ഇതായിട്ടുള്ള ഒരു തണുത്ത കാലാവസ്ഥ അല്ലേ.

0: അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും നമ്മളുടെ മനസ്സും അല്ലെ, ഒരു കാലാവസ്ഥ പോലെ തന്നെയാണ് നമ്മളുടെ മൈൻഡും പോകുന്നത് അല്ലെ. അപ്പോ പാർവതി, നമ്മുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ ഒരു ദിനത്തില് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ധീരമായിട്ട് സേവനം ചെയ്യുന്നവരെ ആദരിക്കുന്ന മറ്റൊരു അഭിമാന വാർത്ത കൂടി നമുക്ക് പങ്കുവയ്ക്കണ്ടേ? ഉറപ്പായിട്ടും നമുക്ക് അവരെ മറന്ന് യാതൊരു കാര്യവും ഇല്ല അല്ലെ. നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് അവരുടെ ധീരതയ്ക്ക് മുന്നിലുള്ള ആ ഒരു അതിന്റെ പിറകിലുള്ള കഠിനാധ്വാനത്തിന് കൂടിയാണ് അല്ലെ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ 2026 സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ സൈനിക മെഡലുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 9 പേർക്കാണ് കീർത്തിചക്ര പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 19 പേർക്ക് ശൗര്യചക്രയും 36 പേർക്ക് ധീരതയ്ക്കുള്ള സേനാ മെഡലുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലയാളി സൈനിക ഓഫീസർക്കും ബഹുമതി ലഭിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്.
1: അതെ, തീർച്ചയായും. നമ്മുടെ മലയാളി സൈനിക ഉദ്യോഗസ്ഥൻ മേജർ തരുൺ വാസുദേവൻ ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ ശൗര്യചക്രയും പോലീസ് സൂപ്രണ്ട് എസ് ശശിധരന് അതിവിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലും ലഭിച്ചിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും നമ്മുടെ എന്തു പറയണ്ടേ, ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ മാത്രം ഓർക്കാനല്ല, ഇന്ന് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമൂഹത്തിന്റെ സംരക്ഷണത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഓരോ സൈനികനെയും നമുക്ക് ഓരോ സൈനികനെയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെയും ആദരിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് അല്ലെ. അവർ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവൻ പോലും പണയം വെച്ചിട്ട് സേവനം ചെയ്യുകയാണ്. അപ്പൊ അവരുടെ ഈ ഒരു ധൈര്യത്തിന്, ആ ഒരു ധൈര്യത്തിന്റെ പിറകിലാണ് നമ്മൾ എപ്പോഴും
1: സുരക്ഷിതരായിട്ട്
0: നിൽക്കുന്നത്.
1: അവരുറങ്ങാതിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മൾ സുഖമായി കിടന്നുറങ്ങുമ്പോൾ അവർ ഉറങ്ങാതെ നമുക്ക് കാവലായി നിൽക്കുകയാണ്. അത് അവരുടെ കുടുംബം, അവരുടെ സ്വപ്നം, അതായത് ഓരോ കാര്യങ്ങളൊക്കെ വിട്ട് അവർ നമ്മുടെ രാജ്യത്തിനും നമുക്കും വേണ്ടിയിട്ടാണ് അവർ കാവലിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇതൊക്കെ കൊടുക്കുന്നത് അല്ലേ വീന ചേച്ചി?
0: തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ പറയണ്ടേ, നമ്മുടെ തരുൺ വാസുദേവൻ അദ്ദേഹത്തിനും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ജമ്മു കാശ്മീരിലെ നമ്മുടെ പാക് അതിർത്തിയിൽ ഭീകരരുടെ നുഴഞ്ഞ കയറ്റത്തിന് അതിൻ്റെ അത് തകർത്തതിന് വേണ്ടിയുള്ള ഒരു പുരസ്കാരമായിരുന്നു.
1: നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്ത സൈനിക നടപടിയിൽ ധീരമായ സേവനം കാഴ്ചവെച്ചതിനാണ് മേജർ തരുൺ വാസുദേവന് ശൗര്യചക്ര നൽകി ആദരിച്ചത്. 57 രാഷ്ട്രീയ റൈഫിൾസിലെ കോർ ഓഫ് എഞ്ചിനീയേഴ്സ് വിഭാഗത്തിലാണ് അദ്ദേഹം. മരണാനന്തരം 13 പേർക്കുൾപ്പെടെ 78 സൈനികർക്കാണ് ഇത്തവണ രാജ്യത്തിന്റെ ആദരം നൽകിയിരിക്കുന്നത്. 9 പേർക്ക് കീർത്തിചക്ര പുരസ്കാരവും തരുൺ വാസുദേവൻ ഉൾപ്പെടെ 19 പേർക്ക് ശൗര്യചക്ര പുരസ്കാരവും സമ്മാനിക്കും.
0: അതെ, അപ്പോൾ അങ്ങനെ ഒരുപാട് വിശേഷങ്ങളാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് നമ്മുടെ ശ്രോതാക്കളോട്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ഒക്കെ ഇങ്ങനെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാൻ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും അല്ലേ പാർവതി? പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയക്കൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ്, 8848555875.
1: യെസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ ആ മെസ്സേജൊക്കെ വായിക്കുന്നതിന് മുന്നേ കുറച്ചും കൂടെ ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. ധീരതയ്ക്കുള്ള 301 മെഡലടക്കം 1087 പേർക്കാണ് രാഷ്ട്രപതി പുരസ്കാരം ലഭിക്കുന്നത്. കേരളത്തിന് 11 മെഡലുണ്ട്. പോലീസ് 7, അഗ്നിരക്ഷാസേന 2, ജയിൽ സർവീസ് 2. 92 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ. കേരളത്തിൽ നിന്ന് IG രാജ്പാൽ മീണ, പോലീസ് സൂപ്രണ്ട് ബിനു രാമകൃഷ്ണ പിള്ള, ഡെപ്യൂട്ടി സൂപ്രണ്ട് രവികുമാർ, പോലീസ് സൂപ്രണ്ട് ജി ഉജ്ജ്വൽ കുമാർ, സബ് ഇൻസ്പെക്ടർ എസ് എൽ ജ്യോതിഷ് കുമാർ, അതോടൊപ്പം ഡെപ്യൂട്ടി സൂപ്രണ്ട് SS സുരേഷ് ബാബു എന്നിവർക്കാണ് സ്തുത്യർഹ സേവനത്തിനുള്ള പുരസ്കാരം.
0: അതെ, അതുപോലെ തന്നെ അഗ്നിരക്ഷാസേന വിഭാഗത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ ജെ രാജേന്ദ്രൻ നായർ, എൻ സെബാസ്റ്റ്യൻ ജോസഫ്, കറക്ഷണൽ സർവീസ് അസിസ്റ്റന്റ് സൂപ്രണ്ട് സുനിൽ എസ് കുമാർ, പ്രിസൺ ഓഫീസർ MK മോഹൻദാസ് എന്നിവർക്കും സുസ്തർഹ സേവനത്തിനുള്ള മെഡലുകൾ ഉണ്ട്. അവർക്കൊക്കെ നമ്മൾ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അല്ലേ. അപ്പോൾ നല്ല ഒരു സേവനത്തിനുള്ള നല്ല മെഡലുകൾ അവർ വാങ്ങുമ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവർ അവരുടെ ജീവൻ പോലും പണയം വെച്ച് നമ്മളെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ നമുക്ക് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകാം.
1: അതെ, അതോടൊപ്പം നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാനുള്ള സമയമായിട്ടുണ്ടല്ലേ. നമ്മളെയൊക്കെ ഇങ്ങനെ ഒരുപാട് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഒന്നാമതിന്ന് സ്വാതന്ത്ര്യദിനം കൂടിയാണ്, അപ്പം എല്ലാവരും ഇങ്ങനെ അവധിയൊക്കെയാണ്. അപ്പം എല്ലാവരും നമ്മളെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കതൊന്ന് കേൾക്കാം അല്ലേ. അപ്പം നമുക്ക് കലിച്ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷേ മെസ്സേജ് ഒന്നുമില്ല, ഒരു ഇമോജി മാത്രമേ നമുക്ക് അയച്ചിട്ടുള്ളൂ, ഒരു ലവിൻ്റെ ഒരു ഇമോജി മാത്രമേ
0: അയച്ചിട്ടുള്ളൂ. അതിലെല്ലാം ഉണ്ട്, ആ ഒരു ലവിൻ്റെ ഇമോജിയിൽ ചേച്ചിയുടെ സ്നേഹവും ചേച്ചിയുടെ എല്ലാം അല്ലേ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കലിച്ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ? സ്വാതന്ത്ര്യദിനമൊക്കെ ആഘോഷിച്ചോ?
1: അതെ, അതോടൊപ്പം വിശേഷങ്ങളും കൂടെ നമ്മളോട് പറയുക അല്ലേ. നമ്മൾ അതൊക്കെ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം രമേശ് KG സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്, ശുഭദിനം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബിനീഷ് അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ അടിമാലിക്കാരുടെ സ്വാതന്ത്ര്യദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ തിരിച്ചും നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM വക സ്വാതന്ത്ര്യദിന ആശംസകൾ പറയുകയാണ്.
0: അതെ,
1: അതോടൊപ്പം റോബിൻസൺ അടിമാലി അയച്ചിരിക്കുന്നു, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് അയച്ചിട്ടുണ്ട്, തിരിച്ചും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. താരം പതിപ്പിച്ച കൂടാരം എന്ന് പറഞ്ഞ പാട്ട് വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്.

0: തീർച്ചയായും വെച്ച് തരുന്നതായിരിക്കും. അപ്പൊ പാട്ട് വെച്ച് തരുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് നമ്മുടെ ടെക്കായിട്ടിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്.
1: ഒരു നിമിഷം നമ്മളൊന്ന് ശ്രീലക്ഷ്മി മറന്നുപോയില്ലേ?
0: അതെ, നമ്മള് ഇന്ന് നമ്മുടെ പാട്ടൊക്കെ വെച്ച് തന്നിരിക്കുന്നത് നമ്മുടെ ശ്രീലക്ഷ്മിയാണ്. അതോടൊപ്പം സുഭാഷ് എടിമേലി മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഹലോ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ, വാചാലം എൻ മൗനവും എന്ന സോങ് വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും ഞാൻ ശ്രീലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ട് സോങ് ഒക്കെ വെച്ച് തരാൻ. അതോടൊപ്പം നമ്മുടെ ബുഷ്ര ചേച്ചി മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. അതോടൊപ്പം 10:30 ബീനശേഷി നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായി. അപ്പം നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് ഒന്ന് ആസ്വദിച്ചിട്ടൊക്കെ തിരികെ എത്താം. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് കട്ടക്കി നിൽക്കുന്നത് ബീന ചേച്ചിയാണ്. ഹായ് ബീന ചേച്ചി, ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. യെസ്, അപ്പം നമ്മൾ ഒന്ന് പാട്ടൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ ബീന ചേച്ചി.
6: അതെ, അപ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ ആസ്വദിച്ചിരുന്നാൽ മതിയോ? നമ്മളുടെ വിശേഷങ്ങൾ നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുമ്പോൾ ശ്രോതാക്കളുടെ വിശേഷങ്ങൾ കേൾക്കാൻ നമുക്കും ആഗ്രഹമുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങൾ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്, 8848555785. ഇപ്പൊ പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ പോരട്ടെ.
0: അപ്പൊ
6: നമുക്ക് ഇപ്പൊ തന്നെ 10:36 ആയിരിക്കുകയാണ് അല്ലേ. അപ്പോ പാർവതി, നമ്മള് നേരത്തെയൊക്കെ നമുക്ക് പണ്ടൊക്കെ പോലീസ് സ്റ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു.
0: തീർച്ചയായും
6: പാർവതിക്ക് ഇപ്പോഴും പേടിയാണോ?
0: ചെറുതായിട്ട്, പക്ഷെ ഇപ്പൊ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ്, നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ആ യൂണിഫോം ഒക്കെ കാണുമ്പോൾ, ആ വണ്ടിയൊക്കെ കാണുമ്പോൾ ആ ഒരു പേടി ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആരും പേടിക്കാൻ ഒന്നും വേണ്ടെന്ന് ഇപ്പോഴും നമ്മളോട് പോലീസൊക്കെ പറയാറുണ്ട്. നിങ്ങളൊപ്പമാണ് ഞങ്ങളുള്ളത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളുള്ളത്, അപ്പൊ ആരും പേടിക്കണ്ട എന്നൊക്കെ നമ്മളോട് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ആരും പേടിക്കൊന്നും വേണ്ട. എനിക്ക് ചെറിയ ഒരു പേടിയുണ്ട്
6: ഇപ്പോഴും. പാർവതിക്ക് മാത്രമല്ല, എത്ര പേടിയില്ല, എത്ര ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ആയി എന്ന് പറഞ്ഞാൽ പോലും ആ ഒരു കാക്കിക്ക് ഒരു ബഹുമാനമുണ്ട് അല്ലേ. ആ ഒരു കാക്കി, ആ ഒരു യൂണിഫോം എന്ന് പറയുന്നത്, ആ യൂണിഫോം കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അതൊരു പേടിയല്ല, അതൊരു അഭിമാനമാണ്, അതല്ലെങ്കിൽ ഒരു ബഹുമാനമാണ്, അതിനോടുള്ള ഒരു ബഹുമാനമാണ് അല്ലേ. നമ്മളെപ്പോഴും അത് അതിനെ ആദര സൂചകമായിട്ടാണ് നമ്മളെപ്പോഴും കാണാറുള്ളത്. ആ കാക്കിക്കുള്ളിൽ ആരാണ് എന്നുള്ളതിലല്ല, ആ ഒരു യൂണിഫോമിനോട് തോന്നുന്ന ആ ഒരു ബഹുമാനവും സ്നേഹവുമാണ് നമുക്കുള്ളത്. അതൊരു പേടിയല്ല.
0: അതെ, എനിക്ക് ഇപ്പൊ തോന്നുന്നു ശരിയാണ്, പേടിയല്ല, നമുക്കൊരു ബഹുമാനമാണ്. ആ പോലീസ് വരുന്നു അല്ലെങ്കിൽ നമുക്കങ്ങനെ, നമ്മൾക്ക് നമ്മൾ ഭയങ്കര സ്നേഹമാണ് അവർക്കല്ലേ. നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവർ വന്ന് അടുത്ത് നിന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കുറേ വീഡിയോകളൊക്കെ കാണുമ്പോൾ ഈ ഉത്സവ സമയങ്ങളിലൊക്കെ ഈ കൊച്ചുകുട്ടികളൊക്കെ ഡാൻസൊക്കെ കളിക്കുമ്പോൾ ഇവർ ഭയങ്കര കൗതുകമായിട്ടൊക്കെ ഇതൊക്കെ നോക്കി നിൽക്കുന്നതും ആനേനെയൊക്കെ നോക്കി നിൽക്കുന്നതൊക്കെ വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവരെ നമ്മളങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് കാര്യവും ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ. മുമ്പ് പല തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്കറിവില്ല, കാരണം എൻ്റെ ജനറേഷൻ തൊട്ടേ പോലീസൊക്കെ നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ മുമ്പ് എങ്ങനെ ആയിരുന്നു എന്നൊന്നും അല്ല, ഇപ്പോൾ ജനമൈത്രിയാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പോൾ നമുക്ക് എക്സാമിനൊക്കെ ലേറ്റായിട്ട് കുട്ടികളെയും കൊണ്ട് എക്സാമിന് സ്പീഡിന് എത്തിക്കാനൊക്കെ അത്രയും ധൈര്യമാണല്ലേ. കുട്ടികൾക്കൊക്കെ എന്തൊരു ഇഷ്ടമാണ് പോലീസിനോട് സംസാരിക്കാനൊക്കെ അല്ലേ. ഇപ്പോൾ പോകുന്ന വഴിയിലൊക്കെ അവരൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ കാര്യമൊക്കെ പറയുന്നത് എന്തായിരിക്കും ബീന ചേച്ചി?
6: അതെ, അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ അവരെ, എനിക്ക് തോന്നുന്നു പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇപ്പോൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് സ്റ്റേഷൻ എത്തുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ വേഗത്തിലും അതുപോലെ തന്നെ ഉത്തരവാദിത്വത്തോടെയും കൂടെയാണ് അവരിപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അതിനായിട്ട് സ്റ്റേഷൻ തലത്തിൽ തന്നെ ഉത്തരവാദിത്തം കൂടുതൽ വ്യക്തമായിട്ട് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ ഇന്ന് ഒരുപാട് വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കുട്ടികളായാലും വൃദ്ധരായാലും അതുപോലെ തന്നെ പിന്നെ യുവജനങ്ങൾക്കായാലും ശരി തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അവർ നമുക്ക് ഒരുപാട് സഹായ സഹകരണങ്ങൾ സഹായങ്ങൾ നൽകുന്നുണ്ട്. എന്ത് കാര്യത്തിനും നമ്മളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ, നമുക്കൊരു സങ്കടമുണ്ടെങ്കിൽ പോലും ഒരു കൗൺസിലിങ്ങിന് പോലും നമുക്ക് അവരെ വിളിച്ച് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അവർ അതിനുള്ള കാര്യങ്ങൾ മറ്റാരും അറിയാതെ നമുക്ക് ചെയ്തു തരുന്ന ഓരോ മേഖലയും ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
0: അതോടൊപ്പം ഇപ്പൊ എനിക്ക് തോന്നുന്നു പേരൻസ് ഒക്കെ നാട്ടിൽ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, എന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ഒറ്റയ്ക്കാണ്, ഞങ്ങൾ വിദേശത്താണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എപ്പോഴും അതൊരു കരുതലായിട്ട് തന്നെ സൂക്ഷിക്കാറുണ്ട് അല്ലേ? അതോടൊപ്പം പെട്രോളിങ്ങിനൊക്കെ ഇടുക, അവർ കൂടുതൽ ഇങ്ങനെ സുരക്ഷിതരായിട്ടിരിക്കാനൊക്കെ അവർ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും അസുഖമൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുപ്പിക്കുക, ആ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ എൻ്റെ പോലീസ് സ്റ്റേഷൻ ചെറുതായിട്ടൊക്കെ ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ ഭരണം ഇന്നു മുതൽ വീണ്ടും SI മാർക്കാണ് എന്നാണ് നമുക്കിപ്പോൾ പറഞ്ഞു വന്നത്.

0: ഇരിക്കുന്നത്. 484 സ്റ്റേഷനുകളിൽ 419 ഇടങ്ങളിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അതായത് SHO തസ്തികയിൽ SIMR ആയിരിക്കും. 63 സ്റ്റേഷനുകളിൽ SHO ആവുക വനിതാ SIMR ആയിരിക്കും.
1: അതെ, നമ്മുടെ സ്റ്റേഷൻ ചുമതലയിൽ വനിതകൾ എത്തുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്നുള്ളത് ഒരു പ്രത്യേകത കൂടിയാണ്
0: അല്ലെ.
1: നഗരമേഖലയിലെ അടക്കം പ്രധാനപ്പെട്ട 64 സ്റ്റേഷനുകളുടെ ചുമതലയിൽ ഇൻസ്പെക്ടർമാർ തുടരും. ജനസൗഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പേരൂർക്കട സ്റ്റേഷനിൽ നടന്നു. പദ്ധതി പ്രകാരം ഇന്ന് മുതലാണ് അതിന്റെ ഒരു ചടങ്ങുകൾ നടപ്പിലാക്കുന്നത്.
0: അതെ, ജനസൗഹൃദ പോലീസ് സ്റ്റേഷൻ സംവിധാനമായ പുതിയ നൽകുന്ന എന്റെ പോലീസ് സ്റ്റേഷൻ, അപ്പൊ ഇത്രയും നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നാണ്.
1: നമ്മുടെ പോലീസ് സ്റ്റേഷൻ മുതൽ
0: അത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ അതായത് എന്റെ പോലീസ് സ്റ്റേഷൻ എന്നാണ് അറിയുന്നത്. അതോടൊപ്പം SHO ചുമതലയിൽ നിന്ന് ഇൻസ്പെക്ടർമാർക്ക് ഒഴിയുന്നതോടെ മുൻപുണ്ടായിരുന്ന രീതിയിൽ സർക്കിളുകൾ വരും. ആകെ 200 സർക്കിളുകളാണ് വരുന്നത്.
1: അത് മാത്രമല്ല, സ്റ്റേഷനിൽ എത്തുന്നവരോടും മാന്യമായി പെരുമാറുന്നതിന് പുതിയ SHO മാർക്കും CI മാർക്കും പരിശീലനവും നൽകുന്നുണ്ട്. പോലീസ് പരിശീലന സിലബസ് പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: അതെ, അതോടൊപ്പം റേഞ്ച് DIG മാർ പരിധിയിലുള്ള സ്റ്റേഷനുകളിൽ ജനങ്ങളുടെ അഭിപ്രായ ശേഖരണം നടത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം സൈബർ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സൈബർ സെക്യൂരിറ്റി IGയുടെ നേതൃത്വത്തിൽ സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും ഇളം ബ്രൗൺ പെയിന്റ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ ഇനി മുതൽ എന്റെ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ മാറുകയാണല്ലേ.
1: മാറുക എന്ന് മാത്രമല്ല, നല്ല കളർഫുൾ ആകുകയാണ് എന്നാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് അല്ലെ. പോലീസ് സ്റ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ ഇനി ആരും പേടിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. പോലീസ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ അത് എന്റെ പോലീസ് സ്റ്റേഷനായി മാറുകയാണ് അല്ലെ.
0: അതെ,
1: അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഷനുകളിൽ അവരുടെയൊക്കെ ഈ ഒരു ചുമതല ക്രമീകരിച്ചിരിക്കുന്നത് പോലും നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ അവരുടെ കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് പോലീസിന്റെ മാത്രം ഒരു മാറ്റം അല്ല കേട്ടോ, ഇത് നമ്മുടെ പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗഹൃദപരവും ഉത്തരവാദിത്വവുമായിട്ട് പോലീസ് സ്റ്റേഷന് അല്ല പോലീസ് സേവനം ഉറപ്പാക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. അപ്പോൾ അത് എല്ലാവരും പ്രയോജനപ്പെടുത്തുക.
0: അതെ, അതോടൊപ്പം എന്റെ പോലീസ് സ്റ്റേഷനായിട്ട് തന്നെ എല്ലാവരും കാണുക അല്ലെ. ഇനി മുതൽ നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ അല്ലെങ്കിൽ പേടിയാകുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ധൈര്യമായി ചെല്ലാം. നമുക്കതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ നമുക്ക് വേണ്ടി തയ്യാറാക്കിയൊക്കെ തന്നിരിക്കുകയാണ്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ പറഞ്ഞു സൈബറിലെ കാര്യങ്ങളാണെങ്കിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേസുകളൊക്കെ വരുന്നത് സൈബർ കേസുകളാണല്ലേ. നമ്മളിപ്പോൾ അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനാണെങ്കിലും ഒക്കെ ഒരുവിധം ഒരുപാട് പേർക്ക് സൈബറിൽ നിന്ന് ഒരുപാട് ആക്രമണങ്ങൾ ആണെങ്കിലും ആരോപണങ്ങളൊക്കെ ആയാലും നേരിടേണ്ടി വരുന്നുണ്ട്. പോലീസ് അല്ലെങ്കിൽ കേസിൻ്റെയൊക്കെ പിന്നാലെ പോകണ്ട എന്നോർത്ത് മിക്ക ആൾക്കാരും അത് സൈലൻ്റായിട്ട് ഇരിക്കാറാണ് പതിവ്. പക്ഷേ ഇപ്പം അതിനൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി അതിന് പ്രത്യേക സെക്ഷനിലൊക്കെ ആക്കി നമുക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ സുതാര്യമായിരിക്കുകയാണ്.
1: തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന സാധാരണക്കാരൻ്റെ പരാതി മുതൽ അതുപോലെ തന്നെ നിയമ നടപടികൾ വരെയുള്ള കാര്യങ്ങളിൽ ഇനി കൂടുതൽ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. അതൊക്കെ ഇവിടെ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം സാധാരണക്കാരായ ആൾക്കാർ ഒരു പരാതിയുമായി എത്തുമ്പോൾ അതിൻ്റെ മുന്നിലേക്ക് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യചിഹ്നം അവർക്ക് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഇനി മുതൽ നമ്മുടെ കാവലാളായി ഉറപ്പായിട്ട് നമ്മുടെ പോലീസുകാർ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ സുരക്ഷയ്ക്കായാലും കാവൽ നിൽക്കുന്ന പോലീസ് സംവിധാനത്തിൽ വരുന്ന ഈ ഒരു മാറ്റം എത്രത്തോളം ഫലപ്രദം ആകുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.
0: യെസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും വിശേഷങ്ങളൊക്കെ നമ്മളോട് പറയണം അല്ലേ. വിശേഷങ്ങളൊക്കെ പറയേണ്ട നമ്പർ 8848585. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വിശേഷങ്ങളൊക്കെ അയക്കുക. ഞാനും ബേനി ചേച്ചി ഇങ്ങനെ വെയിറ്റിംഗിൽ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സ്വാതന്ത്ര്യദിനമൊക്കെ ആഘോഷിച്ചോ, പായസമൊക്കെ കുടിച്ചോ എന്നൊക്കെ അറിയണം. സാധാരണ നമുക്ക് സ്വാതന്ത്ര്യദിനമൊക്കെ ആകുമ്പോൾ ചെറുതായിട്ടൊക്കെ പായസമൊക്കെ കിട്ടുന്ന ഒരു ചടങ്ങുണ്ട് അല്ലേ. ബീന ചേച്ചി ഇവിടെയും പായസമൊക്കെ ഉണ്ടോ?
1: അതെ, പായസം ഉണ്ടാവും.
0: യെസ്, ആ ഒരു അതേൽ എന്തോ ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ പായസമൊക്കെ കുടിക്കാനായിട്ടൊക്കെ ഇങ്ങനെ തയ്യാറെടുത്തിരിക്കും. അപ്പൊ നമുക്ക് മെസ്സേജ് വായിക്കാം അല്ലേ. യെസ്, അപ്പൊ നമുക്ക് പ്രസന്ന മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഹലോ, നല്ലൊരു പാട്ട് കൂടി വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ട് ഏതാന്നൊന്നും പറഞ്ഞിട്ടില്ല. രണ്ടുപേർക്കും സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: സുഖമായിട്ടിരിക്കുന്നു പ്രസന്ന ചേച്ചി. ചേച്ചിക്ക് എങ്ങനെ, സുഖമാണോ, എന്തുണ്ട് വിശേഷം അല്ലേ?
0: അതെ, അതോടൊപ്പം നമുക്ക് സനോജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. 3 പൂക്കളാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: പൂക്കൾ മാത്രമേ ഉള്ളൂ സനോജെ. ഇന്ന് സ്വാതന്ത്ര്യദിനമാണ് അല്ലെ. എങ്ങനെയാണ് സനോജിന്റെ സ്വാതന്ത്ര്യദിനം എന്നൊക്കെ അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്
0: അല്ലെ. അതോടൊപ്പം നമ്മളുടെ ലൈവൊക്കെ എങ്ങനെയുണ്ട്, വിശേഷങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കുക അല്ലേ. എങ്ങനെയുണ്ട് സ്വാതന്ത്ര്യദിനമൊക്കെ ആഘോഷിച്ചോ, പായസമൊക്കെ കുടിച്ചോ, അപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ള കാര്യം ഞങ്ങൾ അറിയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ തുടർന്നും മെസ്സേജ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കുക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848585. ഭീനശേഷി, നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാം. ഞങ്ങളൊക്കെ പോയി ഒന്ന് പായസമൊക്കെ കുടിച്ചിട്ട് വരാം. നിങ്ങളും പായസമൊക്കെ കുടിച്ചൊന്ന് റിലാക്സ് ആയിട്ടിരിക്കും. നമുക്കൊരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്.
1: കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
0: ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം. അപ്പം നമ്മളിങ്ങനെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിലൊക്കെ ഇങ്ങനെ വെക്കോണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. വിശേഷങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഇന്ന് ഞാൻ പാർവതി, എന്നോടൊപ്പം ബീന കുവേരയാണ്, ബീന ചേച്ചിയാണ്. അപ്പം ബീന ചേച്ചി, നമ്മളിങ്ങനെ സ്വാതന്ത്ര്യദിനമൊക്കെ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ?
3: അതെ, തീർച്ചയായിട്ടും. സ്വാതന്ത്ര്യദിനത്തിൽ നിന്ന് നമുക്ക് വിട്ടു പോരാനേ തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ശ്രോതാക്കൾക്ക് മെസ്സേജുകൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848 5585. പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ പോരട്ടെ. ഇപ്പോൾ 10:49 ആയിരിക്കുകയാണ്. ഇനി കുറച്ച് സമയങ്ങൾ മാത്രമേ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ അയച്ചോളൂ.
2: അതെ, പെട്ടെന്ന് തന്നെ മെസ്സേജൊക്കെ അയക്കൂ, ഞങ്ങളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യദിനമെന്നൊക്കെ കേൾക്കുമ്പോൾ ബീന ചേച്ചി, പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന ഒരു ഇതാണ് വന്ദേ മാതരം, അല്ലേ? നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഒരു റീലോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും നമ്മളുടെ മനസ്സിൽ ആദ്യം വന്ദേ മാതരം കേൾക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനം അല്ലെങ്കിൽ ഒരു സന്തോഷമാണ് വന്ദേ മാതരം കേൾക്കുമ്പോൾ, അല്ലെ?
3: അഭിമാനമാണ്
2: അതോടൊപ്പം. അപ്പോൾ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ദേശീയഗാനം ആലപിക്കണമെന്ന് മാത്രം ആണ് ഇപ്പോഴും നിർദ്ദേശമൊക്കെ കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകളിൽ വന്ദേ മാതരം ആലപിക്കണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിലും വിവിധ സംസ്ഥാന സർക്കാർ വകുപ്പുകൾ പുറത്തിറക്കിയ സർക്കിളുകളിൽ ഈ നിർദ്ദേശം ഒഴിവാക്കിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്നലെ പുറത്തിറക്കിയ സർക്കുലറിലും വന്ദേ മാതരത്തെക്കുറിച്ചുള്ള പരാമർശം ഇല്ല. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും സർക്കാർ നേരിട്ട് നടത്തുന്ന ആഘോഷങ്ങളിൽ ദേശീയഗാനം ആലപിക്കണമെന്ന് മാത്രമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനുശേഷം ദേശഭക്തി ഗാനങ്ങൾ വേണമെങ്കിൽ ആലപിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ദേശഭക്തി ഗാനങ്ങളുടെ കൂട്ടത്തിൽ ചിലയിടങ്ങളിൽ വന്ദേ മാതരവും ആലപിക്കാൻ സാധ്യതയുണ്ട്. ഇത് വിലക്കിക്കൊണ്ട് സർക്കാർ പ്രത്യേക നിർദ്ദേശമൊന്നും നൽകിയിട്ടും ഇല്ലതാനും, എന്നാൽ നമ്മളത് പാടുന്നില്ല എന്നും പറഞ്ഞിട്ടുമുണ്ട്. മുഴുവനായി ആലപിക്കുന്നതിനോടാണ് സർക്കാരിന് എതിർപ്പെങ്കിലും അക്കാര്യം സർക്കാർ സർക്കുലർ മുഖേനയോ കത്ത് മുഖേനയോ ആരെയും അറിയിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്.
3: അതെ, നമ്മുടെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ സ്കൂളുകളിലും ഒക്കെ നടന്നിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ അകമ്പടിയോടെ മുഖ്യമന്ത്രി തലസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതിനൊക്കെ ഉപരിയായിട്ട് സ്കൂളുകളിലൊക്കെ ഇന്ന് ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ പരേഡുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്.
2: അതെ, അതോടൊപ്പം നമ്മളുടെ സ്വാതന്ത്ര്യദിനത്തിന് വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമുക്ക് ആശംസയൊക്കെ അറിയിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ ഈ മഹോത്സവത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ ആശംസകൾ. 140 കോടി ഇന്ത്യക്കാർക്കും ഒരൊറ്റ മന്ത്രമേ ഉള്ളൂ, വികസിത ഭാരതം, വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള യാത്ര. നാം നിർത്താതെ യാത്ര തുടരും, ഒരിടത്തും നാം തലകുനിക്കില്ല. 2047 നാം വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം അദ്ദേഹം കുറച്ച് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പുതിയ 5 ആണവ റിയാക്ടറുകൾ രാജ്യത്ത് സ്ഥാപിക്കും. 1 കോടി യുവാക്കൾക്ക് AI പരിശീലനം നൽകും. ഒളിമ്പിക്സ് ലക്ഷ്യമിട്ട് പ്രത്യേക പദ്ധതി ടാലന്റ് ഹണ്ട് ഒക്കെ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം 8 വർഷം കൊണ്ട് കൂടുതൽ സെമി കണ്ടക്ടർ പ്ലാന്റുകൾ നൽകും. സിവിൽ ഡിഫൻസ് മേഖല വിപുലീകരിക്കും എന്ന് അദ്ദേഹം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിലൊക്കെ നമ്മുടെ ഇന്ത്യയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം അല്ലേ?
3: തീർച്ചയായിട്ടും. നമ്മളിങ്ങനെ വികസനത്തിലേക്ക് പൊക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വരും തലമുറ കൂടി ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഓരോ ദിവസവും ആഘോഷിക്കുന്നതും അല്ലേ?
2: അപ്പം
3: പറഞ്ഞോളൂ.
2: അതെ, അതോടൊപ്പം ഞാൻ വിചാരിച്ചു ബീന ചേച്ചി ഇങ്ങനെ പറഞ്ഞു പോകുവാണെന്ന്. യെസ്, അപ്പോ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാരും വിചാരിക്കും എന്താ ബീനയും പാർവതിയും മെസ്സേജ് വായിക്കാത്ത മെസ്സേജ് വായിക്കാത്ത. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ കണ്ണൊന്ന് മെസ്സേജിലേക്ക് പോയി, അതാണ് ബീന ചേച്ചി പറഞ്ഞോ എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് ഒക്കെ അയക്കാം. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848 5785. എനിക്ക് ചെറുതായിട്ട് സ്പീഡ് കൂടിയോ ബീന ചേച്ചി?
3: തീർച്ചയായിട്ടും കുറച്ച് സ്പീഡ് കൂടുതലാണോ എന്നൊരു സംശയം. എന്നാലും ഞാൻ സ്പീഡ് കുറച്ച് ആ നമ്പർ ഒരിക്കൽ കൂടി ഒന്ന് പറയാം. 8844555875.
2: യെസ്, അപ്പൊ നമുക്ക് ബിനീഷ് അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, വീണ്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അടിമാലിക്കാർ ചോദിച്ച ഗാനങ്ങൾ ഇട്ട് തന്ന ശ്രീലക്ഷ്മിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ, ഞങ്ങൾ അടിമാലിക്കാർ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീലക്ഷ്മി ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ശ്രീലക്ഷ്മി ഇതൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് കവിത ശേഷി മെസ്സേജ് അയച്ചിട്ടുണ്ട് കടപ്പാക്കടയിൽ നിന്ന്. ഗുഡ് മോർണിംഗ്. അതോടൊപ്പം നമുക്കൊരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വിഷ് ചെയ്തിട്ടുണ്ട്. കവിത ചേച്ചി തിരിച്ചും നമ്മളുടെ റേഡിയോ സാന്ത്വനം 90.4 FM വക സ്വാതന്ത്ര്യദിന ആശംസകൾ.
3: കവിത ചേച്ചിക്ക് സുഖമാണെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് അല്ലേ.
2: അതെ, വിശേഷങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പറയുക, ഞങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ തന്നെ സമയം 10:54 ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് സനോജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വിശേഷങ്ങളൊക്കെ അയക്കൂ, നമ്മുടെ ലൈവ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സനോജ് പറയുന്നു, നിങ്ങൾ പൊളിക്ക് മുത്തുമണികളെ എന്ന് പറഞ്ഞിട്ടുണ്ട്.
3: താങ്ക് യു സനോജ്.
2: അതെ, നമ്മളിങ്ങനെ പൊളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. യെസ്, അപ്പോ സമയം 10:54, നമുക്ക് ഒരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായി. അപ്പൊ നമ്മൾ വിശേഷങ്ങളൊക്കെ പങ്കുവച്ച് ഇങ്ങനെ ഞാനും ബീനശേഷിയൊക്കെ ഇങ്ങനെ ഇരിക്കുക.

0: ാണ്. അപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ പിന്നെ പിന്നെ കേൾക്കാം. ഇപ്പൊ ആദ്യം ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്,

0: മണിയായിരിക്കാണ്. അപ്പോ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കാൻ ഇപ്പൊ ഒരു അരമണിക്കൂറിലൊക്കെ കഴിയുമ്പോ ഞങ്ങൾക്ക് പോകാനുള്ള സമയാവൂലേ. അപ്പൊ സ്വാതന്ത്ര്യദിനമൊക്കെ ആഘോഷിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് അറിയിക്കാം. അറിയിക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി 8848558785.
1: അതെ. അപ്പൊ പാർവതി,
0: യെസ്,
1: നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഒരുപാട് മനുഷ്യരെ ഓർക്കേണ്ട ഒരു ദിവസമാണ് അല്ലേ? ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ പത്രത്തിൽ ഇടം നേടിയിരിക്കുന്ന ഒരു ചരിത്ര വാർത്തയുണ്ട്, നമുക്കതൊന്ന് നോക്കാം അല്ലേ? കാരണം നമ്മൾക്ക് പറയാതിരിക്കാൻ അല്ലെങ്കിൽ നമുക്കത് നോക്കാതിരിക്കാൻ അത് നോക്കാതെ പോകാൻ കഴിയാത്തൊരു വാർത്ത തന്നെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഒരു പഴയ വീടും അതിനോട് ചേർന്നുള്ള ഒരു ചരിത്ര ഓർമ്മകളും ഒക്കെ ഈ ഒരു വാർത്തയിൽ ഇങ്ങനെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്.
0: അപ്പോ നമുക്കത് ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അവരും നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എൻ്റെ ഇന്ത്യയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇതിന് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് നമ്മൾ ഉറക്കെ പറയുന്നത് ഇവർ ഓരോരുത്തരുടെയും യുദ്ധത്തിനൊടുവിൽ അല്ലേ, അവരുടെ ഓരോ യുദ്ധത്തിനൊടുവിലാണ് നമ്മൾ ഈ ഇപ്പം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്.
1: അതെ, തീർച്ചയായിട്ടും ഒരു കാലത്ത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരുടെ ജീവിതത്തിനും പ്രവർത്തനങ്ങൾക്കും ഇടയിലൊക്കെ സാക്ഷ്യം വഹിച്ച ഒരുപാട് ഇടങ്ങളുണ്ട്. അങ്ങനെയുള്ള ഇടങ്ങൾ എന്ന് പറഞ്ഞ ചരിത്ര സ്മാരകങ്ങളും വീടുകളും എന്തൊക്കെയാണ് ഉള്ളത്?
0: ഒരുപാട് ആൾക്കാരും ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും അറിയില്ല. നമുക്കെന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്തറിയുന്ന എല്ലാവരെയും കുറച്ച് പേരെ മാത്രമേ അറിയുള്ളൂ അല്ലേ. പക്ഷെ ഒരുപാട് ജനങ്ങൾ ഇതിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്കൊരു സ്വാതന്ത്ര്യം വേണം, ഇന്ത്യക്ക് നാഥൻ വേണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരുപാട് പേർ യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പലരുടെയും പേരുകൾ ഇന്നും ആർക്കും അറിയില്ല, അറിയപ്പെടാതെയും പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ സമയത്ത് ഓർക്കുകയാണ്.
1: അതെ, പുസ്തകത്തിലെ വരികളിൽ കൂടി കാണുന്ന ആ ഒരു സ്വാതന്ത്ര്യം മാത്രമല്ല നമുക്ക് ഇല്ലേ ചരിത്രം എന്ന് പറയുന്നത്. അതിനും അപ്പുറം നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരുപാട് മനുഷ്യരുടെ ജീവിതവും ത്യാഗവും കണ്ണീരും ഒക്കെയുണ്ട്. അങ്ങനെയുള്ള കൂട്ടത്തിൽ ഒരുപാട് മൺമറഞ്ഞു പോയവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ മൂക്കാപ്പുഴ കാർത്തിയാനിയമ്മ താമസിച്ചിരുന്ന ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു വീടും ആ അമ്മയും ഒന്നും ഓർക്കാതെ നമുക്ക് പോകാനേ കഴിയില്ല.
0: അതെ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച ആദ്യ മലയാളി വനിതയായ കാർത്തിയാനി അമ്മയെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷേ പത്രത്തിലൊക്കെ പറയുന്നത് നാട് മറന്നു എന്ന് തന്നെയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച ആദ്യ മലയാളി വനിതയാണ് കാർത്തിയാനി അമ്മ. പാഠപുസ്തകങ്ങളിൽ പോലും പേരില്ലാത്ത സ്വാതന്ത്ര്യ സമര നായിക മുക്കാപ്പുഴ എന്ന സ്ഥലത്താണ് കാർത്തിയാനി അമ്മയുടെ വീട്. ഇന്ന് ആ ഒരു ഫോട്ടോയും ആ ഒരു വീടിൻ്റെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ആരും ഓർക്കുന്നില്ലല്ലോ എന്നോർത്ത് നല്ല ദുഃഖമുണ്ട്.
1: അതെ, തീർച്ചയായിട്ടും നമ്മുടെ സ്മാരകങ്ങളൊന്നുമില്ലാതെ അനുസ്മരണങ്ങളൊന്നുമില്ലാതെ നമ്മുടെ കാർത്തിയാനി അമ്മയുടെ വിസ്മൃതിയിലായെങ്കിൽ പോലും ആ ഒരു വീര വനിത താമസിച്ചിരുന്ന വീട് കോട്ടപ്പുറ റെയിൽവേ ഗേറ്റിനരികെ ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്.
0: അതെ, അപ്പോൾ ഓരോ ഇങ്ങനെ ഒരുപാട് പേരുണ്ടല്ലേ വിനശേഷി, നമുക്ക് അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഒരു ആനുകൂല്യം പോലും കിട്ടാതെ, നമുക്കറിയാം ആ സമയങ്ങളിലൊക്കെ ഇന്ത്യക്ക് വേണ്ടി പോരാടുമ്പോൾ ഒരുപാട് അവർക്ക് മാനസികമായും ശാരീരികമായും ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ അവർ അനുഭവിച്ചിട്ടുണ്ടാവും. മിക്ക ആൾക്കാരെയും ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരും അടിച്ചമർത്തപ്പെട്ടവരും ഒക്കെ തന്നെയാണ്. അപ്പം അതിൻ്റെ പ്രായാധിക്യം അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റൊക്കെ അവർ പിൽക്കാലത്ത് ഒരുപാട് അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടൊക്കെ അങ്ങനെയുള്ളവരെയൊന്നും നമുക്ക് അറിയില്ല. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മളുടെ വീട്ടിലുള്ളവർ പറയുമ്പോൾ ഞാൻ സ്വാതന്ത്ര്യ സമര സമയത്തുള്ളതാണ്, ആ സമയത്ത് ഞങ്ങളിങ്ങനെ സമരത്തിന് പോയിട്ടുണ്ട് എന്നൊക്കെ നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മുടെ മുത്തച്ഛന്മാരോ ഒക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും അതൊരു ചിരിയിലൂടെയാണ് നമ്മളതൊക്കെ കാണാറോ അല്ലെങ്കിൽ കേൾക്കാറോ ഉള്ളത്. ഇതൊക്കെ വലിയ തമാശയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഗാന്ധിജിയോടൊപ്പം പോയിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ മിക്കവർക്കും അതൊരു തമാശയായിരിക്കും. പക്ഷേ തമാശ അവർക്കത് തമാശയല്ല, അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെയായിരുന്നു അത്.
1: ഗാന്ധിജിയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഭരണകൂടത്തിനെതിരെ വെല്ലുവിളിയുമായി കാർത്തിയാനിയമ്മ തേക്കിൻകാട് മൈതാനത്ത് തീപ്പരി പ്രസംഗം നടത്തിയ മണികണ്ഠനാൽത്രയിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ ദൂരം ഉള്ളൂ എങ്കിലും വീടിൻ്റെ ഈ ഒരു ചരിത്ര പ്രാധാന്യം ആർക്കും അറിയില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ പത്രത്തിൽ ഈ വാർത്ത വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ ആരും ഓർക്കാതെ പോകുന്ന ഒരു ചരിത്രമായിരുന്നിരിക്കാം അത്.
0: അതെ, അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണല്ലേ.
1: ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ കെ കേളപ്പനൊപ്പം നേതൃനിരയിലുണ്ടായിരുന്ന എം കാർത്തിയാനിയമ്മ 2 വട്ടമാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചത്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള വ്യക്തികളെയൊന്നും ഈ ഒരു നിമിഷത്തിലെങ്കിലും ഓർത്തില്ല എന്നുണ്ടെങ്കിൽ അവരനുഭവിച്ച വേദനയും അവരനുഭവിച്ച ത്യാഗവുമാണ് ഇന്നത്തെ ഈ ഒരു സ്വാതന്ത്ര്യത്തിൽ നമ്മളൊക്കെ ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി അനുഭവിക്കുന്നത്.
0: അതെ, 1930 നവംബർ 16 ആദ്യത്തെ ജയിൽവാസം. നിരോധനാജ്ഞ ലംഘിച്ച് കോഴിക്കോട് ത്രിവർണ്ണ പതാക ഏന്തി പ്രതിഷേധ പ്രകടനം നടത്തിയതിന് കാർത്യാനി അമ്മയെയും സംഘത്തെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു.
1: കേരളത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി

0: സ്ത്രീകൾ അറസ്റ്റിലായ ആദ്യത്തെ ഒരു സംഭവം കൂടിയായിരുന്നു ഇതെന്ന് പറയുന്നത്. ജാമ്യത്തുക കെട്ടിവെച്ചാൽ വിട്ടയക്കാമെന്ന ജഡ്ജിയുടെ വാഗ്ദാനം കാർത്യായനിയമ്മ സ്വീകരിച്ചില്ല എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു കാർത്യായനിയമ്മ എന്നുള്ള ആ ഒരു അമ്മ മാത്രമല്ല, ഒരുപാട് പേര് നമുക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ജയിൽവാസത്തിന് ശേഷം മോചിതയായി ഏറെ വൈകാതെ തന്നെ രണ്ടാം വട്ടവും ശിക്ഷിക്കപ്പെട്ടു. 1932 കോഴിക്കോട് കടപ്പുറത്ത് നിയമം ലംഘിച്ചു പ്രസംഗിച്ചതിന് 6 മാസം ജയിൽ ശിക്ഷ വീണ്ടും അനുഭവിക്കേണ്ടി വന്നു കാർത്യായനിയമ്മയ്ക്ക്. മാത്രമല്ല ഇതിനിടെ കെ കെ എളപ്പൻ നയിച്ച KPCC പ്രവർത്തക സമിതിയിലേക്ക് ആദ്യ വനിതയായി കാർത്യായനിയമ്മ തിരഞ്ഞെടുക്കപ്പെട്ടു. എത്ര എത്ര എത്ര കാര്യങ്ങളാണ് ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന ബഹുമതികൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതൊന്നും അറിയാതെ പോവുക, അല്ലെങ്കിൽ ഒരു നിമിഷം പോലും അവരെയൊക്കെ ഓർക്കാതെ പോവുക എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. 1932 ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ കേളപ്പനൊപ്പം നേതൃനിരയിൽ പ്രവർത്തിച്ചു. പൊന്നാനിയിലെ അയിത്തത്തോടനുബന്ധിച്ചുള്ള സമ്മേളനത്തിലും പങ്കാളിയായി. തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് നിയമപഠനം പൂർത്തിയാക്കി കൊച്ചി രാജ്യത്തെ ആദ്യത്തെ അഭിഭാഷകയായും ചരിത്രം സൃഷ്ടിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഏതൊക്കെ എന്തൊക്കെയാണ് ഒരു അല്ലേ കാർത്യായനിയമ്മയ്ക്ക് ഉണ്ടായിരുന്ന ബഹുമതികൾ എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, അതിനുശേഷം ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയായ എൻ രാമസ്വാമിയെ വിവാഹം കഴിച്ചു. കോട്ടപ്പുറത്തെ വീട്ടിൽ താമസമാക്കി. ഇരുവരും ചേർന്ന് സർവോദയ എന്ന ഇംഗ്ലീഷ് മാസിക ആരംഭിക്കുകയും ചെയ്തു. 1983 കാർത്യായനിയമ്മയുടെ മരണം. കോട്ടപ്പുറത്തെ വീട്ടിൽ കോട്ടൂർ ഭാനുമതിയും കുടുംബവുമാണ് ഇപ്പോൾ താമസിക്കുന്നത്. കാർത്യായനിയമ്മയ്ക്ക് പണ്ടെങ്ങോ ലഭിച്ചൊരു താമ്യപത്രമല്ലാതെ ശേഷിപ്പുകളൊന്നും വീട്ടിലില്ല എന്ന് ഭാനുമതി പറയുന്നു. പക്ഷേ എന്തിനേറെ അവശേഷിക്കുന്നു, എന്തൊക്കെ ബഹുമതികളാണ് കാർത്യായനിയമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ഈ ഒരു നിമിഷത്തിൽ നമുക്ക് അഭിമാനപൂർവ്വം ആദരവപൂർവ്വം അവർക്ക് നമ്മളെ സ്മരിക്കാം.
1: അതെ, 1947 August 15 നമുക്ക് ഒരു തീയതി മാത്രമല്ല, ഒരു ജനതയുടെ സ്വപ്നം യാഥാർത്ഥ്യമായ ഒരു ദിവസം തന്നെയായിരുന്നു. അനേകം പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഒടുവിൽ ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ പുലരി കണ്ട ദിവസം. ഇന്ന് ആ സ്വാതന്ത്ര്യത്തിൻ്റെ 80th നമ്മളിങ്ങനെ എത്തി നോക്കുമ്പോൾ സ്വാതന്ത്ര്യം നേടിത്തുന്ന ഓരോ ധീരരെയും നമുക്ക് ഹൃദയപൂർവ്വം ഓർക്കാം.
0: തീർച്ചയായിട്ടും നമ്മുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് സ്വാതന്ത്ര്യം തേടിത്തന്നവരുടെ ഈ ഓർമ്മകളിൽ കൂടിയും നമുക്ക് കടന്നു പോവുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ നമ്മളോടും പറയാനുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു വിശേഷങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാം.
1: അതെ, അപ്പം വിശേഷങ്ങളൊക്കെ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785 ആണ്. ഇപ്പോൾ സമയം 11:07 ആയിട്ടുണ്ട്. പെട്ടെന്ന് വിശേഷങ്ങളൊക്കെ അയക്കാം. നമുക്ക് ആദ്യം മായശിശി മെസ്സേജ് അയച്ചിട്ടുണ്ട്, സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: തിരിച്ച് ഞങ്ങളും നല്ലൊരു സ്വാതന്ത്ര്യ ദിനം ആശംസിക്കുകയാണ് മായചേച്ചി. സുഖായിരിക്കുന്നു, നന്നെ വിശ്വസിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: അതെ, അതോടൊപ്പം നമുക്ക് വനജ തിരുമുല്ലാവാരത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എല്ലാവർക്കും നല്ല ഒരു ദിവസം ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിമാലിക്കാരെ മഴയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സുഖമാണോ എന്നും ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ തെളിഞ്ഞ പ്രഭാതമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. യെസ്, നമുക്കിവിടെ കൊല്ലത്തിന് നല്ല തെളിഞ്ഞ പ്രഭാതമാണ്. നമ്മളിങ്ങനെ അതേപോലെ ഇങ്ങനെ നല്ലൊരു ക്ലൈമറ്റ് ആണ്
0: ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മനസ്സും നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു തെളിഞ്ഞ പ്രഭാതവും.
1: അതെ, ഇന്ന് സ്വാതന്ത്ര്യദിനമായിട്ട് മഴയൊന്നും പെയ്തില്ല, നല്ല തെളിഞ്ഞൊരു ഒരു കാലാവസ്ഥ തന്നെയായിരുന്നു. കണ്ടപ്പോൾ തന്നെ നമുക്ക്
0: കാലാവസ്ഥയും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്
1: കണ്ടപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ സമയം ഇപ്പോൾ 11:08 നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ സമയമായെന്ന് നമ്മുടെ ടെക് ഇങ്ങനെ പറയുന്നു, ബ്രേക്കിന് പോകൂ ബ്രേക്കിന് പോകൂ എന്ന്. അപ്പൊ നമുക്ക് ചെറിയ ഒരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് വരാം. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് ഞാൻ പാർവതിയും എന്നോടൊപ്പം ബീന ചേച്ചിയാണ്. അപ്പൊ ബീന ചേച്ചി, എന്താണ് ചിരിയുടെ ഒക്കെ പിന്നില്? നല്ല പോലെ ചിരിക്കുന്നുണ്ടല്ലോ. സ്വാതന്ത്ര്യദിനം ആഘോഷത്തിന്റെ ആണോ?
1: ആഘോഷത്തിന്റെ എന്ന് മാത്രമല്ല പാർവതി, എനിക്ക് എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ KSRTC കുറിച്ച് ഓർത്താണ് ഞാൻ അങ്ങ് ചിരിച്ചു പോയത്. ഈ KSRTC കാര്യക്ഷമത ഇല്ലെന്നിങ്ങനെ പലരും പറയുന്നുണ്ട് അല്ലെ, പക്ഷെ ആരാ പാർവതി ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അത് ആ പറഞ്ഞത് കേട്ടിട്ടാണ് എനിക്ക് ചിരി വന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ നെയ്യാറ്റിൻകര തൃശൂർ സൂപ്പർ ഫാസ്റ്റിന് തിരുവല്ലയിൽ നിന്ന് രാവിലെ 8:10 കയറാൻ വേണ്ടിയിട്ട് സീറ്റ് ബുക്ക് ചെയ്ത നമ്മുടെ ഒരു യാത്രക്കാരനെ നമ്മുടെ KSRTC വിളിച്ചുണർത്തിയ ഒരു കഥയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഉത്തരവാദിത്വം ഇരുന്ന ആരാ പാർവതി പറഞ്ഞത്? അപ്പോൾ രാവിലെ 8:10 കയറാൻ വേണ്ടിയിട്ട് സീറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരനെ രാവിലെ 4:38 മുതലാണ് ഈ ഒരു KSRTC വിളിച്ചുണർത്തിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ വിളി വന്നത് 4:36 പിന്നീട് ബസ് അവിടുന്ന് പുറപ്പെടുകയാണെന്നും കൃത്യസമയത്ത് തന്നെ തിരുവല്ല സ്റ്റാൻഡിൽ എത്തണമെന്നുമായിരുന്നു പറഞ്ഞത്. ഒന്ന് ഓർത്തു നോക്കണം, നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്നാണ് ആദ്യം പുറപ്പെടുന്നത്. ഇത് ചെല്ലുന്ന തിരുവല്ല സ്റ്റാൻഡിൽ നിന്നാണ് നമ്മുടെ യാത്രക്കാരനെ കയറേണ്ടത്. യാത്രക്കാരൻ മറ്റാരുമല്ല, നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫർ രാജേഷ് ബാബു ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇത്രയും ഉത്തരവാദിത്തമുള്ള KSRTC കണ്ടക്ടർമാരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ വിളി 5:20, ആദ്യം 4:36 വന്നു, പിന്നീട് അദ്ദേഹം വീണ്ടും ഒന്ന് കണ്ണടയ്ക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും ദാ വരുന്നു, വീണ്ടും വിളി 5:20 എഴുന്നേൽക്കൂ അല്ലേ, 8:10 കയറേണ്ടതെന്ന് ഓർക്കണം. വീണ്ടും വന്നിരിക്കുന്നു 7:33 വീണ്ടും ഒരു വിളി, പിന്നീട് 8:03. അങ്ങനെ വിളിച്ച് വിളിച്ച് അവരുടെ ആ ഒരു എന്താ പറയണ്ടേ ക്യൂരിയോസിറ്റി, കാരണം എന്താ വെച്ചാൽ ആ യാത്രക്കാരനെ കയറ്റാതെ പോകാതിരിക്കാൻ അവർക്ക് ആവില്ല. അപ്പൊ എത്രമാത്രം എന്തുമാത്രം അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഓർത്തു പോയത്.
0: ഓർത്താണ് അതെ, പോകേണ്ട സമയത്തിൽ നിന്ന് കുറച്ചും കൂടെ കൂടുതൽ സമയം എടുത്തു നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഡിപ്പോയിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ആവുന്ന സമയം മുതൽ അവരതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം കാണിച്ചു. അപ്പൊ നമ്മൾ ആ വിശേഷമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് KSRTC കുറച്ചുകൂടെ വിശേഷങ്ങളൊക്കെ എനിക്ക് പങ്കുവെക്കാനുണ്ട് ബീനുശേഷി.
1: KSRTC നമ്മൾ അങ്ങനെ അത്രയ്ക്കൊന്നും ഇതാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലെ, വളരെ മുൻപോട്ട് നിൽക്കുന്ന ഇന്നത്തെ കാലത്ത് ഇപ്പം ഇതിൽ വളരെയേറെ കാര്യങ്ങൾ നമ്മുടെ യാത്രക്കാർക്ക് വേണ്ടി ചെയ്യുന്ന കൂട്ടത്തിലാണ് KSRTC. അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഇത്രയേറെ നല്ലതായിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല.
0: ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ കുറച്ച് KSRTC വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഓണക്കാലത്ത് ആഘോഷങ്ങൾക്കായി KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ല് ആകെ 31 പ്രത്യേക ടൂർ പാക്കേജുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 19 August മുതൽ 7 September വരെയാണ് ഈ സ്പെഷ്യൽ ട്രിപ്പുകൾ നടക്കുന്നത്. പരമ്പരാഗത ഓണസദ്യ അടക്കം കുറഞ്ഞ ചെലവിൽ ആസ്വദിക്കാൻ നിരവധി യാത്ര വഴികളൊക്കെ ഉണ്ട് എന്നാണ്.

0: പറയുന്നത്. അപ്പം നമുക്കറിയാം ഈ ഓണത്തിന് എപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ അമ്മമാർ കുക്ക് ചെയ്യുന്നു, നമ്മൾ സദ്യ കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, നമ്മുടെ തിരുവോണം രാവിലെ അത്തപ്പൂക്കൾ ഇടുന്നു, ഇതൊക്കെ ഉള്ളൂ അല്ലേ. ജസ്റ്റ് ഇതിനെ ഒരു മാറ്റമൊക്കെ വരണം അല്ലേ. ഇപ്പോൾ സദ്യ അടക്കം നമ്മളെ ടൂർ പാക്കേജ് ഒക്കെ KSRTC തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി മുതൽ അമ്മയ്ക്കൊരു റെസ്റ്റൊക്കെ കൊടുത്ത് ആ ഒരു കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് അവധിയാണ്. അപ്പോൾ ആ അവധിയുള്ള സമയത്ത് നമുക്ക് ഒന്ന് അമ്മയൊക്കെ ആയിട്ട് ടൂറൊക്കെ പോകാം, സദ്യയൊക്കെ കഴിക്കാം, ഒന്ന് അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് KSRTC ബഡ്ജറ്റ് ടൂറിസം നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് അടിപൊളി പാക്കേജുകളൊക്കെ പറയുന്നുണ്ട്. ആദ്യത്തേത് പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനമാണ്. അപ്പോൾ അത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആറന്മുള വള്ള സദ്യ, ആറന്മുള കണ്ണാടി നിർമ്മാണശാല സന്ദർശനം, അങ്ങനെ കുറച്ച് ഗുഹാക്ഷേത്രം കാണാൻ പോവുക, അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ പാക്കേജ് പറഞ്ഞിരിക്കുന്നത്. അത് August 19, 29, September 1, 7 തീയതികളിലാണ്. അതോടൊപ്പം അടുത്ത പാക്കേജുകളൊക്കെ ഇങ്ങനെ തുടരെ തുടരെ വരുന്നുണ്ട്. അതിൽ ദൂരയാത്രകൾ വരുന്നത് ഹൈദരാബാദും ഗോവയുമാണ്.
1: അപ്പൊ ഇനിയിപ്പോ നമുക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ KSRTC മാത്രം മതി, നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മുടെ ഫാമിലിയിൽ നമുക്ക് ഒറ്റയ്ക്ക് ഒന്ന് പോകണം യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ KSRTC തന്നെ മതി എന്നാണ് പറഞ്ഞു വരുന്നത്.
0: അതെ അതെ. അതോടൊപ്പം ആ യാത്രയ്ക്ക് ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിലേക്കുള്ള 5 രാത്രിയും 6 പകലും നീളുന്ന പ്രത്യേക പാക്കേജാണ്. പാക്കേജിന്റെ എമൗണ്ട് 17,950 രൂപയാണ്. അപ്പൊ ഫുഡ് ഉൾപ്പെടെയാണ് ഈ പറയുന്ന പാക്കേജ്. പ്രാദേശിക വിനോദ യാത്രകളൊക്കെ പറയുന്നത്, അതായത് നമുക്ക് കേരളത്തിനകത്തൊക്കെയുള്ള യാത്രകൾ എന്ന് പറയുന്നത് ഗവി, മൂന്നാർ, വാഗമൺ, വയനാട്, റോസ്മല, പൊന്മുടി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് സമീപത്തുള്ള നമ്മുടെ സമീപത്തുള്ള KSRTC ഡിപ്പോകളിൽ നിന്നും ബഡ്ജറ്റ് ട്രിപ്പുകളും പ്രാവശ്യമുണ്ട്. അപ്പോൾ ഓണത്തിന് കുറച്ച് ബഡ്ജറ്റ് ട്രിപ്പുകളൊക്കെ ആയിട്ട് നമ്മുടെ KSRTC ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് ഓണം ആഘോഷിച്ചൊക്കെ കുറച്ച് ഒരു വെറൈറ്റി വേണം എന്ന് ചിന്തിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ KSRTCയിലോട്ട് ചെല്ലുക, നിങ്ങളുടെ സീറ്റൊക്കെ ഉറപ്പുവരുത്തി പെട്ടെന്ന് ബുക്ക് ചെയ്യുക അല്ലേ.
1: അതെ, തീർച്ചയായിട്ടും നമ്മുടെ KSRTCയെ കുറിച്ച് ആരും കളിയൊക്കെയൊന്നും വേണ്ട കേട്ടോ. ഉത്തരവാദിത്തങ്ങളൊക്കെ കണ്ടല്ലോ, നമ്മളെ യാത്ര ചെയ്ത് നമ്മളെ സന്തോഷിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ യാത്രയിൽ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മളെ വിളിച്ചുണർത്താനും ഒക്കെ KSRTC ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ പാർവതി, യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്, നമ്മൾ യാത്രകൾ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് അല്ലേ. പക്ഷേ ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു അശ്രദ്ധ മതിയാവും നമ്മുടെ ഒരു യാത്രയെന്ന് പറയുന്ന ഒരു ദുരന്തമായി മാറാൻ. അപ്പോൾ അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ. നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെ വെക്കേഷനൊക്കെ വരികയാണ്, ഓണത്തിന് ടൂറിനൊക്കെ പോകാനൊക്കെ തയ്യാറെടുത്തിരിക്കുകയാണ് ഓരോരുത്തരും. നമ്മളെപ്പോഴെപ്പോഴെപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ നമ്മൾ ഇപ്പം ഒരു യാത്ര ചെയ്യുമ്പോൾ ഇപ്പം ഒരുപാട് അപകടങ്ങൾ ഇപ്പോൾ നമുക്ക് ഉണ്ടായി, നമ്മുടെ കഴിഞ്ഞു പോയി കുറേ കാര്യങ്ങൾ. ആ ഒരു സമയത്ത് നമ്മുടെ പോലീസുകാർ നമുക്ക് എപ്പോഴും നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഇതിൻ്റെ നമ്മുടെ യാത്രയുടെ പോകുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, അമിത വേഗത, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക, ഹെൽമറ്റ് ഒഴിവാക്കുക, ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതിരിക്കുക, മദ്യപിച്ച് വാഹനം ഓടിക്കുക, അതുപോലെ തന്നെ യാത്രക്കിടയിൽ നമ്മൾ വരുത്തുന്ന ഓരോ പിഴവുകളും ഇന്ന് ഏറ്റവും കൂടുതൽ വലിയൊരു അപകടത്തിന് അതിന് മാത്രമല്ല നമ്മൾ കാണിക്കുന്ന പിഴവുകൾ മറ്റൊരു ജീവൻ കൂടി പൊലിയാൻ കാരണമാകുന്നു എന്നുള്ളത് ഏറ്റവും ദയനീയകരമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ യാത്രകൾ ചെയ്യുമ്പോൾ വളരെയേറെ, ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ വളരെയേറെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇനി അഥവാ അങ്ങനെ ശ്രദ്ധിക്കാത്ത പക്ഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാം മറ്റുള്ളവരുടെ യാത്രാ പിഴവുകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കേരള പോലീസിൻ്റെ ഒരു നിർദ്ദേശമാണ് ശുഭയാത്ര എന്ന് പറയുന്നത്.
0: അതെ,
1: കാരണം മറ്റുള്ളവർ ഇപ്പം നമ്മൾ ഹെൽമറ്റ് ധരിക്കാതെ പോവുക, നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു നമ്പറാണിത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ യാത്രയിലും നമ്മൾ ഈ പറയുന്നത് പോലെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളത്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അശ്രദ്ധകൾ കാണുന്നുണ്ട് എങ്കിൽ നമുക്ക് വിളിച്ച് പറയാൻ കഴിയുന്ന ഒരു നമ്പറാണ് 9747001099. അപ്പോൾ നമ്മുടെ പിഴവുകൾ, യാത്രയുടെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് സുരക്ഷിതമായ ഒരു യാത്രയെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ വേണ്ടി നമ്മുടെ കേരള പോലീസ് നടത്തുന്ന ശ്രദ്ധേയമായിട്ടുള്ളൊരു ക്യാമ്പയിനാണ് ഈ ഒരു ശുഭയാത്ര. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9747001099. അപ്പോൾ മറക്കാതിരിക്കുക, നമ്മൾ ഓരോ യാത്രയും ഓരോ ഡ്രൈവിങ്ങും നമ്മളുടെ ജീവൻ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവൻ കൂടി നമ്മളുടെ കൈകളിലാണ് എന്നുള്ള സുരക്ഷിതമായ ഒരു ഉറപ്പോടു കൂടി തന്നെ പോവുക അല്ലേ.
0: അതെ, തീർച്ചയായും. അപ്പോൾ ഓണക്കാലമൊക്കെ വരുവാണ്, അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിക്കാനായിട്ടൊക്കെ ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അടിച്ചൊക്കെ പൊളിക്കുക. അതോടൊപ്പം നമ്മുടെ സുരക്ഷയും കൂടെ നമ്മൾ ഉറപ്പുവരുത്തുക അല്ലേ. ഇപ്പം നമുക്കിപ്പോൾ കസിൻസ് ഒക്കെ വരും, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇച്ചിരി ആവേശമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ എടുത്ത് ഡ്രൈവിനൊക്കെ പോകാം. പക്ഷെ പോകുമ്പോൾ എപ്പോഴും അത് സുരക്ഷിതമായി ഇരിക്കാൻ വേണ്ടി മാത്രം എല്ലാവരും ശ്രദ്ധിക്കുക. ആഘോഷങ്ങളൊക്കെ നമുക്ക് ഇനിയും ആഘോഷിക്കാനുള്ളതാണ്. നമുക്കും കുടുംബവും കുട്ടികളും, അല്ലെങ്കിൽ നമുക്കും ഫാമിലി ഉണ്ട്, കാതോർത്തിരിക്കാൻ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, എതിരെ വരുന്നവർക്കും അതുണ്ട് എന്നുള്ള ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ

0: നമുക്കിപ്പോൾ 11:25 മെസ്സേജ് ഒക്കെ വായിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെസ്സേജിലോട്ടൊക്കെ പോകാം. നമുക്ക് ബിനീഷ് അടിമാലി മെസ്സേജ് അയച്ചിരിക്കുന്നു, ഇവിടെയും തെളിഞ്ഞ കാലാവസ്ഥയാണ്, ഉച്ച കഴിഞ്ഞായിരിക്കും മഴ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഴ ഉണ്ടോ എന്നൊക്കെ നമുക്ക് വിശേഷങ്ങളൊക്കെ വഴി അറിയാം. അതോടൊപ്പം നമുക്ക് രമേഷ് കെ ജി മെസ്സേജ് അയച്ചിട്ടുണ്ട്, മംഗൾ പാണ്ഡേ, രാജ്ഗുരു, ഭഗത് സിംഗ്, സർദാർ അജിത് സിംഗ് ബ്രിട്ടീഷ് ആർമിയിലെ സോൾജിയേഴ്സ്, അവരെ എതിർത്ത് എത്ര പേരെ കൊന്ന് തള്ളിക്കാണും. ഇനി ഒരു മതം അതിന്റെ ഭരണം നടത്തുന്ന രാജാവ് വേണമോ, കേരളീയർ വിലയിരുത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യദിനത്തിനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ നമുക്ക് ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ വഴിയ വഴി ആ മെസ്സേജുകളൊക്കെ വായിക്കാം. അപ്പോൾ ഓ, സമയം 11:26, ഞാനൊരു ബ്രേക്കിലേക്ക് പോകാനായിട്ട് പോയി, സോറി. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജസ് ഉണ്ട്. അപ്പോൾ കലചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ബീന ചേച്ചി, പാറുകുട്ടി, എല്ലാവർക്കും സുഖമല്ലേ? കാർത്യാനി അമ്മയുടെ വിശേഷങ്ങൾ ഇന്നെങ്കിലും അറിയാൻ സാധിച്ചതിന് നന്ദി. റേഡിയോ കുടുംബത്തിന് സ്വാതന്ത്ര്യദിന ആശംസകൾ. ഗ്രാമഭംഗി മികച്ചതായിരുന്നു. നാളെ എൻ്റെ പിറന്നാളാണ്, ബീന ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ചാൽ മതി. സന്തോഷം, സുഖം.
1: ഹാപ്പി ബർത്ത്ഡേ നേരത്തെ കൂട്ടി തന്നെ അറിയിക്കുകയാണ് അല്ലേ. അപ്പോൾ നാളെ പിറന്നാൾ ആഘോഷിക്കുന്ന ചേച്ചിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട്, നല്ലൊരു പാട്ട് തന്നെ വെച്ചു കൊടുക്കാം അല്ലേ പാർവതി.
0: ആ അതെ, അതോടൊപ്പം നമുക്ക് ഉമാനന്ദിനി മാം മെസ്സേജ് അയച്ചിട്ടുണ്ട്, അറിയാലോ നമ്മുടെ ഇന്നിസയുടെ. ഗുഡ് മോർണിംഗ് ബീന ആൻഡ് പാർവതി.
1: ഗുഡ് മോർണിംഗ് മാം.
0: വിഷ് യു ഓൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. 8:30 ബോഡ്കാസ്റ്റ് ചെയ്ത GTTIയിലെ കുട്ടികളുടെയും അധ്യാപകരുടെയും പ്രോഗ്രാം നന്നായിരുന്നു, ഒരുപാട് നന്ദിയുണ്ട്
1: എന്നൊക്കെ
0: പറഞ്ഞിട്ടുണ്ട്. യെസ്, നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് മാം പറയുന്നത്. കേൾക്കാൻ സാധിച്ചിട്ടില്ലാത്തവർക്ക് നമുക്ക് 5:00 ഉണ്ട് അല്ലേ,
1: രാത്രി 8:30 വീണ്ടും ഒരു റിപ്പീറ്റ് കൂടിയുണ്ട്. എല്ലാവരും കേൾക്കുക, നല്ല ഒരു പ്രോഗ്രാം ആയിരുന്നു അത്.
0: യെസ്, അതോടൊപ്പം റഷീദ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തിരിച്ചും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.
1: അതെ റഷീദ ചേച്ചി, ഞങ്ങൾ നല്ലൊരു സ്വാതന്ത്ര്യദിന ആശംസകൾ അറിയിക്കുകയാണ്, സുഖമായിട്ടിരിക്കുന്നു തന്നെ കരുതുന്നു.
0: യെസ്, അപ്പോൾ അടുത്ത ബാബുരൻ സാർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു കടങ്കഥയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് സമയക്കുറവ് മൂലം നമുക്ക് ആ കടങ്കഥ ചോദിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ നമ്മൾ RJസിനോടൊക്കെ പറയുന്നതായിരിക്കും ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ. അപ്പോൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കേരളത്തിലെ പ്രമുഖ സമര സേനാനികർ കേളപ്പൻ, AK ഗോപാലൻ മന്നത്ത്, പത്മനാഭൻ ആൻസ്ക്രീൻ, മൊയ്തു മാലവി തുടങ്ങിയവർ 200 വർഷത്തോളം ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് വിരാമമിട്ട ദിവസമാണ് ഇന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം അതിന് തുടക്കം കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് ആ സ്വാതന്ത്ര്യം നേടിത്തന്നവരെയും ഒക്കെ ഓർത്തുകൊണ്ടാണ് അദ്ദേഹം നമുക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം സിന്ധുമതി ചേച്ചി ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ.
1: അതെ, തിരിച്ചും ഞങ്ങളും ആശംസിക്കുന്നു.
0: യെസ്, അതോടൊപ്പം റിനോ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ തന്നെയാണ് നമുക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ്. അങ്ങനെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ വായിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ പോകാനുള്ള സമയമായിട്ടുണ്ട്, 11:28 ആയിരിക്കുകയാണ് നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്.
1: അതെ, നമ്മൾ ഇത്രയും നേരം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരുന്നു. നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ച, നമ്മൾക്ക് വേണ്ടി മെസ്സേജുകൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, ഇത്രയും നേരം നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത് പാർവതിയും ഞാൻ ബീനാ കുവേരയും ആയിരുന്നു. അപ്പം മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് അല്ലേ.
0: അതെ, നമുക്ക് ഷീജ ചേച്ചി ഇപ്പോൾ ലാസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഡിയർ ബീന മാഡം, പാറുകുട്ടി, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ന് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ബീന മാഡത്തിൻ്റെ നീതിയുടെ വൈത്താരി ഗവൺമെന്റ് ടിടിയിലെ പരിപാടിയുടെ കാര്യമാണ്. ഗവൺമെന്റ് ടിടിയിലെ ടീച്ചേഴ്സും വിദ്യാർത്ഥികളും അവതരിപ്പിച്ച സ്പെഷ്യൽ പ്രോഗ്രാം അതിമനോഹരമായിരുന്നു. അതേപോലെ പ്രീത ടീച്ചർ അവതരിപ്പിച്ച സ്പെഷ്യൽ പ്രോഗ്രാമിനും സൂപ്പർ ആയിരുന്നു. അതേപോലെ തന്നെ രണ്ടുപേരുടെ ലൈവും അടിപൊളിയാണ് എന്ന് പറഞ്ഞ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പോകാനുള്ള സമയം. അതോടൊപ്പം വീണ്ടും മെസ്സേജ് വന്നിരിക്കുകയാണ്, സനോജാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, പ്രിയപ്പെട്ട ബീന പാർവതി, റേഡിയോ ലൈവിലൂടെ സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രാധാന്യം എത്രയോ മനോഹരമായാണ് നിങ്ങൾ പങ്കുവയ്ക്കുന്നത്. ചരിത്രത്തിലെ ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും വളരെ വ്യക്തമായും ഹൃദ്യമായും നിങ്ങൾ കോർത്തിണക്കിയിരിക്കുന്നു. നല്ല തയ്യാറെടുപ്പോടെയും ആഴത്തിലൂടെ അറിവിലൂടെയും ഇത്രയും സ്ഫുടമായ ഭാഷയിൽ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും സ്വാതന്ത്ര്യദിന ആശംസകൾ.
1: താങ്ക് യു സോ മച്ച്. ഇതുപോലുള്ള നല്ല നല്ല സന്ദേശങ്ങൾ ഞങ്ങൾക്ക് ഇനിയും ഉണ്ടാകട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഇന്ന് മെസ്സേജ്.
0: അതോടൊപ്പം നമുക്ക് മൻസൂർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് സ്വാതന്ത്ര്യദിനം ആശംസിച്ചുകൊണ്ടായിരുന്നു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് അതൊന്ന് കേൾക്കാം.
2: ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ മൻസൂർ കൊട്ടുകാട്. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൻ്റെ 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ധന്യവേളയിൽ ലോകത്തുള്ള എല്ലാ ഇന്ത്യക്കാർക്കും, അതുപോലെ തന്നെ നമ്മുടെ റേഡിയോ സാന്ദനം 94 FM ശ്രോതാക്കൾക്കും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും ഞാൻ ഒരു ബിഗ് സലൂട്ട് നേരുകയാണ്. ഇന്ത്യ എന്ന് പേർ കേട്ടാൽ തിളയ്ക്കണം ചോര.

0: എൻ നരമ്പുകളിൽ എന്ന് പറഞ്ഞ ആ തത്വം നമ്മൾ എല്ലാവരും ജാതി മത ചിന്തകൾക്ക് അതീതമായി നമ്മുടെ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് നമ്മളെല്ലാവരും കാത്തു കൊള്ളുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരി സഹോദരന്മാർ ആണ് എന്ന് നമ്മൾ നമ്മുടെ ചെറുപ്പകാലം മുതലേ നമ്മൾ പറഞ്ഞ ആ വാക്ക് നമ്മൾ പാലിച്ചാൽ ഇന്ത്യ നമ്മുടെ ഇന്ത്യ തന്നെ ആയിരിക്കും. ബിഗ് സലൂട്ട് നേരുന്നു.
1: അതെ, നമ്മുടെ മൻസൂർ ചേട്ടനായിരുന്നു മെസ്സേജ് അയച്ചത്. അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ അദ്ദേഹം അറിയിക്കുകയുണ്ടായി അല്ലേ?
2: യെസ്, അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാഘോഷ സന്ദേശമൊക്കെ നമുക്ക് തന്നിരിക്കുകയുണ്ടായി. അതോടൊപ്പം എ ആർ റഹ്മാൻ്റെ വന്ദേ മാതരം എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈവിൽ നമ്മൾ ആദ്യം ഇട്ട പാട്ട് അത് തന്നെയായിരുന്നു. അപ്പോൾ അത് കേട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. സമയം ഇപ്പോൾ 11:31. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഇത്ര നേരം ഒത്തിരി കാര്യത്തിൽ നിന്ന് പോകാൻ സമയമായി. 11:31. അപ്പോൾ നമ്മൾ എല്ലാവരും പോകാറായി. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുക. അപ്പോൾ തിരികെ വീണ്ടും നാളെ കാണാം എന്ന വിശ്വാസത്തോടെ
1: വൈകിട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആൾക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212180.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനം.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലേ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ല.

ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ. ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം. ജോളി സിൽക്സ്.

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: എഐ മേഖലയിൽ നേതൃ നിരയിലേക്ക് ഉയരാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു.
2: विभिन्न परीक्षाओं की फ्री ऑनलाइन कोचिंग हमने करने का निर्णय किया है. डिजिटल पब्लिक इंफ्रास्ट्रक्चर है, हमारे पास उत्तम टैलेंट है, टीचर्स है, उन संसाधनों को जोड़ करके हम देश के नौजवानों को फ्री कोचिंग देने का एक पूरा नेटवर्क हम खड़ा करने वाले हैं. एआई का विस्तार बहुत तेजी से बढ़ रहा है. लाल किले से मैं देश के नौजवानों के लिए घोषणा करना चाहता हूं, हमने तय किया है कि आने वाले एक वर्ष में 1 करोड़ युवाओं को एआई स्किल के लिए ट्रेनिंग देने का हम काम करेंगे.
1: രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ജെ പി നദ്ദ, എസ് ജയശങ്കർ തുടങ്ങിയവർ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു. സ്വതന്ത്ര ഭാരതത്തെ വികസിത ഭാരതമാക്കി മാറ്റാനുള്ള പവിത്രമായ ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പ്രതിബദ്ധതയോടും ഉത്തരവാദിത്വത്തോടും അഭിമാനത്തോടും കൂടി രാഷ്ട്രത്തെ സേവിക്കാൻ ത്രിവർണ പതാക എന്നും പ്രചോദനമാകട്ടെയെന്ന് ഉപരാഷ്ട്രപതി ആശംസിച്ചു. ഭരണഘടനയുടെയും ത്രിവർണ പതാകയുടെയും മൂല്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് പറഞ്ഞു. കേരളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവരും സ്വാതന്ത്ര്യദിനാശംസകൾ പങ്കുവച്ചു. സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തി. പ്രളയമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുമെന്നും ദുരന്ത ബാധിത കുടുംബങ്ങളെ ചേർത്തുപിടിച്ച് ഒറ്റക്കെട്ടായി അതിജീവിക്കുമെന്നും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും മെച്ചപ്പെടുത്തുക, ലഹരി മുക്ത സമൂഹം സൃഷ്ടിക്കുക എന്നിവയ്ക്ക് സർക്കാർ മുൻഗണന നൽകുന്നുവെന്നും തന്റെ സന്ദേശത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി.
3: ഏറ്റവും സൂക്ഷ്മമായി പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് ഭാവിയെ നോക്കിക്കണ്ട് പുതുതലമുറയെ ചേർത്തുപിടിച്ച് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കേണ്ട സമയമാണിത്. ജനാധിപത്യം നിരന്തരമായ സംവേദനമാണ്. എതിർപ്പും ചോദ്യം ചെയ്യലും തുറന്ന സംഭാഷണവും തിരുത്തലും ജനാധിപത്യത്തെ പുനരുജ്ജീവിപ്പിക്കുന്നു. ഏകവിളത്തോട്ടത്തിൽ ഒരേ ഇനം മനുഷ്യരെ വളർത്തി ഒരേ ഭാഷയും ഒരേ വിശ്വാസവും ഒരേ ജീവിതശൈലിയും വളർത്തുന്ന ഏത് വ്യത്യസ്തതയെയും ഭയക്കുന്ന വെറുപ്പിന്റെ തുരുത്തുകളും വർഗീയതയുടെ ഇരുളിടങ്ങളും സൃഷ്ടിക്കുന്നതല്ല ജനാധിപത്യം.
1: വിവിധ സേനാ വിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. മികച്ച സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷണൽ സർവീസ് മെഡലുകൾ, ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിച്ചു. മാഹിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പുതുച്ചേരി സിവിൽ സപ്ലൈസ് മന്ത്രി ശിവകൊളുന്തു പതാക ഉയർത്തി. തുടർന്ന് മാഹി പോലീസ്, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, പുതുച്ചേരി ഹോംഗാർഡ്സ്, NCC തുടങ്ങിയ വിഭാഗങ്ങളുടെ വർണ്ണാഭമായ പരേഡും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. മാഹി MLA അശോക് കുമാർ പങ്കെടുത്തു. തൃശൂർ ഭാരതീയ വിദ്യാഭവനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം.

0: ആദ്യം സ്വീകരിച്ചു. 2047 രാജ്യം 100-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ പൂർണ്ണമായും വികസിത രാജ്യമായി മാറുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. കേരളം എന്ന് പുനർനാമകരണം ചെയ്ത് പാർലമെന്റിൽ ബിൽ പാസാക്കിയ ശേഷമുള്ള ആദ്യ സ്വാതന്ത്ര്യ ദിനമാണിതെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. വിശദാംശങ്ങളിലേക്ക്.
1: കൊല്ലം ആശ്രാമ മൈതാനത്ത് നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ മന്ത്രി ഷിബു ബേബി ജോൺ അഭിവാദ്യം സ്വീകരിച്ചു. പത്തനംതിട്ടയിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കോട്ടയത്ത് മന്ത്രി മോൻസ് ജോസഫ് സ്വാതന്ത്ര്യദിന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എറണാകുളം ജില്ലാ കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോജി എം ജോൺ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ഇടുക്കിയിൽ മന്ത്രി അനൂപ് ജേക്കബും തൃശൂരിൽ മന്ത്രി ഒ ജെ ജനീഷും പാലക്കാട് മന്ത്രി എ എൻ ഷംസുദ്ദീനും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് ജില്ലയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. വയനാട് ജില്ലാ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിന് മന്ത്രി ടി സിദ്ദിഖ് നേതൃത്വം നൽകി. കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ മന്ത്രി സണ്ണി ജോസഫ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ എം ഷാജി പതാക ഉയർത്തി. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
0: ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ കവരത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് എസ് ബി ദീപക് കുമാർ ദേശീയ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 80-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി ഇന്ന് വൈകിട്ട് 6:40 പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഫുൾ ടൈം കണ്ടിജന്റ് ജീവനക്കാർക്കും മറ്റു വിഭാഗങ്ങളിലുള്ള ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബോണസും പ്രത്യേക ഉത്സവ ബത്തയും അഡ്വാൻസും അനുവദിച്ച് സർക്കാർ. 4,500 രൂപയാണ് ബോണസായി ലഭിക്കുക. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ബത്തയായി 3,000 രൂപ ലഭിക്കും. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ബത്ത 1,250 രൂപയാണ്. ഹോക്കി ലോകകപ്പ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ബെൽജിയം, നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. പുരുഷ വിഭാഗത്തിൽ ഇന്ന് വൈകിട്ട് 4:30 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ വെയിൽസിനെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: അരനൂറ്റാണ്ട് പിന്നിട്ട കിരീടനേട്ടത്തിന്റെ തുടർച്ചയ്ക്കായി ഇന്ത്യയുടെ പുരുഷ ഹോക്കി ടീം ഇന്ന് മത്സരത്തിനിറങ്ങിയാണ്. ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ എന്നിവരാണ് ഇന്ത്യയുടെ ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. 1975 ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യയുടെ ലോകകപ്പ് നേട്ടം. കഴിഞ്ഞ തവണ ഭുവനേശ്വർ 9-ാം സ്ഥാനത്തായിരുന്നു. ഹർമൻപ്രീത് നയിക്കുന്ന പെനാൾട്ടി കോർണർ ലൈനപ്പാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധം. പരിചയസമ്പന്നനായ മൻപ്രീത് സിംഗിന്റെയും മൻദീപ് സിംഗിന്റെയും സാന്നിധ്യവും കരുത്താകും. വനിതകൾ നാളെ വൈകിട്ട് 4:30 ചൈനയുമായി ഏറ്റുമുട്ടും. ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടുമാണ് വനിതകളുടെ ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. ഇത്തവണ ക്വാർട്ടർ ഫൈനൽ ഒഴിവാക്കി പുതിയ ഫോർമാറ്റിലാണ് ലോകകപ്പ് ഹോക്കി സംഘടിപ്പിക്കുന്നത്.
0: ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം തങ്ങളുടെ 600-ാം ടെസ്റ്റ് മത്സരത്തിനാണ് ഇന്ന് കളത്തിലിറങ്ങിയത്. സംസ്ഥാനത്ത് ഈ വർഷം ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്കുള്ള ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടി. അർഹരായ എല്ലാ കർഷകരും AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടു അപേക്ഷ സമർപ്പിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം 80-ാം സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ. ഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഘോഷങ്ങളിൽ അലയടിച്ച് വന്ദേമാതരം. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി. പൊതുപരീക്ഷകൾക്കായി വിദ്യാർത്ഥികൾക്ക് സൌജന്യ പരിശീലനം നൽകുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. സംസ്ഥാനത്ത് വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബോണസും ഉത്സവ ബത്തയും അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് വെയിൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നു. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 7 വിളിക്കുക.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
5: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യം 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്തു. 2047-ഓടെ 100 GW ആണവോർജ്ജ ശേഷി കൈവരിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി. ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകുമെന്നും പ്രഖ്യാപനം. സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. മതേതരത്വത്തിലും സഹിഷ്ണുതയിലും കേരളം രാജ്യത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ തെക്കൻ ലെബനനിൽ 7 പേർ കൊല്ലപ്പെട്ടു. ഹോക്കി ലോകകപ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് വെയിൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് 80-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രമർപ്പിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സേനാ മേധാവിമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ധീരജവാന്മാരുടെ സ്മരണ പുതുക്കി 2 മിനിറ്റ് മൌനവും ആചരിച്ചു. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. വികസിത ഭാരതത്തിനായുള്ള യുവജനങ്ങളുടെ സംഭാവനകളെ ആദരിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ആഘോഷങ്ങൾ. രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ യുവാക്കൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു.
1: जब मैं विकसित भारत की बात कर रहा हूँ, देश को तेज गति से आगे बढ़ाने की बात कर रहा हूँ, उसका सबसे बड़ा लाभार्थी कौन है? इन सारे प्रयासों का सबसे बड़ा साधक कौन है? अगर साधक है तो मेरे देश का युवा है. विकसित भारत की यात्रा युवाओं की बहुत बड़ी भूमिका है. विकसित भारत का सबसे बड़ा लाभार्थी भी मेरे देश का युवा है. हमें विकसित भारत के लक्ष्य को युवाओं के साथ जोड़ करके आगे बढ़ाना है.
0: സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ആദ്യമായാണ് ചുവപ്പുകോട്ടയിൽ വന്ദേമാതരം മുഴങ്ങിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകാൻ സർക്കാർ തീരുമാനിച്ചതായും ആഗോള AI മേഖലയിൽ മുന്നേറാൻ ഇത് ഇന്ത്യൻ യുവതയെ പ്രാപ്തരാക്കുമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. വിവിധ പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ലോകത്തിലെ അതിവേഗം വളരുന്ന പ്രധാന സാമ്പത്തിക ശക്തിയായി രാജ്യം ഉയർന്നതായും 2047-ഓടെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തെ പ്രതിരോധ ഉത്പാദനം 4 മടങ്ങ് വർദ്ധിച്ചു. ഡിജിറ്റൽ ഇടപാടുകൾ 100 മടങ്ങും ഇന്റർനെറ്റ് ഉപയോക്താക്കളുടെ എണ്ണം 4 മടങ്ങും ഉയർന്നു. 2047-ഓടെ 100 GW ആണവോർജ്ജ ശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: एनर्जी सिक्योरिटी ये हमारे समय की मांग है और इसलिए हमने पहले से ही उस दिशा में एक के बाद एक मजबूत कदम उठाए हैं. एनर्जी सिक्योरिटी का एक बड़ा माध्यम है परमाणु ऊर्जा, न्यूक्लियर एनर्जी. 2047 तक हम 100 GW न्यूक्लियर पावर का लक्ष्य लेकर के चल रहे हैं.
0: രാജ്യത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടാനായി 7 ഘടകങ്ങളടങ്ങിയ സപ്തധാര പരിഷ്കരണ ചട്ടക്കൂട് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി സമുദ്രമേഖലയിലെ പ്രധാന നേട്ടങ്ങളും പരാമർശിച്ചു. വിവിധ മേഖലകളിൽ നിന്നുള്ള 5000-ത്തോളം പ്രത്യേക ക്ഷണിതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ ന്യൂഡൽഹിയിലെ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ്, JP നദ്ദ, എസ് ജയശങ്കർ തുടങ്ങിയവർ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു. സ്വതന്ത്ര ഭാരതത്തെ വികസിത ഭാരതമാക്കി മാറ്റാനുള്ള പവിത്രമായ ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പ്രതിബദ്ധതയോടും ഉത്തരവാദിത്തത്തോടും അഭിമാനത്തോടും കൂടി രാഷ്ട്രത്തെ സേവിക്കാൻ ത്രിവർണ പതാക എന്നും പ്രചോദനമാകട്ടെയെന്ന് ഉപരാഷ്ട്രപതി ആശംസിച്ചു. ഭരണഘടനയുടെയും ത്രിവർണ പതാകയുടെയും മൂല്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് പറഞ്ഞു. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവരും സ്വാതന്ത്ര്യദിനാശംസകൾ പങ്കുവച്ചു. 80-ാം സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി സതീശൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. വിവിധ സേനാ വിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡന്റ്സ്, പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള പുതിയുഗ കേരളം സൃഷ്ടിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസം, ആരോഗ്യം, മതേതരത്വം, സാക്ഷരത, സഹിഷ്ണുത, രാഷ്ട്രീയ ബോധം എന്നിവയിൽ കേരളം ഇന്ന് രാജ്യത്തിന് മാതൃകയാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള കേരളമാണ് ഉയർക്കൊള്ളേണ്ടത്. വികസനോന്മുഖമായ പ്രവർത്തനങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിച്ചുള്ള കഠിനാധ്വാനവും പുതുതലമുറയെയും മുതിർന്ന പൗരന്മാരെയും ചേർത്ത് പിടിച്ചുള്ളതുമാകട്ടെ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം. മതേതരത്വവും ജനാധിപത്യ ബോധവും തുല്യതയുമാണ് നമ്മുടെ കരുത്തും ഊർജവും. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം.
0: ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മുഖ്യമന്ത്രി

0: മാരും മന്ത്രിമാരും നേതൃത്വം നൽകി. മാഹിയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പുതുച്ചേരി സിവിൽ സപ്ലൈസ് മന്ത്രി ശിവ കൊളുന്തു പതാക ഉയർത്തി. തൃശൂർ ഭാരതി വിദ്യാഭവനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ഹർഹർ തിരങ്ക പരിപാടികളുടെ ഭാഗമായി ലക്ഷദ്വീപിൽ തിരങ്ക റാലികൾ സംഘടിപ്പിച്ചു. കവരത്തിയിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരംഭിച്ച തിരങ്ക മാർച്ച് അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് എസ് ബി ദീപക്കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെയും മറ്റന്നാളും തമിഴ്നാട്ടിൽ സന്ദർശനം നടത്തും. സന്ദർശനത്തിനിടെ ചെന്നൈ, ചെങ്കൽപേട്ട്, തിരുവാരൂർ, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം സംബന്ധിക്കും. തിരുവാരൂരിൽ തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയുടെ 11-ാമത് ബിരുദദാന ചടങ്ങിൽ മറ്റന്നാൾ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തെക്കൻ ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്കേറ്റു. ഇറാൻ പിന്തുണയുള്ള ഹെസ്ബോളയെ നിരായുധീകരിക്കുന്നതിന് പകരമായി ദക്ഷിണ ലെബനനിൽ നിന്നും ഇസ്രായേൽ സേനയെ പിൻവലിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഒരു ചട്ടക്കൂടിന് രൂപം നൽകുമെന്ന് ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാണ് ഇത്. ഇന്തോനേഷ്യയ്ക്ക് സമീപമുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 20-ലേറെ പേർ മരിച്ചു, 6 പേർക്ക് പരിക്കേറ്റു. 2 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇന്ന് രാവിലെയാണ് 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത്. ഹോക്കി ലോകകപ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. ബെൽജിയം, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി ലോകത്തിലെ 16 ടീമുകളാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. പുരുഷ വിഭാഗത്തിൽ ഇന്ന് വൈകിട്ട് 4:30 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ വെയിൽസിനെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 101 റൺ എന്ന നിലയിലാണ്. 80-ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ആശംസകൾ നേർന്ന US സെനറ്റർമാരും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും. ന്യൂയോർക്ക് മുതൽ സിയാറ്റിൽ വരെയുള്ള വിവിധ US സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും സെനറ്റർമാരും ഇന്ന് ഇന്ത്യ ഡേ ആചരിക്കുമെന്ന് അറിയിച്ചു. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12-മിനിറ്റ് പരസ്യ സമയ പരിധി ഒഴിവാക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര സർക്കാർ. 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങളുടെ ഭേദഗതി വിജ്ഞാപനം ചെയ്യുന്ന തീയതി മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. പരസ്യവരുമാനത്തെ വലിയ തോതിൽ ആശ്രയിക്കുന്ന ടിവി സംരക്ഷണ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ കണക്കിലെടുത്ത് വ്യവസ്ഥകൾ പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് തീരുമാനമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഈ വർഷത്തെ UGC നെറ്റ്, CSIR നെറ്റ്, AICE PhD പരീക്ഷകളുടെ താൽക്കാലിക ഉത്തരസൂചികകൾ നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷകളെയും ഉത്തരസൂചികകളെയും കുറിച്ചുള്ള വിവരങ്ങൾക്ക് ഏജൻസിയുടെ ഔദ്യോഗിക അറിയിപ്പുകളെ മാത്രം ആശ്രയിക്കണമെന്നും NDA നിർദ്ദേശിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച കേസിൽ കൂടുതൽ അന്വേഷണം നടത്താൻ CBIക്ക് ഡൽഹി പ്രത്യേക അതിവേഗ കോടതി അനുമതി നൽകി. കേസിൽ പുതിയ തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് നടപടി. നിലവിൽ 13 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഉൾപ്പെടാത്ത മറ്റ് ഗൂഢാലോചനക്കാരെ കുറിച്ച് അന്വേഷണം തുടരാൻ അനുവദിക്കണമെന്ന് CBI കോടതിയോട് ആവശ്യപ്പെടുകയായിരുന്നു. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് ആവർത്തിച്ച ഇന്ത്യ. പാകിസ്ഥാൻ അധീന ജമ്മുകശ്മീർ മേഖലയിലെ അതിക്രമങ്ങളും അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളും അന്താരാഷ്ട്ര സമൂഹം ഗൌരവത്തോടെ കാണണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്തു. 2047 100 GW ആണവോർജ്ജശേഷി കൈവരിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി. 1 വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകുമെന്നും പ്രഖ്യാപനം. സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. മതേതരത്വത്തിലും സഹിഷ്ണുതയിലും കേരളം രാജ്യത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തെക്കൻ ലെബനനിൽ 7 പേർ കൊല്ലപ്പെട്ടു.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444 0. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുറ്റി.

0: Let's celebrate pregnancy with Kinder Hospitals.
1: Paru, നീ അറിഞ്ഞോ? ഹരി പുതിയ കാർ വാങ്ങിയെന്നേ.
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം,

0: എടുത്തേക്കാൻ.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: റിയലി വി ക്യാൻ ഗ്രോ ടുഗദർ.
2: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, ഇന്ന് 2026 ഓഗസ്റ്റ് 15, നമ്മുടെ കലണ്ടറിൽ ചുവന്ന അക്ഷരത്തിൽ അടയാളപ്പെടുത്തിയ ഒരു ദിവസം മാത്രമല്ല. അതിരുകളില്ലാതെ സ്വപ്നങ്ങൾ കാണാൻ, ആഗ്രഹിക്കുന്നിടത്തേക്ക് ചിറകടിച്ചുയരാൻ നമ്മളെ പ്രാപ്തരാക്കിയ ത്യാഗങ്ങളുടെ ഓർമ്മപ്പൂവാണ് ഓരോ ഓഗസ്റ്റ് 15ഉം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വതന്ത്ര വായു വെറുതെ ലഭിച്ച ഒന്നല്ല എന്ന വലിയ സത്യമാണ്. അതിന് പിന്നിലെ ചരിത്രത്തിന് കണ്ണീരിൻ്റെയും സഹനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും കഥ പറയാനുണ്ട്. ചങ്ങലക്കെട്ടുകളിൽ തളച്ചിടപ്പെട്ട ഒരു ജനത തങ്ങളുടെ അവകാശങ്ങൾക്കായി, മാതൃഭൂമിക്കായി ഒരേ മനസ്സോടെ തെരുവിലിറങ്ങിയതിൻ്റെ കഥയാണത്. ആയുധങ്ങളെക്കാൾ ശക്തി ആത്മബലത്തിനുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത മഹാത്മാഗാന്ധിയുടെ അഹിംസാ മാർഗവും, സത്യത്തെ തന്നെ ആയുധമാക്കി അനീതിക്കെതിരെ പോരാടിയ അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹ വീര്യം, എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ഗർജിച്ച് പടക്കിറങ്ങിയ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വിപ്ലവാവേശം, തൂക്കുമരത്തിനു മുന്നിലും രാജ്യത്തിനായി ചിരിച്ചുകൊണ്ട് നെഞ്ചുവിരിച്ച ഭഗത് സിംഗിന്റെയും രാജ്ഗുരുവിന്റെയും സുഖ്ദേവിന്റെയും അമരസ്മരണകൾ, മൗലാന ആസാദും സർദാർ വല്ലഭായ് പട്ടേലും നെഹ്റുവും തുടങ്ങി ചരിത്ര താളുകളിൽ പേരെഴുതി ചേർത്തവരും അജ്ഞാതരായി മണ്ണടിഞ്ഞവരുമായ ലക്ഷക്കണക്കിന് ധീരദേശാഭിമാനികളുടെ ചോരയും നീരുമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വതന്ത്ര വായു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല.
6: നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ലെന്ന ഫ്യൂഡൽ കോംപ്ലക്സ്, അതിനാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയുടെ പേരിൽ മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ ഇന്നേ പാകിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ദ്രോഹം നാളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ആളിപ്പടരും. That will destroy the country. But there will be a day every Indian will realize that India has only one religion. That is patriotism.
5: ഇന്ന് 79 വർഷങ്ങൾക്കിപ്പുറം ആ സ്വാതന്ത്ര്യത്തിന്റെ തണലിലാണ് നാം ജീവിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തോടൊപ്പം വിദ്യാഭ്യാസം നേടാനും സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, ഇതെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യദിനം ഒരു ആഘോഷം മാത്രമല്ല, നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ഓർക്കാനും അത് കാത്തു സൂക്ഷിക്കാനുമുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള ഒരു ദിവസം കൂടിയാണ്. നമ്മുടെ സ്വാതന്ത്ര്യം അർത്ഥവത്താകുന്നത് നമ്മൾ മാത്രമല്ല, നമ്മളോടൊപ്പം ജീവിക്കുന്ന ഓരോ മനുഷ്യനും സ്വതന്ത്രമായി ചിന്തിക്കാനും ജീവിക്കാനും സ്വപ്നം കാണാനും കഴിയുമ്പോഴാണ്. ഈ ഓഗസ്റ്റ് 15 ത്രിവർണ പതാക ഉയരുമ്പോൾ നമുക്ക് വേണ്ടി പോരാടിയവരെ നന്ദിയോടെ ഓർക്കാം. നമ്മുടെ രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ചെറിയ ഇടങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് ഒരു തീരുമാനമെടുക്കാം. സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ച അവകാശമാണ്, അതിനെ സംരക്ഷിക്കുക നമ്മുടെ ഉത്തരവാദിത്വവും. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കളെ, ഞാൻ കലാ ജെർലിൻ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ. പരിശുദ്ധ കന്യകാമാതാവ് ഭൂമിയിലെ തൻ്റെ ജീവിതത്തിന് ശേഷം ശരീരത്തോടും ആത്മാവോടും കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസത്തെ ഓർമ്മിക്കുന്ന പ്രധാനപ്പെട്ട തിരുനാളാണ് സ്വർഗാരോപണ തിരുനാൾ. എല്ലാ വർഷവും 15 ആം തീയതിയാണ് കത്തോലിക്കാ സഭ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. 1950 നവംബർ 1 12 PU.S. മാർപ്പാപ്പയാണ് മാതാവിൻ്റെ സ്വർഗാരോപണം കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. മനുഷ്യൻ്റെ ശരീരം അഴുകി നശിക്കുന്നതല്ലെന്നും ദൈവത്തോട് ചേർന്ന് അനശ്വരതയിലേക്ക് ചേർക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തിൻ്റെയും സ്വർഗീയ പ്രതീക്ഷയുടെയും ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം. പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ഏറ്റവും പഴക്കമുള്ള തിരുനാൾ ദിനം സ്വർഗാരോപണ തിരുനാളാണ്. റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റിൻ ജെറുസലേം നഗരം വിശുദ്ധ നഗരമായി പ്രഖ്യാപിച്ച കാലയളവിലാണ് ഈ തിരുനാൾ പ്രഖ്യാപിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. യേശുവിൻ്റെ മാതാവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ പുരാതന ക്രൈസ്തവ സമൂഹം ജീവിച്ചിരുന്ന സിയോൻ മലയിലെ മാതാവിൻ്റെ കബറിടത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. മറിയം നിത്യവിശ്രമം പ്രാപിച്ച സ്ഥലമാണ് ആ മല. ആ സമയത്ത് മറിയത്തിൻ്റെ ഓർമ്മ പുതുക്കൽ ആഘോഷിക്കപ്പെട്ടിരുന്നു. പിൽക്കാലത്ത് അത് സ്വർഗാരോപണ തിരുനാളായി മാറി. ഈ തിരുനാൾ 7-ാം നൂറ്റാണ്ടിൽ ദൈവമാതാവിൻ്റെ ഗാഢനിദ്ര എന്ന പേരിൽ റോമിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ തിരിശേഷിപ്പുകൾ ഒന്നും തന്നെ ആദരിക്കപ്പെട്ടിരുന്നില്ല എന്ന സത്യം ആദ്യം മുതലേ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. അടക്കം ചെയ്ത സ്ഥലത്ത് ഒരു കല്ലറ മാത്രമാണുള്ളത്. പിന്നീട് അത് തീർത്ഥാടന കേന്ദ്രമായി മാറി. ഇപ്പോൾ ആ സ്ഥലത്ത് ഡൊർമിഷ്യൻ ഓഫ് മേരി ബെനഡിക്റ്റൻ

0: ആശ്രമമാണുള്ളത്. 451 കോൺസ്റ്റന്റിനോപ്പിൾ ചാൻസിഡോർ സൂനഗദോസ് കൂടിയപ്പോൾ തങ്ങളുടെ തലസ്ഥാനത്ത് സൂക്ഷിക്കാനായി പരിശുദ്ധ മറിയത്തിൻ്റെ തിരുശേഷിപ്പുകൾ കൊണ്ടുവരുവാൻ മാർസിയൻ ചക്രവർത്തി ജെറുസലേമിലെ പാത്രിയാർക്കീസിനോട് ആവശ്യപ്പെട്ടു. അവർ ആ കലറ് തുറന്നു നോക്കിയെങ്കിലും അത് ശൂന്യമായി കിടക്കുന്നതാണ് കണ്ടത്. അതിനാൽ മറിയം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസം. ദൈവകുമാരന് ജീവൻ നൽകിയ ശരീരം അഴുകുന്നത് ശരിയല്ലാത്തതിനാൽ പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോപണത്തോടുകൂടി മറിയത്തിലുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തിയായി. അനശ്വരതയിലേക്ക് ഉറ്റുനോക്കുന്നതാണ് ഈ തിരുനാൾ. നമ്മുടെ ജീവിത അവസാനത്തിന് ശേഷം നമുക്കും മാതാവിനെ പിൻചൊല്ലുവാൻ കഴിയുമെന്ന പ്രതീക്ഷ സ്വർഗാരോപണ തിരുനാൾ നമുക്ക് നൽകുന്നു. അങ്ങ് അങ്ങയുടെ സ്വർഗീയ ഭവനത്തിലേക്ക് എടുക്കപ്പെട്ടു. ഓ മാതാവേ, രാജ്ഞി, അങ്ങ് സത്യത്തിൽ ദൈവമാതാവാണ്. സ്വർഗാരോപണ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളു.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മാച്ചിൽ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

ആകാശത്ത് ത്രിവർണ പതാക വാനോളമുയരുന്ന ദിനം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ.

ചോരയും കണ്ണീരും വീണ വഴികളിലൂടെയാണ് നമ്മുടെ രാജ്യം ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അടിച്ചമർത്തലുകൾക്കെതിരെ അഹിംസ എന്ന ആയുധമുയർത്തിയ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും വിപ്ലവത്തിന്റെ തീപ്പൊരി പടർത്തിയ ഭഗത് സിംഗിന്റെയും നേതാജിയുടെയും തുടങ്ങി ഒട്ടനവധി മഹാന്മാരുടെ ഓർമ്മകൾക്കു മുന്നിൽ നമ്മൾ ഇന്ന് ആദരവോടെ ശിരസ് നമിക്കുന്നു. മഹാകവി വള്ളത്തോൾ പാടിയത് ഇങ്ങനെയാകുന്നു.

ഈ വരികൾ വെറുമൊരു കവിതയല്ല, അത് നാനാത്വത്തിൽ ഏകത്വം കാത്തു സൂക്ഷിക്കുന്ന ഓരോ ഭാരതീയന്റെയും ആത്മാവാണ്. ഭാഷ കൊണ്ടും വേഷം കൊണ്ടും നമ്മൾ അകന്നിരിക്കുമ്പോഴും നമ്മെ ഒന്നിപ്പിച്ചു നിർത്തുന്ന ആ അദൃശ്യമായ നൂലാണ് ഭാരതം എന്ന വികാരം. വരും തലമുറയ്ക്കായി ഒരു നല്ല നാളെ പടുത്തുയർത്താൻ അഴിമതിയും വിദ്വേഷവുമില്ലാത്ത ഓരോ ദിനത്തിനുമായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനം.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, ഇന്ന് 2026 ഓഗസ്റ്റ് 15, നമ്മുടെ കലണ്ടറിൽ ചുവന്ന അക്ഷരത്തിൽ അടയാളപ്പെടുത്തിയ ഒരു ദിവസം മാത്രമല്ല. അതിരുകളില്ലാതെ സ്വപ്നങ്ങൾ കാണാൻ, ആഗ്രഹിക്കുന്നിടത്തേക്ക് ചിറകടിച്ചുയരാൻ നമ്മളെ പ്രാപ്തരാക്കിയ ത്യാഗങ്ങളുടെ ഓർമ്മപ്പൂവാണ് ഓരോ ഓഗസ്റ്റ് 15 നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വതന്ത്ര വായു വെറുതെ ലഭിച്ച ഒന്നല്ല എന്ന വലിയ സത്യമാണ്. അതിന് പിന്നിലെ ചരിത്രത്തിന് കണ്ണീരിൻ്റെയും സഹനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും കഥ പറയാനുണ്ട്.

0: ഹറും തുടങ്ങി ചരിത്ര താളുകളിൽ പേരെഴുതി ചേർത്തവരും അജ്ഞാതരായി മണ്ണടിഞ്ഞവരുമായ ലക്ഷക്കണക്കിന് ധീരദേശാഭിമാനികളുടെ ചോരയും നീരുമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വതന്ത്രവായു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല.
1: നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ലെന്ന ഫ്യൂഡൽ കോംപ്ലക്സ്, അതിനാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയുടെ പേരിൽ മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ ഇന്നേ പാകിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ദ്രോഹം നാളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ആളിപ്പടരും. ദാറ്റ് വിൽ ഡിസ്ട്രോയ് ദ കൺട്രി, ബട്ട് ദേർ വിൽ ബി എ ഡേ എവരി ഇന്ത്യൻ വിൽ റിയലൈസ് ദാറ്റ് ഇന്ത്യ ഹാസ് ഓൺലി വൺ റിലീജൻ, ദാറ്റ് ഈസ് പാട്രിയോട്ടിസം.
0: ഇന്ന് 79 വർഷങ്ങൾക്കിപ്പുറം ആ സ്വാതന്ത്ര്യത്തിന്റെ തണലിലാണ് നാം ജീവിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തോടൊപ്പം വിദ്യാഭ്യാസം നേടാനും സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, ഇതെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യദിനം ഒരു ആഘോഷം മാത്രമല്ല, നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ഓർക്കാനും അത് കാത്തു സൂക്ഷിക്കാനുമുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള ഒരു ദിവസം കൂടിയാണ്. നമ്മുടെ സ്വാതന്ത്ര്യം അർത്ഥവത്താകുന്നത് നമ്മൾ മാത്രമല്ല, നമ്മളോടൊപ്പം ജീവിക്കുന്ന ഓരോ മനുഷ്യനും സ്വതന്ത്രമായി ചിന്തിക്കാനും ജീവിക്കാനും സ്വപ്നം കാണാനും കഴിയുമ്പോഴാണ്. ഈ ഓഗസ്റ്റ് 15 ത്രിവർണ പതാക ഉയരുമ്പോൾ നമുക്ക് വേണ്ടി പോരാടിയവരെ നന്ദിയോടെ ഓർക്കാം. നമ്മുടെ രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ചെറിയ ഇടങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് ഒരു തീരുമാനമെടുക്കാം. സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ച അവകാശമാണ്, അതിനെ സംരക്ഷിക്കുക നമ്മുടെ ഉത്തരവാദിത്വവും. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: കാറു നീ അറിഞ്ഞോ? ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
4: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
7: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
6: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
7: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
0: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
8: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
9: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
10: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
11: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. അനുപേട്ട, വെൽക്കം ബാക്ക്.
12: നമസ്കാരം.
11: അപ്പൊ അനുപേട്ട, ഓണമൊക്കെ ഇങ്ങ് അടുത്ത് വരുവാണ്. കുറച്ച് ഫോണുകളുടെ റിലീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ശ്രോതാക്കൾ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ സമയം വൈകിക്കാ, നമുക്ക് ആദ്യം തന്നെ ഇപ്പോ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്ന പിക്സൽ ഫോണിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. പിക്സൽ 11 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകണം അല്ലേ? അപ്പോ ഈ 11 സീരീസിൽ നമുക്കിപ്പോ ഫൈനലി ഇപ്പൊ റിലീസ് ആവാറായി, എന്തൊക്കെ ഡേറ്റ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്, ഏതൊക്കെ ഈ സീരീസിൽ ഏതൊക്കെ ഫോണുകൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മെയിൻ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണ്?
12: തീർച്ചയായിട്ടും കഴിഞ്ഞ എപ്പിസോഡിനകത്ത് ഈ ഗൂഗിൾ പിക്സലിന്റെ കംപ്ലീറ്റ് സ്റ്റോറീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൂടാതെ തന്നെ ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്ന ലീക്കിന്റെ അകത്ത് അവര് ഒരു ഈ ഹൈലൈറ്റ് ഫീച്ചർ എന്താണെന്നുള്ള, ഗൂഗിൾ പിക്സൽ 11 സീരീസിന്റെ ഹൈലൈറ്റ് ഫീച്ചർ എന്താണെന്നുള്ളതാണ്. നമുക്ക് അറിയാൻ കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പിക്സൽ 10 ആയിട്ട് വലിയ വ്യത്യാസം, ഡിസൈൻ ചേഞ്ചസ് ഒന്നും ഇല്ലാതെയാണ് പിക്സൽ 11 വരുന്നത്.
11: സെയിം
12: ഡിസൈൻ തന്നെയാണ്. പിന്നെ അതിന്റെ അകത്തുള്ള ഫീച്ചർ, അഡീഷണൽ ഫീച്ചർ എന്ന് വെച്ചാൽ ജെമിനയുടെ കുറെ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിപ്പിന്റെ അകത്ത് വരുന്ന വ്യത്യാസം, 2nm ന്റെ പ്രോസസ്സറാണ്, ടെൻസർ G6 ആണ്.

0: അപ്പോൾ അതാണ് നമുക്ക് മെയിൻ ആയിട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകമിംഗ് കോൾസ് വരുമ്പോഴത്തേക്ക് അത് ലൈറ്റ് അപ്പ് ആവും, നത്തിങ്ങിലുള്ള പോലെ തന്നെ. നോട്ടിഫിക്കേഷൻസ്, ജെമിനിയുടെ ഇന്ററാക്ഷൻസ് എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. കസ്റ്റമൈസബിൾ ആണ്, അത് കസ്റ്റമൈസബിൾ ആണ്. അതിനകത്തുള്ള ഒരു കവിയേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫോൺ തിരിച്ചു വെക്കണം. തിരിച്ചു വെച്ചാലേ നമുക്കത് കാണാൻ പറ്റുള്ളൂ, ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് ലോഞ്ച് ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുമെന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂട, പക്ഷെ രണ്ടു ദിവസം കൂടെ ഉള്ളൂ. എന്നാലും നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു ലീക്കാണ്, 9 to 5 ഗൂഗിൾ ഉണ്ടാക്കുന്ന അവർക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ ആണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 കളേഴ്സ് ഉണ്ട്, ബ്ലൂസ് ആൻഡ് ഗ്രീൻ, ഓറഞ്ച്, പിങ്ക്, പർപ്പിള്, ടീല്, വൈറ്റ്, യെല്ലോ.
1: 9 കളറിലാണ് ഫോൺ ഇറങ്ങുന്നത്.
0: ഇതിന്റെ അകത്തുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 9 കളേഴ്സ് നമുക്ക് സ്പെസിഫിക് കോൺടാക്ട്സിന് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഓരോ ഫോണിന്റെ കളർ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കളർ കോമ്പിനേഷൻ, ഈ 9 കളേഴ്സും അതിന്റെ അകത്ത് ഒരു ഫോണിന്റെ കോൺടാക്ട്സിന് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും.
1: മനസ്സിലായി, ശരി ശരി.
0: അപ്പം ഇവര് തിരിച്ച് നോട്ടിഫിക്കേഷൻ, നമ്മൾ എല്ലാ ഫോണുകളും കളഞ്ഞൊരു കാര്യമുണ്ട്, നോട്ടിഫിക്കേഷൻ എൽ ഇ ഡി. പണ്ടൊക്കെ ഫോൺ കോള് വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ എൽ ഇ ഡി വരും, അതവര്
1: തിരിച്ചുകൊണ്ടുവന്നു.
0: ഈ കളർ നമ്മൾ ഒരു ഇപ്പൊ അഖിലിന് ഞാൻ ഒരു കളർ യെല്ലോ എന്ന് പറയുന്ന കളർ ഞാൻ അസൈൻ ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ എൽ ഇ ഡി യെല്ലോ
1: യെല്ലോ ബ്ലിങ്ക് ചെയ്യും. ഓക്കെ,
0: അപ്പൊ നമുക്ക് ഫോൺ എടുക്കാതെ തന്നെ അറിയാതെ അഖില വിളിക്കുന്ന എന്നുള്ള
1: കാര്യം.
0: അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ അകത്ത് വന്നേക്കുന്ന വലിയ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്, കോസ്മെറ്റിക് ആയിട്ടുള്ള. കാരണം ഇത് ശരിക്കും ഗൂഗിളിന്റെ എന്താ പറയുന്ന അവരുടെ ഒരു ആംബിയന്റ് നേച്ചറിലേക്ക് പോകുന്ന, അതായത് സ്ക്രീൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് എന്നുള്ളൊരു പോളിസിയിലേക്ക് അവർ പോവുകയാണ്.
1: മനസ്സിലായി.
0: കാരണം ലെസ് സ്ക്രീൻ ടൈമിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ടെക്നോളജി അവർ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ.
1: കുറച്ചുകൂടെ ഫാൻസി ആക്കുന്നുണ്ടല്ലേ.
0: അതെ അതെ അതെ. അപ്പം ഈ ലെസ് സ്ക്രീൻ ടൈം എന്നുള്ള ഒരു ഓപ്ഷനാണ് അവർ മുന്നിൽ നിർത്തുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് ഫോണിന്റെ അകത്ത് നോട്ടിഫിക്കേഷൻസ് അല്ലാതെ
1: ഫോൺ എടുത്തു നോക്കാതെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള,
0: അതെ അതെ അതെ, അത് നത്തിങ്ങും അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ അകത്ത് ഇപ്പം പിക്സൽ 11 അകത്ത് വന്നേക്കുന്ന ഹൈലൈറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയാൻ. പിന്നെ ജെമിനിയുടെ ആക്ടിവിറ്റി കംപ്ലീറ്റ് നമുക്ക് അതിന്റെ അകത്ത് കൂടെ കൺട്രോൾ ചെയ്യാൻ
1: പറ്റും,
0: ഈ പിക്സൽ ഉപയോഗിക്കാത്ത നമുക്ക് അറിയാൻ പറ്റും. ഇത് പിന്നെ ഈ പിക്സലിന്റെ ഏതൊക്കെ മോഡൽസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്സൽ 11, 11 Pro, 11 Pro XL, 11 Pro Fold ഇത്രയും മോഡൽസ് ആണ് ലോഞ്ച് ആകുന്നത്. ഇതിന്റെ അകത്ത് എല്ലാം ഈ കളർ വേരിയൻസും ഈ ഫീച്ചേഴ്സും എല്ലാം ഇതിനകത്ത് എല്ലാത്തിന്റെ അകത്ത് എനേബിൾ ആണ്. 12th ലോഞ്ച് ഡേറ്റ് August 12th ആണ്. പിന്നെ നമുക്ക് ഇതിന്റെ അകത്തുള്ള നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി എങ്ങനെ ഇമ്പാക്ട് ചെയ്യും. പിക്സൽ ഫോണുകളുടെ എല്ലാം ഒരു പ്രശ്നം ബാറ്ററിയുടെ പ്രശ്നം എപ്പോഴും പറയാറില്ല. പിന്നെ പഴയ പിക്സൽ സോഫ്റ്റ്വെയറിന്റെ അകത്ത് പിക്സൽസിൻ്റെ അകത്ത് ഈ പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉടനെ തന്നെ ഉണ്ടാവുമോ, അതോ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ, കാരണം Android 17 ആണ് വരുന്നത്. അപ്പോൾ പഴയ പിക്സൽ ഫോണുകളിലൊക്കെ എങ്ങനെയായിരിക്കും അപ്ഡേറ്റ്സ് വരുന്നതിനെ കുറിച്ചൊരു ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആൾക്കാർ ഫീഡ്ബാക്ക് ആയിട്ട് ചോദിക്കുന്നുണ്ട്.
1: ഓക്കെ,
0: അപ്പോൾ അതിനുള്ളൊരു ഉത്തരം ഗൂഗിൾ ഇതുവരെ തന്നിട്ടില്ല. എന്തായാലും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. 12th ആണല്ലോ ലോഞ്ച്.
1: ശരി ശരി. അപ്പോൾ ഗൂഗിളിൻ്റെ ഫോണുകൾ അല്ലെങ്കിൽ പിക്സൽ ഫോണുകൾ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരുന്നൊരു സംശയമാണ് ക്യാമറയുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വരുന്നത്, പിന്നെ പ്രൈസിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ
0: പറ്റും. അങ്ങനെ ഇല്ല, പ്രൈസിങ്ങിൻ്റെ കേസിൽ 100,000 മുകളിലാണ് പ്രൈസിങ്. കാരണം രണ്ട് വേരിയൻ്റ് ഉണ്ട്, 128 GB ഒരു 256 GB ഉണ്ട്. ഇത്തവണ 128 GB ഉണ്ട്, 256 GB. ആദ്യമായിട്ടാണ് ഗൂഗിൾ 256 GB പോകുന്നത്. സാധാരണ 128 GB കൊണ്ട് നിർത്തുകയാണ്. അപ്പൊ ഈ രണ്ട് വേരിയന്റില് 128 GB 116,000 രൂപയും 256 GB 126,000-36,000 രൂപയും ആ റേഞ്ചിലാണ്. അപ്പൊ ആ ഒരു വ്യത്യാസമാണ് നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വൽ പ്രൈസസ് നമുക്ക് ലോഞ്ച് ആയതിനു ശേഷം മാത്രമേ അറിയാൻ
1: പറ്റുള്ളൂ.
0: അപ്പം ലോഞ്ച് ആയിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു 2 കഴിയുമ്പോഴത്തേക്കും മാർക്കറ്റിൽ ഫോൺ വന്നോളാം.
1: ശരി ശരി ശരി. ഓക്കെ,
0: അപ്പൊ പ്രീ ബുക്കിംഗ് ഇപ്പൊ നമുക്ക് 12th തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അതെ അതെ.
1: അപ്പൊ അത്രയാണ് നമുക്ക് ഗൂഗിൾ പിക്സലിന്റെ പുതിയ സീരീസിനെ പറ്റി കിട്ടുന്ന അപ്ഡേറ്റ്. സ്വാഭാവികമായിട്ടും വില കൂടുതലായിരിക്കും എന്നുള്ളത് നമുക്ക് എന്തായാലും അറിയാവുന്ന കാര്യം തന്നെയാണ്.
0: എല്ലാ
1: ഫോണുകളും വില കൂട്ടിയിട്ടുണ്ട്. അപ്പോ എന്തായാലും 12th റിലീസ് ആയതിനു ശേഷം ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂസ് ഒക്കെ നമുക്ക് വന്നു തുടങ്ങും. അപ്പോഴത്തേക്ക് ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തായാലും ഫോണുകളുടെ എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഐഫോണിന്റെ വില കൂടാത്തതിൽ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു ഇത്രയും നാള്. പക്ഷെ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ന്യൂസിൽ iPhone 17 സീരീസിന് മുതൽ തന്നെ വില കൂടാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ കുറച്ച് ന്യൂസ് അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്രം 90.4 FM.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. വരുംവേട്ട, നമ്മള് പല ഫോണുകളുടെയും വില ഒരിടക്കാലം കൊണ്ട് ഭയങ്കരമായിട്ട് കുതിച്ചു കയറിയായിരുന്നു.
2: അപ്പൊ
1: ആ ടൈമിലാണെങ്കിൽ പോലും ഐഫോണിന്റെ വില അങ്ങനെ ഒരു ഹൈക്ക് വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് 18 ഒക്കെ ലോഞ്ച് ചെയ്യുന്ന ടൈം അടുത്ത് വരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഐഫോൺ 17 സീരീസിന്റെ ഫോണുകൾക്കെല്ലാം പ്രൈസ് കൂടാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്താണ് അതിന്റെ വാസ്തവം? ഈ കൂടുന്ന പ്രൈസിങ് എത്രത്തോളം കൂടാൻ സാധ്യതയുണ്ട്? അതിന്റെ എന്തെങ്കിലും ഫിഗർ നമുക്ക് കിട്ടുന്നുണ്ടോ?
2: ഇതിപ്പം ഈ ഡിറാമിന്റെയും നാൻഡ് പ്രൈസസും കയറി പോകുന്നതിന്റെ തന്നെ ഇഷ്യൂ കൊണ്ടാണ് ഇവർ ഐഫോണും കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആപ്പിള് നേരത്തെ തന്നെ ഓൾറെഡി അവർ അവരുടെ

0: മാക് സീരീസ്, മാക്ബുക്കിനും ആപ്പിൾ ടിവിക്കും ഐപാഡിനും എല്ലാത്തിനും ഹോം ബോർഡിനും ഒക്കെ വില
1: കൂട്ടിയിട്ടുണ്ട്.
0: അപ്പൊ അവര് ഐഫോണിനെ അവർ സേവ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എക്കോ സിസ്റ്റത്തിലെ ഏറ്റവും കൂടുതൽ വോളിയം സെയിൽസ് നടക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഐഫോണാണ്. അപ്പൊ ഐഫോൺ വില കൂട്ടി കഴിഞ്ഞാൽ ആ സെയിൽസിനെ ഒരുപാട് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവരത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ജപ്പാനിൽ അവര് അവരുടെ ടെസ്റ്റ് മാർക്കറ്റ് ആണ് ജപ്പാൻ എന്ന് പറയുന്നത്. അവിടെ 11.3% ഹൈക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു ഐഫോൺ 17. അപ്പൊ തീർച്ചയായിട്ടും ബാക്കിയുള്ള മാർക്കറ്റ്സിലും എല്ലാം അവർ കൂട്ടാനുള്ള ചാൻസസ് ആണ് കൂടുതൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലും. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് അറിയാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം നേരത്തെ വന്നിരുന്ന ക്ലെയിമാണ് 12,000 രൂപ വരെ 256 GB ഐഫോൺ 17 കൂടാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. അതായത് ഇപ്പൊ 82,900 രൂപയാണ് അതിന്റെ പ്രൈസിങ് അത് 94,990 എത്തിക്കാൻ, അത് 15% ജമ്പ് എത്തിക്കാനുള്ള ഒരു പ്ലാനാണ് ആപ്പിള് നോക്കുന്നതെന്നുള്ള. കാരണം ആപ്പിളിനും ശരിക്കും ഏറ്റവും കൂടുതൽ മാർജിൻ എടുക്കുന്ന ഒരു കമ്പനിയാണ് ആപ്പിള്. അപ്പൊ അവർക്ക് ആ മാർജിൻ അബ്സോർബ് ചെയ്ത് എടുക്കുന്നത്. അതുകൊണ്ടാണ് ആപ്പിളിന്റെ ഫോണിന്റെ പ്രൈസിങ് അത്രത്തോളം കൂടുതൽ. കാരണം ബാക്കിയുള്ള ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഐഫോൺ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകതയായിട്ടൊന്നും എടുത്ത് പറയാനില്ല, പക്ഷെ അവർ ആ മാർജിനാണ്, ആപ്പിൾ എടുക്കുന്ന മാർജിനാണ്. അപ്പൊ ആ മാർജിൻ അവർക്ക് അത്രയും, ആ മാർജിൻ ഇപ്പൊ എടുക്കുന്ന മാർജിൻ അത്രയും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ പ്രൈസ് ഹൈക്ക് അവർ ചെയ്തേക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിന് പുതിയ, നമ്മൾ ഐഫോൺ, പുതിയ ഐഫോൺ 18 ഇറങ്ങുന്നുണ്ടല്ലോ, അപ്പൊ 17 വില കുറയും എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ നടക്കത്തില്ല. ഓൾറെഡി ഐഫോൺ 18 ഭയങ്കര പ്രൈസിംഗ് ആണ്. തീർച്ചയായിട്ടും. അപ്പം ഈ ഐഫോൺ 17 അങ്ങനത്തെ ഒരു ഇഷ്യൂ കൂടെ ഇപ്പൊ നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഐഫോൺ 18 Pro Max 1 TB അതിന്റെ ബിൽ ഓഫ് മെറ്റീരിയൽസിന്റെ കോസ്റ്റ് ഏകദേശം $900 ആണ്. നേരെ മറിച്ച് ആ സമയത്ത് ഐഫോൺ 17 Pro Max ബിൽ ഓഫ് മെറ്റീരിയൽസിന്റെ കോസ്റ്റ് വന്നിട്ട് $550 മാത്രമായിരുന്നു. ഏകദേശം $400 വ്യത്യാസം. അത് ഐഫോൺ എന്തായാലും
1: തകർക്കൊരു,
0: അതെ അതെ അതെ. അപ്പം എങ്ങനെ പോയാലും ഒരു $300 to $400 വ്യത്യാസം നമുക്ക് ഐഫോൺ 18 and 17 തമ്മിലുള്ള പ്രൈസ് തന്നെ പ്രതീക്ഷിക്കാം. അപ്പം ആരെങ്കിലും ഐഫോൺ 17 ഐഫോൺ 18 ഇറങ്ങട്ടെ, നമുക്ക് 17 എടുക്കാന്ന് വിചാരിച്ചിരുന്നാലും രക്ഷയില്ല.
1: കറന്റ് പ്രൈസ് ഇപ്പൊ കൂടി കഴിഞ്ഞോ, അതോ ഇപ്പൊ ആൾക്കാർക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പോയി ഒരു വിൻഡോയിൽ ഐഫോൺ 17 എടുക്കാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും. കാരണം ഓൾറെഡി ഇങ്ങനെ എഫക്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇപ്പൊ പെട്ടെന്ന് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ ഇന്നോ നാളെയോ മറ്റന്നാളോ എപ്പോ വേണേലും ഇത് കൂടാം.
1: ഐഫോൺ 17 എന്ന് പറയുന്ന ഒരു നല്ല ഫോൺ ആയിരുന്നു ആ ഒരു പ്രൈസ്. കാരണം ആദ്യമായിട്ട് ഐഫോൺ ബേസ് സീരീസ്
0: അല്ല. ഇതിന്റെ അകത്തുള്ള വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ സപ്ലൈ ചെയിൻ്റെ അകത്ത് ഇവര് ഈ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റില് ഈ പ്രൈസ് ഹൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അവർ ഹോർഡിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പല മോഡൽസും സ്റ്റോക്ക് ഇല്ല. 128 GB സ്റ്റോക്ക് കിട്ടാനില്ല, 256 സ്റ്റോക്ക് കിട്ടാനില്ല, 1 TB ഒക്കെ ഉള്ളൂ. ഇപ്പൊ 1 TB തന്നെ പ്രൈസ് ഭയങ്കര
1: കൂടുതലാണ്.
0: അങ്ങനത്തെ ഇഷ്യൂസും പറയുന്നുണ്ട്,
1: വരുന്നുണ്ട്. അപ്പോ എവിടുന്നെങ്കിലും കിട്ടാ, നിങ്ങൾ ഐഫോൺ എടുക്കാൻ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 18 പ്രൈസ് എന്തെങ്കിലും ഒബ്വിയസ്ലി ഭയങ്കര കൂടുതലായിരിക്കും, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറം പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോ 17 എങ്കിലും എടുക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുക്കാൻ നോക്കുക.
0: തീർച്ചയായിട്ടും പെട്ടെന്ന്
1: പ്രൈസ് ഹൈക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം ഏറെക്കുറെ കൺഫേം ആയി കഴിഞ്ഞു. അപ്പൊ കൂടുന്നതിന് മുന്നേ എടുത്താൽ നിങ്ങൾക്ക് ആ ഒരു പഴയ പ്രൈസിൽ ഐഫോൺ കിട്ടാൻ സാധ്യതയുണ്ട്.
0: തീർച്ചയായിട്ടും.
1: അപ്പോ അതാണ് ഐഫോൺ 17 പ്രൈസ് ഹൈക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. നെക്സ്റ്റ് നമുക്ക് വരുന്ന ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, വിവോയുടെ പുതിയ S2 എന്ന് പറയുന്ന ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഒരു മിഡ് റേഞ്ച് ഫോണായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു ഫോണായിട്ടാണ് അതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: mana mele muna ile madu bile kalimaye.
1: Radio Santanam 90.4 FM. Download the application from Google Play Store or App Store and enjoy your favorite programs and music.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. പരുവേട, വിവോയുടെ S2 എന്ന് പറയുന്ന ഒരു മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സ്പെക് വൈസ് ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു മിഡ് റേഞ്ച് ഫോണാന്ന് പറയാൻ പറ്റുമെങ്കിലും പ്രൈസ് വൈസ് നമുക്കറിയാം, ഇപ്പോ മിഡ് റേഞ്ച് ഫോണുകളുടെ പ്രൈസ് അല്ല ശരിക്കും മിഡ് റേഞ്ച് ഫോണുകൾക്ക് വരുന്നത്. അപ്പോ എന്താണ് ഈ ഒരു ഫോണിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ സ്പെക് ഒക്കെ എങ്ങനെ വരുന്നുണ്ട്, പ്രൈസിങ് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്?
3: തീർച്ചയായിട്ടും ഈ വിവോ എസ് സീരീസ് 7 കൊല്ലത്തിന് ശേഷമാണ് ഇന്ത്യയിൽ തിരിച്ചറിവായി. അപ്പൊ S2 എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇപ്പം ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രൈസിംഗ് വന്നിട്ട് 40,000 രൂപ 8GB 128GB, 45,000 രൂപ 8GB 256GB. അതിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 8GB ഉള്ള മാക്സിമം റാം എന്ന് പറയുന്ന സാധനം,
2: അതിന്റെ
3: മുകളിലേക്കില്ല. അപ്പൊ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡിറാമിന്റെയും നാൻഡിന്റെയും ഇഷ്യൂ കൊണ്ട് തന്നെ ഫോൺ കമ്പനികൾ കിടന്ന് പെടാപ്പാട് പെട്ടോണ്ടിരിക്കുക. പ്രൈസിംഗും കൂടുതൽ വേണം, സ്പെക്കും കുറവാണ്, അങ്ങനത്തേക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. 3 കളറിലാണ് വരുന്നത്, സഫയർ ബ്ലൂ, റീഗൽ ബ്രോൺസ്, സിൽക്ക് വൈറ്റ്. ഇത് നമുക്ക് ഇപ്പം ശരിക്കും സ്റ്റോറുകളിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്, ഓൾറെഡി ലോഞ്ച് കഴിഞ്ഞതുകൊണ്ട്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 7,050 mAh ഒരു ബാറ്ററി ഉണ്ട്, 44 watts ഫ്ലാഷ് ചാർജ് ആണ്. എല്ലാം കൂടെ ഫോണിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 200 grams താഴെ ഉള്ളൂ, 197 grams അങ്ങനെ ഉള്ളൂ. പിന്നെ IP68 69 റേറ്റിംഗ് ഉണ്ട്, ഹൈ പ്രഷർ വാട്ടർ ജെറ്റ്സ് ഉൾപ്പെടെയുള്ള ക്വാളിറ്റി അഷുറൻസ് അതിന് കൊടുത്തിട്ടുണ്ട്. 6.83-inch ഡിസ്പ്ലേ ആണ്, 120Hz റിഫ്രഷ് റേറ്റ്, 3000 nits പീക്ക് ലോക്കൽ ബ്രൈറ്റ്നെസ് ഉണ്ട്. പക്ഷേ ബാക്കി ഡീറ്റെയിൽഡ് സ്പെക്ക് നോക്കുമ്പോൾ ഇതിന്റെ പ്രോസസ്സർ ശരിക്കും ഡയമൻസിറ്റി 7360 ടർബോ ആണ്, അത് ആക്ച്വലി ഒരു മിഡ് റേഞ്ച് ചിപ്പ് ആണ്, എന്നിട്ടാണ് ഈ പ്രീമിയം പ്രൈസ് പോയിന്റിലേക്ക് അത് കൊണ്ടെത്തിച്ചേക്കുന്നത്. അപ്പൊ അതെങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് അറിയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, LPDDR4 RAM ആണ് യൂസ് ചെയ്തേക്കുന്നത്, UFS 3.1. LPDDR ഓൾറെഡി 5 UFS 4 ഒക്കെ വന്ന
2: സമയത്ത്,
3: പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8GB RAM ആണ് രണ്ട് വേരിയന്റിലുള്ള, അത് കൂട്ടിയിട്ടില്ല. പിന്നെ വൈഫൈ 5 ആണ്, വൈഫൈ 6 or 6E ഒക്കെ ഉള്ള സമയത്താണ്.
2: സ്റ്റോറേജ് തന്നെ 256 ആണോ മാക്സിമം വരുന്നത്?
3: മാക്സിമം 256 ആണ്. പിന്നെ 2 MP സെക്കൻഡറി റിയർ ക്യാമറ എന്ന് പറയുന്ന ഒരു ഫില്ലർ സെൻസർ ആണ്, അത് എഫക്റ്റീവ്ലി ഒരു സിംഗിൾ ക്യാമറ ആയിട്ടേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽഡ് സ്പെക് നമ്മൾ നോക്കുകയാണെങ്കിൽ.
2: ആക്ച്വലി ബ്രാൻഡ്സ് എല്ലാം ഈ പറയുന്നത് നമുക്ക് പൈസ കൊടുക്കാൻ എന്നുണ്ടെങ്കിൽ പോലും വലിയ സ്പെക് തരാൻ പറ്റാത്ത
3: അവസ്ഥയാണ്.
2: ഒരു 12GB മോഡൽ നമുക്ക് എടുക്കണമെങ്കിൽ ആ മോഡൽ ഇല്ല.
3: അതെ അതെ,
2: 12GB മോഡൽ എടുക്കണമെങ്കിൽ ആ മോഡൽ ഇല്ല.
3: അല്ല, ഇടയ്ക്ക് വെച്ച് ഈ സ്പെക് അങ്ങ് കയറി പോയിട്ട് പെട്ടെന്ന് ഈ പ്രശ്നം വന്നപ്പോഴത്തേക്കും എല്ലാരും അങ്ങനെ പുരാതന കാലത്തേക്ക് ഫീലാണ്. അപ്പൊ കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തോണ്ടിരുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സ്നാപ് ഡ്രാഗൺ 8 Gen 3 വരെ വന്നപ്പോഴത്തേക്കും ചിപ്പുകളൊക്കെ ഭയങ്കരമായിട്ട് കയറി, 1TB
2: പ്രോസസിംഗ് പവർ ഭയങ്കരമായിട്ട് ഫോണുകളുടെ
3: മാറുന്നുണ്ടായിരുന്നു, 1TB വരെ സ്റ്റോറേജ് വന്നു. എന്നിട്ട് നമ്മള് പിന്നെ ആ പ്രൈസിംഗ് ഏകദേശം 35,000-40,000 മാക്സിമം, ഫ്ലാഗ്ഷിപ്പിനൊക്കെ 70,000 വരെ ആയിരുന്നു. പക്ഷെ അവിടുന്ന് പെട്ടെന്ന് ഒരു ഡ്രോപ്പ് ഉണ്ടായി. അപ്പൊ അത് നമുക്ക് സഹിക്കാൻ, കാരണം അല്ലെങ്കിൽ അവര് സ്പെക് അത്രയും ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ കൊണ്ടുപോകുന്ന
2: കാര്യം
3: ഒരുപാട്. കാരണം ഒരുപാട് കമ്പനികൾ AIയിലേക്ക് വരികയും ഡാറ്റാ സെന്റേഴ്സിന് വേണ്ടിട്ട് ഒരുപാട് ഡിവൈസസ്, ഈ NAND ഡിവൈസസ് വേണ്ടി വരികയും ചെയ്ത അവസ്ഥയിലാണ് ഈ സപ്ലൈ ചെയിൻ കംപ്ലീറ്റ് ഡിസ്റപ്റ്റ് ആയി പോയത്.
2: ഞാൻ ജനറൽ ആയിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നമുക്ക് ഇത്രയും ക്രൈസിസ് സ്മാർട്ട് ഫോൺ മേഖലയിൽ അല്ലെ മാർക്കറ്റിൽ ഇങ്ങനെ വരുവാണ്, ഇപ്പോഴത്തെ ഒരു കണക്കെടുക്കുമ്പോഴത്തേക്ക് നോർമലി സ്മാർട്ട് ഫോൺ മാർക്കറ്റ് സെയിൽസ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അത് പഴയതുപോലെ ആണോ, അതോ പഴയ താഴ്ത്തുണ്ടോ, മുകളിൽ
3: കൂടിയിട്ടുള്ളൂ? സെയിൽസ് കൂടിയിട്ടേ ഉള്ളൂ, കാരണം ആൾക്കാർക്ക് ഇപ്പോഴും ഫോൺ, ഒരു ഫോൺ, രണ്ട് ഫോൺ, അല്ലെങ്കിൽ ആ ഫോൺ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുക എന്നൊക്കെ ഉള്ളത് കേറുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ, നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ പ്രൈസ് പോയിന്റ് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട്
2: നമുക്ക്
3: പറ്റാത്ത അവസ്ഥ. അപ്പൊ അങ്ങനെ അത്രത്തോളം ജിജ്ഞാസ ഉള്ള ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് ഫോൺ. അപ്പൊ ഈ സെക്കൻഡ് ഹാൻഡ് ഫോണിന്റെ മാർക്കറ്റ് ഇപ്പൊ കേറിക്കൊണ്ടിരിക്കുകയാണ് പാരലൽ. നേരത്തെ സെക്കൻഡ് ഹാൻഡ് ഫോണിന്റെ മാർക്കറ്റ് ഒക്കെ താഴെ പോയായിരുന്നു, കാരണം പുതിയ ഫോൺ EMI എല്ലാം ഉള്ളതുകൊണ്ട്. പക്ഷെ ഇപ്പം സെക്കൻഡ് ഹാൻഡ് ഫോണിന്റെ മാർക്കറ്റ് കയറി വരുന്നുണ്ട്. അതെ, അപ്പൊ ഈ ഒരു ഇഷ്യൂ കൊണ്ടാണ്. പിന്നെ ഇതിന്റെ സോഫ്റ്റ്വെയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ Android 16 ആണ്, ഒറിജിനൽ OS 6. പിന്നെ 50 MP മെയിൻ ക്യാമറയും 32 MP ഒരു സെൽഫി ക്യാമറയുണ്ട്, ഷൂട്ടിംഗ് 4K വീഡിയോ. പിന്നെ ഇൻ ഡിസ്പ്ലേ ഓപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനർ, ബ്ലൂടൂത്ത് 5.4, ഡ്യുവൽ 5G, USB Type-C, ഇത്രയാണ് ഇതിന്റെ
2: കാര്യങ്ങൾ.
3: അതെ അതെ, പിന്നെ ഇതിന്റെ ഒരു നമ്മൾ ഒരു ഒരു വൺ ലൈൻ ടേക്ക് ആയിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് പറ്റുന്നതെന്ന് വെച്ചാൽ ആകപ്പാടെ ഉള്ള

0: ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ബാറ്ററി, പിന്നെ ഡ്യൂറബിലിറ്റി IP68 and 69, പിന്നെ സ്ക്രീന്റെ സൈസ്, പിന്നെ നമുക്ക് പൊതുവെ പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യത്തക്ക രീതി വേറെ പറയത്തക്ക ഒന്നുമില്ല, കാരണം പ്രൈസിങ് ഇച്ചിരി കൂടുതലാണ്. പ്രോസസറും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്ന് ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് ഹയർ ആക്കാമായിരുന്നു ശരിക്കും വിവോയ്ക്ക്. ഇത്രയാണ് വിവോ S2 ഡീറ്റെയിൽസ് നമുക്കുള്ളത്.
1: അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ് വിവോ S2 പറ്റി നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ഫോൺ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അപ്പോ പുതിയ ഫോൺ നോക്കാൻ താല്പര്യം, കാരണം ഡിസൈൻ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു
0: ഡിസൈനാണ്.
1: അപ്പൊ ഡിസൈൻ കണ്ടപ്പോ അത് വലിയ കുഴപ്പമില്ലാത്തൊരു ഡിസൈനായിട്ട് എനിക്ക് തോന്നി. പിന്നെ സ്പെക്കിന്റെ കാര്യത്തിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല, നമുക്ക് പുതിയ ഫോൺ എടുക്കാനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു ഇത് കളഞ്ഞിട്ട് വേറൊരു ഓപ്ഷൻ.
0: ഇപ്പൊ ഞാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്, കാരണം എന്റെ രണ്ട് ഫോണുകൾ മാറ്റാൻ സമയമായി, നല്ല ഫോണില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ ഫോൺ ഫാക്ടർ
1: അതാണ് ആക്ച്വലി ഇപ്പോഴത്തെ പ്രശ്നം. കാര്യം നമ്മളുടെ കയ്യിലിരിക്കുന്ന ഫോണിന്റെ അത്രയും പോലെ സ്പെക് ഇല്ല എടുക്കാൻ പോകുന്ന ഒരു പുതിയ ഫോൺ,
0: അതാണ് വ്യത്യാസമാണ്, ഭയങ്കരമായിട്ടുള്ള വിഷമമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോം ഫാക്ടർ ശരിക്കും മടുത്ത്, ഈ ബ്രിക് ഫോം ഫാക്ടർ ശരിക്കും മടുത്ത്. അപ്പം ആൾട്ടർനേറ്റ് ഓപ്ഷൻസ് എന്തൊക്കെ, ഞാൻ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു കാണാൻ അത് ശരിക്കും അടുത്തൊരു എപ്പിസോഡിന്റെ നമ്മളൊരു ഫീച്ചറായിട്ട് ക്ലിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ, ക്ലിക്സ് കമ്മ്യൂണിക്കേറ്റർ, ഒരു മോഡൽ ഒരു ഫോൺ പുതിയ ഒരു ഈ നത്തിങ് പോലെ ഒരു ടീം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ പഴയ ബ്ലാക്ക്ബെറിയുടെ ഫീല്
1: കൊണ്ടുവരുന്നത്
0: കീപാഡാണ്. അപ്പൊ അത് നോക്കിയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു എപ്പിസോഡ് പിന്നെ അത് മാത്രമല്ല, ഈ ഫോണിന്റെ ഇതിപ്പോ നമ്മള് സ്ട്രെയിറ്റ് അല്ലേ, മറ്റേ കീപാഡിന്റെ അവിടെ ചെറിയൊരു വളവുണ്ട്, മറ്റേ HTC ഒക്കെ ഫോൺ പണ്ട് വന്നുണ്ട്.
1: അപ്പൊ എന്തായാലും അതാണ് സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ ഒരു ചേഞ്ച് അനിവാര്യമായിട്ടുള്ള സമയമാണ് ഇപ്പോ എല്ലാ രീതിയിലും. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ആരെങ്കിലും കൊണ്ടുവരുന്ന.
0: വരേണ്ട സമയം കഴിഞ്ഞു.
1: അതെ അതെ. അപ്പോ നെക്സ്റ്റ് വരുന്ന നമുക്ക് ന്യൂസ് എന്താ വെച്ചാൽ, HP അവരുടെ ഒരു ടാബ്ലറ്റ് അതിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇവിടെ ഇപ്പോൾ ടാബ്ലറ്റ് ഇടയ്ക്ക് മീൻസ് ഇപ്പൊ കുറച്ച് ടാബ്ലറ്റുകളൊക്കെ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ആൾക്കാർ കുറച്ചൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്, HP അവരുടെ ഒമ്നിപാഡ് 12 എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അത് സെയിൽ പോയിരിക്കുകയാണ് ഇന്ത്യയിൽ. അപ്പോ എന്താണ് ഇപ്പോ ഈ ഇന്നത്തെ കാലഘട്ടത്തെ ടാബ്ലറ്റിനുള്ള ഒരു പ്രസക്തി എങ്ങനെയായിരിക്കും? അത് ആൾക്കാരിലെ മാർക്കറ്റിലേക്ക് അത് എത്രത്തോളം ഇമ്പാക്ട് കൊണ്ടുവരും? പല ഇപ്പോ വൺ പ്ലസ് ഇറക്കുന്നുണ്ടായിരുന്നു, ഷവോമി ഇറക്കുന്നുണ്ടായിരുന്നു, അതോ ലെനോവോയ്ക്കൊക്കെ ടാബ്ലറ്റുകളുണ്ട്. ഇപ്പൊ HP ഇറക്കി, HP നേരത്തെ ഉണ്ടെങ്കിൽ ഇപ്പൊ അവർ ഈ ഒരു ഒമ്നി പാഡ് 12 എന്ന് പറയുന്ന സംഭവം ഇറക്കിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ സ്പെക്കും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അറിയണം. പിന്നെ അതുപോലെ തന്നെ ടാബ്ലറ്റിന് ഇന്ന് നമ്മളുടെ മാർക്കറ്റിലുള്ള പ്രസക്തിയും ആൾക്കാർ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്?
2: തീർച്ചയായിട്ടും, ശരിക്കും ടാബ്ലറ്റ് പഴയ ലാപ്ടോപ്പുകളെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിലും വിൻഡോസ് ടാബുകളാണെങ്കിലും ഇപ്പം ഐപാഡൊക്കെ ആണെങ്കിൽ പോലും പ്രോസസ്സിംഗ് പവറും കമ്പ്യൂട്ടിംഗ് പവറും ഭയങ്കര കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കിപ്പം എനിക്ക് തോന്നുന്നു ആപ്പിൻ്റെ എക്കോസിസ്റ്റം എക്രോസ്, ഇപ്പം നമ്മളിപ്പം ഒരു ക്രിയേറ്റീവ് ഡിസൈനർ, ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നമുക്ക് ഓൾറെഡി ആൻഡ്രോയിഡിൻ്റെ അകത്ത് അവൈലബിൾ ആണ്.
1: ആപ്ലിക്കേഷനായിട്ട്
2: കിട്ടും. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ലാപ്ടോപ്പിൽ, ഹൈ എൻഡ് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന അതേ പെർഫോമൻസിൽ നമുക്കിപ്പോൾ പുതിയ
1: ടാബ്ലറ്റിലെല്ലാം
2: ആൻഡ്രോയിഡിൻ്റെ ടാബ്ലറ്റിലെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഈ അതിനുള്ള റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഈ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആപ്പുകളും അവൈലബിൾ ആണ്. ക്യാൻവ പോലുള്ള അല്ലെങ്കിൽ ഫിഗ്മ പോലുള്ള ആപ്പുകളെല്ലാം നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് ക്രിയേറ്റീവ് ഡിസൈൻസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടൂൾസുകളുണ്ട്. എന്തിനു പറയുന്ന AI പോലും ഇപ്പൊ നമുക്ക് സപ്പോർട്ടുണ്ട് ക്രിയേറ്റീവ് ഡിസൈൻസ്. അപ്പം ആ ഒരു അവസ്ഥയിൽ നമുക്ക് കൈ കൊണ്ട് നടക്കാൻ, അതായത് ലാപ്ടോപ്പ് നമ്മൾ ഒരു ബാഗിലിട്ട് വെയിറ്റും താങ്ങി നടക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ മറ്റൊരു ക്ലയന്റിന്റെ സൈഡിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഒരു കോഫി ഷോപ്പിൽ പോലും നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ പോർട്ടബിലിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പൊ അതിന് ഈ ലാപ്ടോപ്പ് പോലൊരു സാധനം നമുക്ക് കൊണ്ടുവെക്കാനും എടുത്ത് യൂസ് ചെയ്യാനും ഒക്കെ ഭയങ്കര പാടാണ്. പിന്നെ ബാറ്ററി ബാക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ, ചാർജ് ചെയ്യുക, ഇതൊക്കെ ഭയങ്കര പാടാണ്. അപ്പൊ നമുക്ക് ടാബ് ഇതെല്ലാം സോൾവ് ചെയ്യുന്നുണ്ട്. കാരണം ബാറ്ററി ബാക്കപ്പ് നമുക്ക് ശരിക്കും
1: ലാപ്ടോപ്പിനേക്കാൾ
2: ബെറ്റർ ആണ്, പോർട്ടബിലിറ്റി ഉണ്ട്, സൈസ് ചെറുതാണ്, പക്ഷെ ലാപ്ടോപ്പിന്റെ അതേ ഫീച്ചേഴ്സ് നമുക്ക് ആവശ്യാനുസരണം കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ടാബിന്റെ യൂസേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പല കമ്പനികളും ഇപ്പം വിൻഡോസിന്റെ അകത്ത് ലാപ്ടോപ്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അഗ്രണ്യന്മാരൊക്കെ ഇപ്പം ശരിക്കും Acer, HP എല്ലാം ടാബുമായിട്ട് വരുന്നു. അതിന്റെ ഒരു റീസൺ അതാണ്. പിന്നെ അത് മാത്രമല്ല, ഫോൺ കമ്പനികൾ തന്നെ ഓൾറെഡി ഇപ്പം ഐഫോൺ ആണ് ടാബ് ആദ്യമേ ഇറക്കിയത്, അതിനുശേഷം സാംസങ് കൊണ്ടുവന്നിട്ടുണ്ട്. സാംസങ്ങിന്റെ ടാബുണ്ട്, ഗാലക്സി ടാബുണ്ട്, പിന്നെ വൺ പ്ലസിന് നല്ല ടാബുണ്ട്, ഷവോമിക്കുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം ടാബുകൾക്കും ശരിക്കും പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആണ്. ഡിസ്പ്ലേ സൈസ് ആയാലും ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ആയാലും പ്രോസസ്സർ ആയാലും റാം ആയാലും മെമ്മറി ആയാലും എല്ലാം ശരിക്കും നല്ല സ്റ്റോറേജിന്റെ കാര്യമാണെങ്കിൽ പോലും എല്ലാം അത്യാവശ്യം നല്ല കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള സ്പെക്കുകളുള്ള ടാബുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പൊ HP ഒമ്നി പാഡ് എന്ന് പറയുന്നത് അവരുടെ ഒരു വേരിയന്റ് കൊണ്ടുവന്നേക്കുന്നത്. ഇത് ശരിക്കും ആൻഡ്രോയിഡ് ടാബ് തന്നെയാണ്, പക്ഷെ വില വന്നിട്ട് ഏകദേശം 49,000 രൂപയാണ്. 128 GB
1: സ്റ്റാർട്ടിംഗ് മോഡൽ അതാണ് അല്ലേ,
2: സ്റ്റാർട്ടിംഗ് മോഡൽ 55,000 രൂപ 256 GB. അപ്പൊ ആ ഒരു പ്രൈസ് പോയിന്റിൽ, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇത് 12-inch ആൻഡ്രോയിഡ് ടാബ്ലറ്റ് ആണെങ്കിൽ പോലും നമുക്ക് സ്പെക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് ശരിക്കും സ്നാപ്ഡ്രാഗണിന്റെ 6th Gen 3 ആണ് അതിന്റെ അത് വരുന്ന പ്രോസസ്സർ. 8 GB റാം ആണ് മാക്സിമം നമുക്ക് അതിന്റെ അകത്ത് കിട്ടുന്നത്, അതിൽ കൂടുതലില്ല. പിന്നെ 128 GB ഒരു സ്റ്റോറേജ് ഉണ്ട്, അത് 1 TB വരെ നമുക്ക് മൈക്രോ SD കാർഡ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു 1 TB ടാബിലുണ്ട്, ആ ടാബിന് ഏകദേശം എനിക്ക് തോന്നുന്നു 54,000-55,000 രൂപ വിലയുള്ളൂ. അത് സ്നാപ്ഡ്രാഗൺ 8th Gen 3 ആണ്.
1: പക്ഷേ ഇപ്പോഴത്തെ ഈ സമയത്ത് നമുക്ക് മൈക്രോ SD ഒക്കെ മേടിച്ച് എക്സ്പാൻഡ് ചെയ്യാന്ന് വെച്ചാൽ ചില്ലറ
2: കാര്യമില്ല.
1: നമുക്ക് സ്ഥിരം വർക്കിന്റെ ആവശ്യത്തിനായിട്ട് പെൻഡ്രൈവിന്റെ ആവശ്യമുള്ളതാണ്. അപ്പൊ ഞാനൊരു 1,000-1,000+128 GB പെൻഡ്രൈവ് വാങ്ങിച്ചോണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പൊ അതിന്
2: 2,000+
1: 10,000 rupees 1 TB SSD വാങ്ങിച്ചോണ്ടിരുന്നിടത്ത് ഇപ്പൊ 25,000-28,000 മീൻസ് ഡബിളും ട്രിപ്പിളും ഒന്നും അല്ലാത്ത രീതിയിൽ പ്രൈസും.
2: അവർക്ക് തോന്നിയ പ്രൈസിങ് ഇപ്പൊ ഇട്ടെങ്കിൽ വരികയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ ഒരു പേരുണ്ട്, പക്ഷെ ആക്ച്വലി എനിക്ക് തോന്നുന്നു ആ ഒരു അത്രയും ഡിമാൻഡ് ഹൈക്ക് ഇപ്പൊ കുറഞ്ഞോണ്ടിരിക്കുകയാണ്. കാരണം കമ്പനികളൊക്കെ കൺസോളിഡേറ്റ് ചെയ്യാണ്. ഇപ്പൊ ChatGPT ആയാലും ക്ലോഡ് ആയാലും പുതിയ കമ്പനികൾ ഉണ്ടാകുന്നില്ല, ഉള്ള കമ്പനികൾ കൺസോളിഡേറ്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഈ ഡാറ്റാ സെന്റേഴ്സിന്റെ ഉപയോഗം കുറയ്ക്കും, പിന്നെ പലതും ഷെയർഡ് ഡാറ്റാ സെന്റേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പല കമ്പനികളും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ ഇതിന്റെ ഡിമാൻഡ് കുറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് കാരണം പ്രൈസ് എനിക്ക് തോന്നുന്നു അടുത്ത ഒരു 3-4 കൊല്ലത്തിനകത്ത് കുറച്ച് പഴയതുപോലെ ആയില്ലെങ്കിലും കുറെയൊക്കെ കുറയേണ്ട ആവശ്യം.
1: അത് മാത്രമല്ല, ഇതിന് മുന്നത്തെ പല എപ്പിസോഡിൽ അനുവേട്ടം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, കാരണം ഈ AI ബബിൾ എന്ന് പറയുന്ന ഒരു സംഭവം അതൊരു പൊട്ടാനുള്ള സാധ്യതകൾ ഇപ്പൊ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി പോലും ഒന്നാമത്തെ കാര്യം പ്രോഫിറ്റിൽ എത്തിയിട്ടില്ല. ഇനി പ്രോഫിറ്റിൽ എത്തണമെങ്കിൽ തന്നെ ഒരുപാട് നാളുകൾ കഴിയണം.
1: അതെ.
2: പിന്നെ ആർക്കും ഈ പറഞ്ഞ പോലെ AI ഒരു വളരെ വ്യാപകമായ ഒരു യൂസിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചിട്ടില്ല. റോബോട്ടിക്സും AI ആയിട്ടുള്ള ആ ഒരു അന്തരം ഇപ്പോഴും ആ ഡിവൈഡ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ ശരിക്കും AI എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ കാണുന്ന പെരുപ്പിച്ച് കാണിക്കുന്ന കുറെ കാര്യങ്ങളല്ലാതെ ശരിക്കും റിയൽ ലൈഫിൽ നമുക്ക് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ നമുക്കിപ്പം ക്ലോഡ് പോലെ അല്ലെങ്കിൽ AI ChatGPT പോലെ ജെമിനി പോലെ കുറെ ഏജന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറെ ടാസ്കുകൾ അത് കുറച്ച് എളുപ്പമാക്കി തരുന്നുണ്ട്.
1: അതെ.
2: അതല്ലാണ്ട് പുതിയതായിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു
1: എനിക്കൊന്നും മനുഷ്യരുടെ ഡേ ടു ഡേ ലൈഫിൽ പ്രാക്ടിക്കാലിറ്റിയിൽ അത്രയും ഇമ്പാക്ട് വരുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല.
2: തീർച്ചയായിട്ടും അതങ്ങനെ ഒരു വലിയൊരു ബ്രേക്ക് ത്രൂ ഒന്നും AI കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനികൾക്ക് അത് ഇപ്പൊ എല്ലാരും ഈ സബ്സ്ക്രിപ്ഷൻ മോഡലിലാണ് വർക്ക് ചെയ്യുന്നത്. അതും ഈ ടോക്കൺ ബേസ്ഡ് ആണ്. അതായത് ഇത്ര ടോക്കൺ യൂസ് ചെയ്യുമ്പോൾ ഇത്ര രൂപ എന്നുള്ളതാണ്. അപ്പൊ എല്ലാരും ഈ ടോക്കൺസിന് ടോക്കണൈസേഷൻ ആണ് ഇപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസിലേക്ക് പോകുന്നത്. പക്ഷെ ടോക്കണൈസേഷൻ ഒന്നും അധികം നാള് നമുക്ക് ഒരു റവന്യൂ മോഡലായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ആൾക്കാർക്ക് അത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആൾക്കാർ അതിന്റെ യൂസ് നിർത്തും, സ്വാഭാവികമായിട്ട് ഈ കമ്പനികളെല്ലാം തഴപ്പുകയും ചെയ്യും. അപ്പൊ എന്തെങ്കിലും സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഇപ്പം ഡീപ് മൈൻഡ്, ഗൂഗിളിന്റെ ഡീപ് മൈൻഡ്, ഡീപ് മൈൻഡിന്റെയും ശരിക്കും എഫക്റ്റീവ്നെസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡീപ് മൈൻഡ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് AI ഗൂഗിൾ അങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കിയത്. പക്ഷെ ഇപ്പം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ് മൈൻഡ് വളരെ സീരിയസ് ആയിട്ടുള്ള നമ്മളെ ആൾക്കാർക്ക് സ്ഥിരം വരുന്ന രോഗങ്ങൾ, ഇപ്പൊ ക്യാൻസർ പോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ഒരു റെമഡി കണ്ടെത്താൻ ഇത്രയും നാളായിട്ടും പറ്റിയിട്ടില്ല. അപ്പൊ അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഇത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത്രയും നാളായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്.

0: അതുകൊണ്ട് തന്നെ ഇതൊരു ബബിളായിട്ട് പൊട്ടിത്തെറിക്കാൻ ഉടനെ തന്നെ നമ്മളിപ്പോ ഈ ഡോട്ട് കോം ബബിൾ പോലെ തന്നെ ഇതും AI ബബിൾ ഉടനെ തന്നെ പൊട്ടാൻ ഉള്ള ചാൻസസ് വളരെ കൂടുതലും.
1: ആദ്യം ഉണ്ടായിരുന്ന ഒരു വലിയ സംഭവം ഇപ്പൊ ആൾക്കാർക്ക് ഫീൽ ഇല്ല.
0: അപ്പൊ അത് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് ഈ അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് നമ്മളിപ്പം ഈ ഫോണിന്റെ വിലക്കയറ്റവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ ഇങ്ങനത്തെ പിന്നെ പ്രൈസ് പോയിന്റിൽ നമുക്ക് ഇങ്ങനത്തെ ടാബൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് കോമ്പീറ്റ് ചെയ്യാൻ വേറെ ടാബുകളുണ്ട്. ആ സമയത്താണ് ഈ HP ഇങ്ങനത്തെ ഒരു ടാബ് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുന്നത്. എന്നാൽ പോലും അത്യാവശ്യം ടാബ് വേണ്ടവർക്ക് ഈ പ്രൈസ് പോയിന്റ് നമുക്കൊന്നും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ്. അപ്പൊ എന്നാലും നോക്കാം HP ഒരു ക്വാളിറ്റി, പിന്നെ അവരുടെ സർവീസ് വാറണ്ടി,
1: സർവീസ്
0: നല്ല സർവീസ്. അതെ, ഇതൊക്കെയാണ്. പിന്നെ ആൻഡ്രോയിഡ് 16 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ വരുന്നത്. ക്വാഡ് സ്പീക്കേഴ്സ് ഉണ്ട്, DTS ഉണ്ട്, ഡ്യുവൽ മൈക്ക് ഉണ്ട്, 13 MP റിയർ ക്യാമറയാണ്, 8 MP ഫ്രണ്ട് ക്യാമറയുണ്ട്, വൈഫൈ 6E ആണ് എന്റെ യൂസ് ചെയ്തേക്കുന്നത്, ബ്ലൂടൂത്തിന്റെ 5.2 USB-C, 31 W ബാറ്ററി, ചാർജ് ചെയ്യാനുള്ള ചാർജർ, 600 g ഉള്ളൂ വെയിറ്റ്, 7.3 mm തിക്നെസ്സും ഉണ്ട് ടാബ്ലറ്റ് മോഡല്.
1: അപ്പൊ
0: ഇത്രയൊക്കെയാണ് എന്റെ ഡീറ്റെയിൽഡ് സ്പെക് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് നമ്മൾ ഈ ഒരു ഇന്ത്യ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് പ്രീലോഡ് ചെയ്ത് വരുന്ന കുറെ ആപ്പുകളുണ്ട്. HP എല്ലാത്തിന്റെ അകത്തും കൂടുതലുള്ളത് പോലെ തന്നെയാണ്. ഐപ്രപ്പ്, ലെക്സിലിയൻ, ബ്രാൻഡ് ലൈവ് എന്നൊക്കെ പറഞ്ഞ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കില്ലിംഗ് ആപ്സ് ഒക്കെ കുറെ ഇതിന്റെ അകത്ത് ലോഡ് ചെയ്ത് വരുന്നുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അത് ഉപയോഗപ്പെടും. ഈ ലെക്സിലിയൻ ഒക്കെ ടൈപ്പ് ചെയ്യാനും എഴുതാനും ഒക്കെ യൂസ് ചെയ്യും, ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഉപയോഗപ്പെടുന്നതാണ്. ഇത്രയാണ് നമുക്ക് ശരിക്കും
1: Omnipad 12 പറ്റി നമുക്കിപ്പോ നിലവിൽ പറയാൻ
0: സാധിക്കും.
1: അപ്പോ എന്തായാലും നമുക്ക് നോക്കാം എത്രത്തോളം ഈ ടാബ്ലറ്റ് ആ ഒരു ട്രെൻഡ് എത്രത്തോളം നമ്മുടെ മാർക്കറ്റിനെ
0: എഫക്ട്
1: ചെയ്യുന്നുള്ളത് നമുക്ക് പതിയെ നോക്കി അറിയാം. അപ്പോ അടുത്ത് വരുന്ന ന്യൂസ് എന്താന്ന് വെച്ചാല്, നമ്മള് മുന്നേ പറഞ്ഞിട്ടുണ്ട് എപ്പിസോഡുകളിലായിട്ട്, OpenAI അവരുടെ ഒരു ഹാർഡ്വെയർ വലിയ താമസമില്ലാതെ ലോഞ്ച് ചെയ്യും, അത് അതിന്റെ ഡെവലപ്മെന്റ് ഫേസിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ നമുക്കിപ്പോ അതിന്റെ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം. 600 രൂപ മുതൽ

0: മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്. സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
5: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. മനുവേട്ട, നമ്മൾ മുന്നത്തെ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഓപ്പൺ എ ഐ അവരുടെ ഒരു ഹാർഡ്വെയർ, അതിന്റെ ഡെവലപ്മെന്റ് ഫേസിലാണ്, വലിയ താമസമില്ല അത് ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്, അന്ന് പറഞ്ഞതിൽ കൂടുതലായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് അല്ലേ. അപ്പൊ എന്തൊക്കെയാണ് ഈ പുതിയ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്?
6: ഇത് ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ, പക്ഷെ എന്നാലും കുറച്ച് അധികം ഡീറ്റെയിൽസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ സ്ക്രീൻ ഇല്ലാത്ത ഒരു ഡിവൈസ് ആണ്, സ്മാർട്ട് സ്പീക്കർ ആണ്. ചാറ്റ് ജിപിടി എന്തുകൊണ്ടാണ് ഈ സ്പീക്കറിലേക്ക് വന്നതെന്നുള്ളതിനെ ചോദ്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ അതിന്റെ അകത്ത് സാം ആൾട്ട്മാന്റെ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാറ്റ് ജിപിടി ഓപ്പൺ എ ഐ എന്ന് പറയുന്ന കമ്പനി ശരിക്കും വോയിസ് ഓവർ, എ ഐ വോയിസ് ഓവറിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിൽ അത്രയ്ക്കും റോബസ്റ്റ് ആയിട്ടുള്ള മോഡൽസ് കൊണ്ടുവരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ എ ഐ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആൾക്കാർക്ക് ടൈപ്പ് ചെയ്യുന്നതിന് പകരം സംസാരിച്ച് കാര്യങ്ങൾ കൂടുതൽ വ്യക്തത ഉണ്ടാക്കുക, അല്ലെങ്കിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്പൺ എ ഐയുടെ ഒരു കോർ ഉദ്ദേശം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്മാർട്ട് സ്പീക്കർ ആദ്യമേ ഫോണിന് പകരം സ്മാർട്ട് സ്പീക്കർ കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് സ്ക്രീനില്ല, സ്ക്രീനിന് പകരം അതിന്റെ അകത്ത് മൈക്കും ക്യാമറയൊക്കെ വെച്ചിട്ട് നമ്മളുടെ റിയൽ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് റെസ്പോൺസ് കൊണ്ടുവരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിവൈസ് ഉണ്ടാക്കിയത്. അപ്പൊ അതാണ് സംഭവം. ഇത് സ്മാർട്ട് സ്പീക്കർ ആണ്,
5: സ്മാർട്ട് സ്പീക്കറിൽ അവർ ഈ ചാറ്റ് ജിപിടി ഉള്ള സാധനം റൺ ചെയ്യും അല്ലേ.
6: അതെ അതെ,
5: ക്യാമറ ഉള്ളതുകൊണ്ട് നമ്മളെ നോക്കി കാണാനും പറ്റും,
6: അതെ,
5: നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് സ്പീക്കർ ഉള്ളതുകൊണ്ട് റിപ്ലൈ തരാൻ.
6: അതെ, നീമോ എന്ന് പറഞ്ഞൊരു ടോയ് ഉണ്ട്, അത് ശരിക്കും നമ്മളുടെ റോബോട്ടിക്, അതായത് എ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടോയ് ആണ്. അപ്പൊ അതിന് അതിന് വെച്ച് ഒരു കുഞ്ഞു സ്ക്രീൻ ഉണ്ട്, ആ കുഞ്ഞു സ്ക്രീനിന്റെ അകത്ത് രണ്ട് കണ്ണ് ഒരു ഫേസ്, ഒരു സ്മൈലി ഫേസും ആണ്. അത് പക്ഷെ അതിന്റെ അകത്ത് ഒരു ക്യാമറയുണ്ട്. ഈ ക്യാമറ നമ്മുടെ ഫേസ് എങ്ങനെയാണോ നമ്മളിപ്പൊ ചിരിക്കുകയാണ് അല്ലെങ്കിൽ സങ്കടപ്പെടുകയാണ് അതനുസരിച്ച് അതിന്റെ ഇമോഷൻസ് മാറ്റും, അത് തുള്ളും ചാടും. അത് അപ്പൊ ആ ഒരു ടൈപ്പാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ശരിക്കുള്ള ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഡോണറ്റ് ഷേപ്ഡ് ആണ്. ഡോണറ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മളെ ഉഴുന്നോടെ പോലെ. പിന്നെ ഒരു ഹോക്കി പക്ക്, അതായത് ഹോക്കി പക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹോക്കി ബോളിന്റെ ഒരു ഒരു സൈസേ കാണുള്ളൂ, കൈ കൊണ്ടുടക്കത്തെ റൂം ടു റൂം നമുക്ക് മാറ്റാൻ പറ്റും. ബാറ്ററി പവേഡ് ആണ്, അപ്പൊ അത് കാരണം പോർട്ടബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ബാറ്ററി പവേഡ് ആയിട്ട്, അല്ലാതെ പ്ലഗ് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത റൂമിൽ
5: കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് വരും.
6: അതെ അതെ, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകത്തക്ക രീതിയിലാണ് അവർ ചെയ്തത്.
5: ഇത് സെൽഫ് മൂവിംഗ് ആണോ എങ്ങനെയാണ്?
6: ആ സെൽഫ് മൂവിംഗിന് വേണ്ടിയിട്ടുള്ള ഇതും ചെയ്തിട്ടുണ്ട് അവർ, അതിന്റെ ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ കാരണം വൈബ്രേറ്ററും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇമോഷൻസ് അനുസരിച്ച് ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ്.
5: മനസ്സിലായി.
6: സന്തോഷം വരുമ്പോ തുള്ളിച്ചാടുക, അങ്ങനത്തെയൊക്കെയുള്ള വൈബ്രേറ്റ് ചെയ്യത്തക്ക രീതിയിലൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇത് ശരിക്കും ഡിസൈൻ ചെയ്തേക്കുന്ന ജോൺ ഐവിന്റെ സ്റ്റുഡിയോസ് ആണ്, മറ്റേ ഐഫോൺ ഡിസൈൻ ചെയ്ത ഐഫോണിന്റെ പഴയ ഡിസൈനർ. അപ്പം പ്രീമിയം മെറ്റീരിയൽസ് എന്തായാലും മെറ്റലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ പ്രൈസിങ് ആണ് ഒരു പ്രശ്നം. ഇപ്പം നമുക്ക് കിട്ടിയിരുന്ന ലീക്കിൻ്റെ അകത്ത് അവർ പറഞ്ഞേക്കുന്നത് ബിറ്റ്വീൻ $300 to $400 ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രീമിയം പ്രൈസിങ്ങിലേക്ക് പോവാണ്, കാരണം ആമസോണിൻ്റെയും ഗൂഗിളിൻ്റെ ഒക്കെ അലക്സയും പിന്നെ
5: കിട്ടും.
6: അതെ, ഗൂഗിൾ ഹോമും ഒക്കെ വളരെ വില കുറവാണ്. പക്ഷെ ആപ്പിളിൻ്റെ മറ്റേ ഹോം പോഡ് പോലെ ഇച്ചിരി പ്രീമിയം ലെവലിലേക്കാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. $100 കൊടുത്തൊരു സ്പീക്കർ മേടിക്കാൻ ആൾക്കാർ തയ്യാറാവൂ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. ഇത് പിന്നെ ലോഞ്ച് ചെയ്യാനുള്ള ടൈം ലൈൻ 2027 ആണ് പറഞ്ഞേക്കുന്നത്, mid-2027 ആണ്. അപ്പൊ ആ ഒരു സ്പീഡിലാണ് അവരുടെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഉള്ളത് ശരിക്കും ഇതിന്റെ വോയിസ്, അതായത് നമ്മൾ എന്താണോ സംസാരിക്കുന്നതിന്റെ ഇമോഷൻ എന്താണ്, അല്ലെങ്കിൽ ആ നമ്മൾ പറഞ്ഞ വാക്കുകളുടെ

0: കറക്റ്റുള്ള ഇമോഷൻസ് എന്താണ്, അത് അനലൈസ് ചെയ്തിട്ട്, അത് ചാറ്റ് ജിപിടി ആണ് ചെയ്യുന്നത്, അത് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള റിപ്ലൈയും അതിനനുസരിച്ചിട്ടുള്ള മൂവ്മെന്റ്സും എല്ലാം ഇതിന്റെ അകത്തു നിന്ന് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ ശരിക്കും നമുക്കൊരു അസിസ്റ്റന്റിനേക്കാൾ കൂടുതൽ നമ്മളൊരു ഫ്രണ്ടിനെ പോലെ നമുക്ക് ഈ സ്പീക്കറിനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സാം ആൾട്ട്മാനും ജോൺ ഐവും പറയുന്നത്. നമ്മുടെ ഒരു ബഡിയെ പോലെ, അതാണ് പിന്നെ
1: ഒറ്റയ്ക്കാവില്ല എന്നുള്ളൊരു കൺസെപ്റ്റ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ക്യാമറയും മൈക്കുകളും എക്സ്ട്രാ സെൻസേഴ്സും എല്ലാം ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ വേറെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പം മൂവിങ് പാർട്സ്, ഇപ്പം നേരത്തെ അഖിൽ പറഞ്ഞ പോലെ നടക്കാനും അല്ലെങ്കിൽ മൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മൂവിങ് പാർട്സ് കുറച്ചുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് റൺ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു മോസ്റ്റ് കേപ്പബിൾ ചാറ്റ് ജി പി ടിയുടെ ഇപ്പം നമുക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളൊരു മോഡലായിരിക്കും അതിനകത്ത് റൺ ചെയ്യുന്നത്.
1: മനസ്സിലായി,
0: അത് ഫുൾ വേർഷൻ അതിൻ്റെ അത് അവൈലബിൾ ആയിരിക്കും.
1: എനിക്ക് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ ഫീ പോലെയും കൂടി ചേർത്തിട്ടായിരിക്കും അവരിതിൻ്റെ പ്രൈസ്
0: എടുക്കുന്നത്.
1: ശരി ശരി.
0: പിന്നെ ഇവർക്ക് ഇനിയും ഹാർഡ്വെയർ പ്ലാൻസ്, ഒരുപാട് ലോങ് ടേം ഹാർഡ്വെയർ പ്ലാൻസ് ഓപ്പൺ ആയിക്കൊണ്ട് ഇതല്ല, ഇത് മാത്രമല്ല വേറെ ഒരുപാട് ഡിവൈസസ് വരുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന അറിവ്. അപ്പോൾ അത് ഏതൊക്കെയാണ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാത്തിരിക്കാം കാണാൻ.
1: ഓക്കെ ഓക്കെ. അപ്പോൾ അത്രയാണ് നിലവിൽ നമുക്ക് ഓപ്പൺ എഐയുടെ ഹാർഡ്വെയർ ഡിവൈസിനെ പറ്റി സോഫ്റ്റ് കിട്ടുന്ന അപ്ഡേറ്റ്സ്. അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ പുതിയ അപ്ഡേറ്റ്സ്, കാരണം ഇപ്പോൾ ഈ പറഞ്ഞ മീൻസ് അറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം പകുതിയോട് കൂടി ഡിവൈസ് ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് നമ്മൾ കാണുന്നു. അപ്പോൾ എന്തായാലും പോകെ പോകെ ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും, അപ്പോഴത്തേക്ക് നമ്മൾ ശ്രോതാക്കളിലേക്ക്
0: എത്തിക്കുന്നതായിരിക്കും.
1: അപ്പോൾ ഇനി നമുക്ക് വരുന്ന ഒരു പുതിയ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ അത് ശരിക്കും ഒരു നിസ്സാരമായിട്ട് ഒരിക്കലും കാണാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ചിലപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഭയപ്പെടാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു നല്ല കാര്യത്തിനുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ന്യൂസ് ഇതാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ട് ഒരു പുതിയ വൈറസിനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പോ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഒരു പേടിയായിരിക്കും ഉള്ളിൽ വരുന്നത്. എന്തായാലും അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്രം 90.4 FM.

0: சாந்தனம் 90.4 FM. Stay tuned.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. വരവേട്ടാ, പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഭയമായിരിക്കും ആദ്യം ഉള്ളിൽ വരുന്നത് അല്ലേ? അതായത് ഇപ്പൊ AI വന്നപ്പോഴത്തേക്ക് തന്നെ പല രീതിയിൽ ആൾക്കാർക്ക് ഭയം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും, പലരുടെയും ജോലി പോകുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പൊ അതിന്റെ കൂടെ തന്നെ AI കൊണ്ട് പുതിയൊരു വൈറസിനെ ഉണ്ടാക്കിയിരിക്കുകയാണ് അല്ലേ? അപ്പോ വൈറസ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് പെട്ടെന്ന് പേടി തന്നെയാണ്. നമ്മൾ ആക്രമിക്കുന്ന ഒരു സാധനമാണ് വൈറസ്. അപ്പൊ എന്താണ് ഇവര് ഈ പുതിയ വൈറസിനെ കണ്ടുപിടിച്ചതിന് പിന്നിലെ ഉദ്ദേശം? അത് എന്താണ്? അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആയിട്ടാണോ നമുക്ക് നിലവിൽ അതിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്?
2: തീർച്ചയായിട്ടും ഇത് ശരിക്കും സ്റ്റാൻഫോർഡിലുള്ള കുറെ ശാസ്ത്രജ്ഞരാണ് ഇത് കണ്ടുപിടിച്ചേക്കുന്നത്. അവര് AI യൂസ് ചെയ്തിട്ട് 16 ബ്രാൻഡ് ന്യൂ വൈറസസിന്റെ സ്ട്രെയിൻസ് ആണ് അവരുണ്ടാക്കിയേക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നതായിട്ട് തന്നെയാണ് അവർ പറയുന്നത്. അതിന്റെ വീഡിയോസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അതിന്റെ തീസിസിനെ കുറിച്ചുള്ള, അതിന്റെ സ്റ്റഡിയെ കുറിച്ചുള്ള,
1: ഇതൊരു ബയോളജിക്കൽ വൈറസ് തന്നെയല്ലേ?
2: ബയോളജിക്കൽ, ശരിക്കും ഓർഗാനിക് ആയിട്ടുള്ള വൈറസ് തന്നെ. അപ്പൊ ഇത് ശരിക്കും എന്തിനാ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ, ഇക്കോളി ബാക്ടീരിയ ഇത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ഇക്കോളി ബാക്ടീരിയ ഇത് കൊല്ലും.
1: അപ്പൊ
2: ഇതിനെ പറയുന്നത് ബാക്ടീരിയ ഫേജസ് എന്നാണ്. അതായത് ബാക്ടീരിയ ഫേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ കൊല്ലുന്ന വൈറസുകൾ.
1: അപ്പൊ
2: നമുക്ക് ഹ്യൂമൻസിന് ത്രെട്ട് ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല. അത് ആകത്തുമില്ല എന്നുള്ളതാണ് അവർ തരുന്ന ഉറപ്പ്. പക്ഷെ ഇത് എഫക്റ്റീവ്ലി നമുക്ക് ഇത് എങ്ങനെ ഇവോൾവ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. എങ്കിലും ഇത് ശരിക്കും ആദ്യമായിട്ടാണ് AI ഒരു കംപ്ലീറ്റ് ജീനോം ആദ്യമായിട്ട് റൈറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ്, കാരണം അതുവരെ നമുക്കിപ്പോ പോയി പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ പ്രോട്ടീൻ സിനോപ്സിസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ ഒരു ഫുൾ ജീനോം എഴുതി അതിനെ ലൈഫിലേക്ക് കൊണ്ടുവരുത്തുക എന്നുള്ളത് ഇച്ചിരി പണിയുള്ള ഏർപ്പാടാണ്. അപ്പൊ അത് ശരിക്കും നമ്മൾ പറയുന്നത് ദൈവത്തിന്റെ പറ്റുന്ന ഒരു ഹ്യൂമൻ ജീനോം ഒക്കെ ഉണ്ടാക്കി
1: പുതിയൊരു ജീവനെ സൃഷ്ടിക്കുകയാണ്.
2: അതെ, ജീവനെ സൃഷ്ടിക്കുകയാണ്. അപ്പൊ അത് ആദ്യമായിട്ടാണ് AI ചെയ്തേക്കുന്നത്. അപ്പൊ അത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ്.
1: അത് എങ്ങനെയാണ് ഈ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് തന്നെ ആയിരിക്കുമല്ലോ അല്ലെ? നിലവിലെ എന്തെങ്കിലും
2: അല്ല, അത് തന്നെ. ഇതിപ്പം EVO 1, EVO 2 എന്ന് പറഞ്ഞ രണ്ട് മോഡൽസ് ആണ്. ചാറ്റ് GPT, ക്ലോഡ് ഒക്കെ പോലെ രണ്ട് മോഡൽസ് ആണ്. ഈ രണ്ട് മോഡൽസ് നമുക്ക് ഇപ്പൊ ചാറ്റ് GPT ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ലാംഗ്വേജിന് അതിന് കൃത്യമായിട്ടുള്ള ഒരു റിപ്ലൈ തരുന്നു എന്നുള്ള ഇത്. പക്ഷെ ഇതെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മള് പല ജീനോംസ്, വൈറസസിന്റെ പല ജീനോംസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കും. ഇതിനെ പഠിക്കും, ഇത് പഠിച്ചിട്ട് പുതിയ ജീനോം അതിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യും.
1: നമുക്ക് ശ്രോതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന
2: ജീനോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ DNA അല്ലെങ്കിൽ RNA ഘടനയാണ് ജീനോം. അതായത് നമ്മളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് DNA ഉള്ളത് കൊണ്ടാണ് നമ്മളെ നമ്മളതാക്കുന്നത്. ഇപ്പൊ എന്റെ സ്വഭാവം അല്ല അഖിലിന്റെ, രൂപവും അല്ല ഭാവവും അല്ല, അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ വ്യത്യസ്തത നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഒരു സാധനം വരാനുള്ള കാരണം നമ്മളുടെ DNA ആണ്. ആ DNA നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്ന വെച്ചാൽ നമ്മുടെ പാരന്റ്സ് നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഈ ഈ ഓരോ ജീവിക്കും, അതായത് ജീവനുള്ള ഓരോ സാധനത്തിന് ആ DNA ഉണ്ട്. അപ്പൊ ഈ അത് കംപ്ലീറ്റ് ആ ഒരു ഫുൾ DNA ഒരു സ്ട്രാൻഡ് ആണ്. അതിനാണ് നമ്മൾ ജീനോം എന്ന് പറയുന്നത്.
1: അപ്പൊ
2: ഈ ജീനോം റൈറ്റ് ചെയ്യാൻ അത്രയും കോംപ്ലക്സ് ആണ്. നമ്മളിപ്പോ സാധാരണ ഒരു കത്തെഴുതുന്ന പോലെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതുന്ന പോലെ ഒന്നും അല്ല, അത് ഭയങ്കര കോംപ്ലക്സ് ആണ്. അപ്പൊ അതിന് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫാക്ടേഴ്സ്, ഒരുപാട് വേരിയബിൾസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്രയും ഈ ഓരോ പല ജീവികളുടെയും ജീനോം അത് പഠിച്ചതിന് ശേഷമായിരിക്കും ഇതിങ്ങനെ വൈറസിനെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് അതിനൊരു ജീനോം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത്രത്തോളം കേപ്പബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് EVO 1, EVO 2. അവരാണ് ഈ ഈ രണ്ട് മോഡൽസ് ആണ് ഇതിപ്പം ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ സ്റ്റാൻഫോർഡിൽ അവര് പിന്നെ ഇത് ശരിക്കും അത്രയും വൈറസുകളെ അവരുടെ ജനറ്റിക് കോഡുകൾ കൊണ്ട് ഇതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടാണ് പുതിയ ഇത് റൈറ്റ് ചെയ്യിപ്പിച്ചേക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് കൃത്യമായിട്ട് നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം, അതായത് ഇപ്പം ആന്റിബയോട്ടിക്സ് വർക്ക് ചെയ്യാത്ത അവസ്ഥകൾ വരുമ്പം ഇതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ വൈറസുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആന്റിബോഡീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇമ്മ്യൂണോതെറാപ്പിയില്ല, അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ആപ്ലിക്കേഷൻസിൽ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇത് പിന്നെ 302 ഇത് ഡെവലപ്പ് ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 302 പ്രോമിസിങ് ഡിസൈൻസിന്റെ അകത്തു നിന്നാണ് ഇവരിത് ഇത് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്.
1: അപ്പൊ
2: ഈ 302 അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി. അതില് 16 LIV ആയിട്ട് വന്നു. LIV ഫങ്ഷണൽ ആണ്. പിന്നെ അപ്പൊ ശരിക്കും ഒരു 5% ഹിറ്റ് റേറ്റ് ഉണ്ട്. ഇത് ശരിക്കും അപ്പം നമുക്ക് മനസ്സിലാക്കാൻ ഏർലി സ്റ്റേജസ് ആണ്. അപ്പൊ പോയെ പോയെ ഇത് വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു മെത്തേഡായിട്ട് മാറും ഒരു പക്ഷേ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ശരിക്കും ആന്റിബയോട്ടിക്സിന്റെ ഒക്കെ ഉപയോഗത്തിന് പകരം ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ്, അതായത് നമുക്ക് ആന്റിബയോട്ടിക് വലിയ പാൻഡമിക് വരുന്നു, കോവിഡ് പോലുള്ള ആന്റിബയോട്ടിക്സ് ബലിക്കുന്നില്ല, ആ അവസ്ഥയിൽ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും.
1: വൈറസുകൾ ഡിസൈൻ ചെയ്തായിരിക്കും ഇൻജെക്ട്

0: അതെ അതെ അതെ ഇഞ്ചെക്ട് ചെയ്യും
1: വാക്സിൻ പോലെ
0: അപ്പൊ അത് വളരെ ഈ വാക്സിൻ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പെട്ടെന്നുള്ള ഒരു പ്രോസസ്സായി മാറാൻ ചാൻസസ് ഉണ്ട് അതെ അപ്പം ഇത് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇമ്യൂണോ തെറാപ്പിക്കൊക്കെ ഭയങ്കരമായ യൂസാണ് ഇവര് പറയുന്നത് ആപ്ലിക്കേഷനിലാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ബാക്കി സൈഡെന്ന് വെച്ചാൽ ഇപ്പോൾ ജോൺ ഹോപ്കിൻസിലുള്ള ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ സെയിം ടൂള് ശരിക്കും നല്ലൊരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്താൽ ചീത്ത കാര്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും
1: എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണല്ലോ
0: അതെ അപ്പോൾ അതിനെന്തെങ്കിലും മെഷേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ സ്റ്റാൻഫോർഡോ ഒക്കെ എടുക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ല അപ്പം
1: ഇതിപ്പോ ചിലപ്പോൾ ഒരു ഐഡിയൽ സിനേറിയോയിലായിരിക്കും അല്ലെങ്കിൽ അവർ സെറ്റപ്പ് ചെയ്ത ഒരു സിനേറിയോയിലായിരിക്കും ഇത് ഫേവറബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വേഴ്സ് കേസ് സിനേറിയോ ഉണ്ടോ കാര്യം ഇത് ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടോന്നുള്ളതൊക്കെ
0: തീർച്ചയായിട്ടും അല്ല സെൽഫ് ലേണിംഗ് ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് വേറെ രീതിയിലും ചിന്തിക്കാനും ചാൻസസ് ഉണ്ട്
1: അതെ
0: അപ്പൊ അതിനുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യം പലരും ചോദിക്കുന്നുണ്ട് ജോൺ ഹോപ്കിൻസ് മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാരെല്ലാം ചോദിക്കുന്നുണ്ട് സാധാരണപ്പെട്ട ജനങ്ങൾ പോലും ചോദിക്കുന്നുണ്ട് പിന്നെ ഇത് ശരിക്കും ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിന്നെ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല ഇത് നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഹാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ചോദിക്കേണ്ടത് അത് ഇല്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം നല്ല കാര്യങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്
1: അപ്പൊ
0: അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റുകൾ ഇനിയിപ്പോ മുന്നിട്ട് വരേണ്ടി ഇരിക്കുന്നതാണ് ഇപ്പൊ യുഎസിലായതുകൊണ്ട് യുഎസ് ഗവൺമെന്റ് തന്നെ ആദ്യമേ ഇതിന് ഉള്ള ഒരു പ്രോട്ടോക്കോളും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അപ്പൊ ഇത് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ ബാക്കി ഇനി പയ്യെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ ഇതിനകത്തേക്ക് ഈ പ്രൊപ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പാരിസൺ ആണ് അപ്പോൾ ഒരു ഈ ഈ വൈറസിന്റെ ജീനോം എന്ന് പറയുന്നത് ശരിക്കും 5400 ലെറ്റേഴ്സ് ആണ്
1: ഓക്കെ
0: ഒരു സ്മോളസ്റ്റ് ലിവിങ് സെല്ല് ഒരു സിംഗിൾ സെല്ലിന്റെ ജീനോം എന്ന് പറയുന്നത് 500,000 ആണ്
1: ഓക്കെ
0: ഒരു ഹ്യൂമന്റെ ജീനോം എന്ന് 3 ബില്യൺ ആണ്
1: 3 ബില്യൺ ആണ് ഓക്കെ
0: അപ്പൊ അതാണ് ആ ഡിഫറൻസ് അപ്പൊ ഇങ്ങനത്തെ ഒരു വൈറസിന് 5400 ലെറ്റേഴ്സ് ഉണ്ട് ആ ജീനോം എന്ന് വെച്ചാൽ ലെറ്റേഴ്സ് എന്ന് വെച്ചാൽ ഡി എൻ എയുടെ
1: സ്ട്രാൻഡ്സിന്റെ
0: അപ്പൊ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള 5400 ഇത് അറേഞ്ച്മെന്റ് ആണത് അപ്പൊ അത് ഏതൊക്കെ അറേഞ്ച്മെന്റ് ആണെന്നുള്ളതിനെ കുറിച്ച് ആ മോഡൽ തന്നെ തീരുമാനിക്കണം ഇതെങ്ങനെ ബാക്കി ഇതെങ്ങനെയായിരിക്കും എഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ആ AI മോഡൽ ആയിരിക്കും
1: തീരുമാനിക്കുന്നത്
0: മനസ്സിലായില്ലേ അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും അത് മോഡൽ ചെയ്യുന്നത്
1: ശരി ശരി ഓക്കെ
0: അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പൊ ഇതിനും
1: എന്തായാലും ഒരു വലിയ ചെറിയ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ ഈ AI ആക്ച്വലി വന്ന ടൈമില് നമുക്ക് ഈ IT മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ടിനോട് കൂടി ചേർന്ന് തന്നെ പറയുന്ന കാര്യമായിരുന്നു ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് മെഡിക്കൽ ഫീൽഡ് എന്നുള്ള കാര്യം ഈ പറയുന്ന പോലെ പണ്ട് നമ്മൾ വർഷങ്ങൾ എടുത്തിട്ടായിരുന്നു ചിലപ്പോൾ ഒരു വാക്സിൻ കണ്ടുപിടിച്ച് വരുന്നത് അപ്പൊ ആ ഒരു സംഭവമൊക്കെ ചിലപ്പോൾ ദിവസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ടോ ഇനി നമുക്ക് പ്രോസസ് ചെയ്ത് വാക്സിനുകൾ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ള അന്നേ പറയുന്നുണ്ടായിരുന്നു
0: പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ഈ പ്രിസിഷൻ സർജറി അതായത് റോബോട്ടിക് സർജറി പ്രിസിഷൻ സർജറിക്ക് AI യൂസ് ചെയ്യുന്നത് കാരണം ഇപ്പൊ ഡോക്ടേഴ്സിന് ചിലപ്പം ഹ്യൂമൻസ് ആണ്
1: ചാൻസ് ഉണ്ട്
0: അതെ അപ്പൊ അതുകൊണ്ട് അതിന് പകരം AI യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ പ്രൊഗ്നോസിസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും വളരെ പ്രിസൈസ് ആയിട്ടുള്ള സർജറീസ് ഉണ്ടാക്കാനായിട്ട് ചെയ്യാനായിട്ട് ഇവർക്ക് AI കൊണ്ട് സാധിക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഇപ്പം എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്സ് ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം ഡയബറ്റീസിനോ അല്ലെങ്കിൽ പിന്നെ ഹാർട്ട് ഡിസീസിനോ ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഡിസൈഡ് ചെയ്യാനായിട്ട് അതിന്റെ പ്രോട്ടോകോൾ ഡിസൈഡ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സിനേക്കാൾ കൂടുതൽ AI സാധിക്കുന്നതാണ് പിന്നെ റേഡിയോളജിയില് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഒരു
1: ക്യാൻസർ പോലുള്ള അസുഖമൊക്കെ വരുമ്പോഴത്തേക്ക്
0: ടോമോഗ്രാഫി അതിപ്പോ നമ്മൾ പെറ്റ് സ്കാൻ ഒക്കെ എടുക്കുക ആ പെറ്റ് സ്കാനിന്റെ അകത്ത് പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് ശരിക്കും AI ഒരു ഡോക്ടറിനേക്കാൾ കൂടുതൽ
1: ഈസി ആയിട്ട് പറ്റും
0: വളരെ പെട്ടെന്ന് തന്നെ
1: പറ്റും പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇത് മെഡിക്കൽ ഫീൽഡിൽ അത്രയും വലിയൊരു വിപ്ലവം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യ മേഖല കുറച്ചുകൂടെ ബെറ്റർ ആവും ചുരുങ്ങിയ ചെലവിൽ നമുക്ക് അസുഖങ്ങൾ മാറ്റിയെടുക്കാം
0: തീർച്ചയായിട്ടും
1: ആൾക്കാരുടെ ലൈഫ് എക്സ്പീരിയൻസ് കുറച്ചുകൂടെ കൂടാൻ സാധ്യത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷ വയ്ക്കാം
0: അതെ
1: അപ്പോ എന്തായാലും അത്രയാണ് നമുക്ക് ഈ ഒരു പുതിയ വൈറസിന്റെ മീൻസ് AI ഉപയോഗിച്ച് വൈറസിനെ സൃഷ്ടിച്ചിരിക്കുകയാണ് നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെയായിരിക്കും പുതിയത് വരാൻ പോകുന്നത് അല്ലേ അപ്പൊ എന്തായാലും അത്രത്തോടു കൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നമുക്ക് ശ്രോതാക്കളുടെ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞു പോയിട്ടുണ്ട് വേറെ കുറച്ച് കാര്യങ്ങളോടൊക്കെ ഉണ്ട് മീൻസ് EV കാറുകളുടെയും ഫ്യൂൽ കാറുകളുടെയും ഒക്കെ കുറച്ച് കാര്യങ്ങൾ പലരും ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഉറപ്പായിട്ടും അടുത്ത എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും നിങ്ങളുടെ ഡൗട്ട്സും നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ നമുക്ക് ഇനിയും ആവശ്യമാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ് 8848558785 ഒരിക്കൽ കൂടി പറയാം 8848558785 അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഞാൻ അഖിൽ സൈനിങ് ഓഫ്
0: അനൂപ് സൈനിങ് ഓഫ് ബൈ
1: ബൈ ബൈ
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ് ഏകോപനം അവതരണം അഖിൽ രാജ്.

0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണിവരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1 സമ്മാനം 25,000 രൂപ, 2 സമ്മാനം 5,000 രൂപ, 3 സമ്മാനം 3,000 രൂപ, 4 സമ്മാനം 2,000 രൂപ, 5 സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212180.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ,
5: ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: You're listening to Radio Swandanam 90.4 FM. Stay tuned.
9: റേഡിയോ സ്വാന്തനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം മ്യൂസിക് ബീറ്റ്സ് ലൈവ് ചാറ്റ് ഷോ.

നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. മ്യൂസിക് ബീറ്റ്സിന്റെ മനോഹരമായിട്ടുള്ള ഈ വൈകുന്നേരത്തിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. മ്യൂസിക് ബീറ്റ്സിൽ ഈ 4 മണി സമയത്ത് നിങ്ങളോടൊപ്പം ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നല്ല നല്ല ആൽബം സോങ്സ് ഒക്കെ പങ്കുവെക്കാനായിട്ട് ഓണി സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. യെസ്, അപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ മനോഹരമായിട്ടുള്ള ആൽബം സോങ്സ് ഒക്കെ ഈവനിങ്ങിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നല്ല നല്ല ആൽബം സോങ്സിൻ്റെ ഒരു പ്ലേലിസ്റ്റാണ് ഇനി റൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848585785. അപ്പോൾ ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആൽബം സോങ് കേൾക്കാൻ ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ ഇങ്ങനെ മെസ്സേജ് എല്ലാം അയച്ചുകൊണ്ടിരിക്കുകയാണ്. രേവതി അയച്ചിരിക്കുന്നു, കാവ്യ മാധവൻ്റെ സംഗീതത്തിൽ വിരിഞ്ഞ പറയാതെ പണ്ടേ എന്ന മനോഹരമായൊരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് രേവതി. അപ്പോൾ തീർച്ചയായിട്ടും രേവതിക്ക് വേണ്ടിയിട്ടുള്ള ആ മനോഹരമായ ഗാനം തന്നെയായിരിക്കും ഇതാദ്യമായിട്ട് മ്യൂസിക് ബീറ്റ്സിനെ ഇന്നത്തെ ദിവസം നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മളെപ്പോഴും നമ്മുടെ മലയാളം സിനിമയിൽ ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ കാണുന്ന, കാഴ്ചയിൽ മനോഹരമായിട്ട് നിലനിൽക്കുന്ന കാവ്യ മാധവൻ ഒരു സംഗീത സംവിധായകയാണ് അല്ലെങ്കിൽ ഒരു ലിറിസിസ്റ്റ് ആണ് എന്ന് പലർക്കും അറിയില്ല അല്ലേ. പക്ഷേ സാധ്യമായിട്ടുള്ള വരികളിലൂടെ മനോഹരമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ഒരു ആൽബം സോങ് ആണ് പറയാതെ പണ്ടേ എന്ന കാവ്യദളങ്ങൾ എന്ന ആ ഒരു ആൽബത്തിലെ സോങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പാടിയിരിക്കുന്നത് സുജാതയാണ്. അതിമനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ആ മനോഹരമായ ഗാനമാണ് രേവതി കുട്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കതൊന്ന് കേട്ടെടുത്തിരിക്കാം, കേട്ടുകൊണ്ടേയിരിക്കും.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള പാട്ടുകളിലൂടെ, ആൽബം സോങ്സിലൂടെ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വൈകുന്നേരത്ത് വളരെ സോഫ്റ്റ് ടച്ച് ഉള്ള സോങ്സ് ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ പ്രത്യേകിച്ചും നല്ല മലയാളം സോങ്സിനൊപ്പം തന്നെ ഇടം പിടിക്കുന്നത് തന്നെയാണ് ആൽബം സോങ്സ് അല്ലേ. അത്ര നല്ല നല്ല ആൽബം സോങ്സ് ആണ് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അങ്ങനെ നല്ലൊരു പ്ലേലിസ്റ്റിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 8848558785. സമയം 4 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പം നല്ല നല്ല പാട്ടുകളൊക്കെ ഈ ഒരു ടൈമിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. യെസ്, അപ്പോൾ നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബിനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഒരുപാട് ശ്രോതാക്കൾ മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ ഓരോ ക്രമത്തിനനുസരിച്ച് വായിക്കാം കേട്ടോ. അപ്പോൾ ബിനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, ആതിര ചിങ്ങമാസം എന്ന ആൽബത്തിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബാബുരാജൻ സാറ് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. നമസ്കാരം ആതിര, നാളെ അത്തം തരങ്കിണി ഓണം ആൽബത്തിലെ ആവണിപ്പൂക്കൾ എന്ന ഗാനം, അത്തപ്പൂ നൃത്തം വച്ചു എന്ന ഗാനം ദാസേട്ടൻ പാടിയ പാട്ടാണ്. അപ്പോൾ ആ പാട്ട് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഈ ഗാനത്തിൽ അത്തം മുതൽ തിരുവോണം വരെയുള്ള നക്ഷത്രം പറയുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ അത് കേൾക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നാളത്തെ ദിവസം എന്ന് പറയുന്നത് മലയാളികൾക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് നിലനിൽക്കുന്ന ഒരു ദിവസം തന്നെയാണല്ലേ. നമ്മുടെ ഓണത്തിലേക്ക്, ആ ഒരു ആദ്യ ചുവടുവയ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. കുറേ ഒരു വർഷത്തെ ഒരു പ്രതീക്ഷയാണല്ലേ നമ്മുടെ ഓണം എന്ന് പറയുന്നത്. അതിൻ്റെ സെലിബ്രേഷൻ മൂഡിലേക്ക്, അതിൻ്റെ ആ ഒരു ഓർമ്മകളിലേക്ക്, സന്തോഷത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ദാ ഇനി നമ്മൾ തുടങ്ങുകയാണ്. ഒരു മാസം മുൻപ് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ആഗ്രഹമുണ്ട്, ആ ഓണം എത്തി. അപ്പോൾ ഇതാ നാളെ തൊട്ട് ഓണം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണ വിഷസ് ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾക്ക് വേണ്ടി മനോഹരമായ ഗാനങ്ങൾ വൈകുന്നേരത്ത് പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാബുരാജൻ സാറ് പറയുന്നു, സ്വാതന്ത്ര്യ ദിനാശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട, നമുക്ക് നമ്മുടെ ഒരു രാജ്യസ്നേഹം അല്ലെങ്കിൽ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു ദിവസത്തിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലിൽ നമുക്ക് ആ ബാബുരാജൻ സാറ് പറഞ്ഞിട്ടുള്ള മനോഹരമായ ഗാനം കേൾക്കുക അല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, നല്ല ശബ്ദം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് കേട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

വീണ്ടും തിരികെത്താം. റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മനോഹരമായിട്ടുള്ള നല്ലൊരു ഓണപ്പാട്ട് തന്നെയായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ അത്തം മുതൽ തിരുവോണം വരെയുള്ള നക്ഷത്രം ഇതിലിങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു പൂക്കളുടെ ഒരു സുഗന്ധമുള്ള ഒരു ഗാനമായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓണത്തിൻ്റെ ആ ഒരു സെലിബ്രേഷനിലേക്ക് നാളെ തൊട്ട് നമ്മളിതാ ഒരു ചെറിയ രീതിയിലുള്ള പൂക്കളൊക്കെ വീടുകളിൽ ഒരുക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണല്ലേ.

ഓരോ ദിവസവും ഇങ്ങനെ പതുക്കെ പതുക്കെ ആ ഒരു പൂക്കളത്തിൻ്റെ ആ ഒരു വലുപ്പം വലുതായി പല നിറങ്ങളിലേക്ക് അതെത്തുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും അത് വീടുകളിൽ അങ്ങനെ ഇട്ട് ആ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാകുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഇതൊരിക്കലും ഒരു ഗ്രഹാതുരത അല്ലെങ്കിൽ ഓണം, എല്ലാ പ്രാവശ്യവും ഓണം നമ്മൾ മനോഹരമായിട്ടാണ് ആഘോഷിക്കുന്നത്, പക്ഷേ കാലം പോകുന്നതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇത് എപ്പോഴും നമ്മുടെ കൂടെ നിലനിൽക്കുന്ന മനോഹരമായൊരു ആഘോഷം തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. അപ്പോൾ ഓർത്തിട്ടില്ലാത്തവർ, ചിലരൊക്കെ കാണും നാളെ പൂക്കളം ഇടണോ വേണമെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊരു പൂക്കളമൊക്കെ ഇട്ട് നല്ല മനോഹരമായിട്ട് ആ ഒരു ദിവസം നമ്മുടെ കുട്ടികളെയൊക്കെ ഒന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു പൂക്കളം ഇടണം, ഓരോ ദിവസവും ഇങ്ങനെ പൂക്കളമൊക്കെ ഇട്ട് അവരെയും കൂടി ആ ഒരു കാര്യത്തിലൊന്ന് എൻഗേജ് ചെയ്യിപ്പിക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ബാബുരാജൻ സാറിൻ്റെ ആ മനോഹരമായ ഗാനം എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു, നാളത്തെ ദിവസത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും മെസ്സേജ് അയക്കാം. ഐ കൺ വാട്സപ്പ് നമ്പർ 8848558785. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് ബിനീഷ് ഏട്ടൻ അയച്ച മെസ്സേജാണ്. ചിങ്ങമാസം എന്ന ആൽബത്തിലെ എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള ചിങ്ങമാസം വന്നല്ലോ പെണ്ണെ എന്ന ഗാനം. അപ്പോൾ മനോഹരമായ ആ ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
9: You're listening to Radio Swandanam 90.4 FM.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നു മ്യൂസിക് ബീറ്റ്സ്. യെസ്, ഈ ഒരു ലൈവ് ജേർണിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ ഈ മ്യൂസിക്കൽ ലൈവ് ജേർണിയിൽ ഒരുപാട് പാട്ടുകൾ, നല്ല നല്ല പാട്ടുകളാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം മാക്സിമം ടൈം അനുസരിച്ച് ഞാൻ പ്ലേ ചെയ്യുന്നത് തന്നെയായിരിക്കും. എല്ലാവർക്കും മെസ്സേജ് അയക്കാം. അയക്കുന്ന വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ സമയം എന്തായിരിക്കുന്നു? 4 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിരിക്കുന്നു. നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകുമ്പോൾ അടുത്തതായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് മൻസൂർ ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ അയച്ചിരിക്കുന്നു, ഹലോ നമസ്കാരം. അതായത് അദ്ദേഹം ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മകളുടെ മകളായിട്ടുള്ള ഹൈറയുടെ ഒരു ഫോട്ടോയാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആ മോൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആൽബം സോങ് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്.

തീർച്ചയായിട്ടും ഹൈറ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഒരു സോങ്, ഒരു സോങ് സജഷൻ എന്നോട് തന്നെ ചോദിച്ചിരിക്കണം. അപ്പോൾ ഒരു അടിപൊളി സോങ് ആണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. യുവ എന്ന ആൽബത്തിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ഒരു അടിപൊളിയായിട്ട് അതിൻ്റെ ഒരു സിനിമോട്ടോഗ്രാഫി പോലെ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ അതിലെ ഒരു താര ജോഡികൾ നമുക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ട് മാറിയിട്ടുള്ള നസ്രിയ നിവിൻ താര ജോഡിയാണ് അതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് സച്ചിനും ശ്രീജിത്തും ചേർന്നിട്ടാണ്. അത് പാടിയിരിക്കുന്നത് ആലാബ് രാജുവാണ്. അപ്പോൾ ചില പാട്ടുകൾ നമുക്ക് കേൾക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കയറും. അത് ഇങ്ങനെ നമ്മളിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എത്ര നാൾ കഴിഞ്ഞെന്ന് പറഞ്ഞാലും ആ ഒരു ലൂപ്പിൽ ഇങ്ങനെ കിടക്കും. ആ ഒരു കാറ്റഗറിയിൽ നിർത്താൻ സാധിക്കുന്ന മനോഹരമായൊരു ഗാനമാണ്. ആ ഗാനത്തിൻ്റെ ഒരു ഗാനഭംഗിയാണെങ്കിലും അതിൻ്റെ വിഷ്വൽസ് ആണെങ്കിലും ഇപ്പോഴും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും വളരെ ഫ്രഷായിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു സോങ് ആണ്. അപ്പോൾ നമ്മുടെ ഹൈറ കുട്ടിക്ക് വേണ്ടിയിട്ട് നെഞ്ചോട് ചേർത്ത് ആ ഒരു പാട്ട് കേട്ടാലോ. യെസ്, ആ ഒരു പാട്ട് നമുക്ക് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, Music Beats.

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലെ ഉണ്ട്.
2: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക്കൽ ലൈവ് ജേണിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പൊ നല്ലൊരു പാട്ട് കേട്ടു. നമ്മുടെ ഹൈറ കുട്ടിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. നല്ലൊരു പാട്ടാണ്, ഹൈറയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു. അപ്പൊ നമ്മുടെ സമയം 4 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിരിക്കുന്നു. സമയം ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ കാറ്റഗറിയാണ്, ആൽബം സോങ് ആണ്. അപ്പൊ ചോദിക്കാം, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. നമ്മുടെ റഷീദ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു, മിഴിനീർ എന്ന ആൽബത്തിലെ വണ്ണാത്തി പുള്ളിയിടു ആ ഒരു സോങ് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ മനോഹരമായ ഗാനം നമുക്കൊന്ന് കേട്ടാലോ? അപ്പൊ റഷീദ് ചേച്ചിക്ക് വേണ്ടി ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഇതാ, കേൾക്കാം, ആസ്വദിക്കാം മ്യൂസിക് ബീറ്റ്സിലൂടെ.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ല നല്ല പാട്ടുകളിലൂടെ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സമയം 4 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ നല്ലൊരു പാട്ട് കേട്ടു അല്ലേ, വണ്ണാത്തി ആണ്, ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽസ് കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ. ഒരു കോഫി ഷോപ്പിൽ ഒരു ബ്യൂട്ടിഫുൾ ഒരു ലവ് സ്റ്റോറിയാണ് അതിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട റഷീദ് ചേച്ചിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ചേച്ചിക്ക് ഹാപ്പി ആയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ റീജ ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ്, ഞാൻ റീജ. എനിക്ക് കൽബാണ് ഫാത്തിമ എന്ന ആൽബത്തിലെ എൻ്റെ കാതിൽ എന്നും എന്ന ഗാനം പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത പാട്ട് അത് തന്നെയാണ്. നമുക്ക് ആ മനോഹരമായ ഗാനം കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 4 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പം നമുക്ക് ഏകദേശം മൈൻഡ് ടിപ്പ് ചെയ്യാനുള്ള ഒരു ടൈമിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഒരുപാട് സോങ് സജഷൻസ് ഉണ്ട്. ഇൻ കേസിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അടുത്ത ലൈവിൽ നമ്മൾ തീർച്ചയായിട്ടും പ്ലേ ചെയ്യുന്നതായിരിക്കും. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതലാണ് ഈ ഒരു സ്പെഷ്യൽ ഒരു ആൽബം സോങ്സിൻ്റെ കാറ്റഗറിയിലുള്ള ഈ ഒരു റണ്ണ് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കടന്നു പോകാം എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.

0: ചോദിച്ചുകൊണ്ട് അടുത്തൊരു മെസ്സേജ്, ഞാൻ ഒരു വോയിസ് മെസ്സേജാണ്, ഒരു കുട്ടി ശ്രോതാവാണ് നമുക്ക് വേണ്ടി ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ലേ.
1: എനിക്ക് ഈ പാട്ട് എന്നെ നീതുള്ളിക്കാലിക്കുന്നതെന്നെ
0: യെസ്. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി ശ്രോതാവാണ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ശ്രോതാവിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഒരു സോങ് എന്ന രീതിയിലതാ ആ പാട്ട് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നു. ആ മനോഹരമായ ഗാനത്തോടു കൂടി ഇന്നത്തെ ഈ മ്യൂസിക് ബീറ്റ്സിൻ്റെ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ലൈവിൽ ഒരുപാട് വിശേഷങ്ങളും അതുപോലെ തന്നെ നല്ല നല്ല പാട്ടുകളുമായിട്ടും നിങ്ങളുടെ സോങ് സജഷൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോ മെസ്സേജസിനും പാട്ട് പ്ലേ ചെയ്യാനായിട്ട് ഞാൻ എത്തുന്നതാണ്. അതുവരെ കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര.

0: ബൈ ബൈ കേൾക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. രാജ്യത്ത് ഇന്ന് 80th സ്വാതന്ത്ര്യദിനാഘോഷം. സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതെന്ന് വനം വന്യജീവി നൈപുണ്യ വികസന വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. ജീവനും ജീവിതവും രാജ്യത്തിനായി സമർപ്പിച്ച അനേകരുടെ ത്യാഗത്തിന്റെ ഫലമായി ലഭിച്ചതാണ് സ്വാതന്ത്ര്യം. ആശ്രാമം മൈതാനത്ത് 80th സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് നടക്കുന്ന അന്തർജില്ലാ സംസ്ഥാന സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള ആൺകുട്ടികളുടെ ജില്ലാ ഫുട്ബോൾ ടീം സെലക്ഷൻ നാളെ രാവിലെ 6:30 കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ നടക്കും. 2013 ജനുവരി 1 2014 ഡിസംബർ 31 ഇടയിൽ ജനിച്ച കുട്ടികൾ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമായി പങ്കെടുക്കാം. പങ്കെടുക്കാൻ എത്തുന്നവർ ഫുട്ബോൾ കിറ്റുമായി എത്തണം. വിശദ വിവരങ്ങൾക്ക് 8848360716 നമ്പർ ഒരിക്കൽ കൂടി 9633 40 7 0 0 9. അസാപ് കേരള ജില്ലാ കേന്ദ്രത്തിൽ സംഘടിപ്പിക്കുന്ന ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആയുർവേദ തെറാപ്പി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്ക് 9495999672. ശക്തികുളങ്ങരയിൽ പുതുതായി നിർമ്മിക്കുന്ന സാഗരസംഗമം ഓഷ്യാനിക് പാർക്കിന് വിനോദസഞ്ചാര വകുപ്പിൽ നിന്ന് 4 കോടി രൂപ അനുവദിക്കും. പുള്ളിക്കടയിലെ ജനങ്ങളുടെ പുനരധിവാസത്തിന് പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കാൻ മുഖ്യമന്ത്രി, റെയിൽവേ ഉദ്യോഗസ്ഥർ എന്നിവരുമായി യോഗം ചേരും. ചിന്നക്കടയിൽ ഉയരപാത പൊളിച്ചുനീക്കി സ്കൈവേ അർബൻ പാർക്ക് പദ്ധതി നടപ്പാക്കും. കൊല്ലം കോർപ്പറേഷൻ മേഖലയിലെ വിവിധ പദ്ധതികൾ സംബന്ധിച്ച് മേയർ എ കെ ഹഫീസിന്റെ അധ്യക്ഷതയിൽ മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, എൻ കെ പ്രേമചന്ദ്രൻ MP എന്നിവർ പങ്കെടുത്ത അവലോകന യോഗത്തിലാണ് തീരുമാനം. ചടങ്ങിൽ വിഷ്ണുമോഹൻ MLA, ഡെപ്യൂട്ടി മേയർ കരുമാലിൽ ഡോക്ടർ ഉദയസുകുമാരൻ, കോർപ്പറേഷൻ സ്ഥിരസമിതി അധ്യക്ഷരായ MS ഗോപകുമാർ, വിൻസി ബൈജു, എ സദക്ക്, ടി ലൈലാകുമാരി, കുരുവിള ജോസഫ്, എം രാജശ്രീ, LDF പാർലമെന്റ് പാർട്ടി നേതാവ് സി ബാബു, BJP പാർലമെന്ററി പാർട്ടി നേതാവ് TG ഗിരീഷ്, ഹാർബർ എഞ്ചിനീയറിംഗ്, ഇറിഗേഷൻ, ഇൻലാൻഡ് നാവിഗേഷൻ, ജല അതോറിറ്റി, ടൂറിസം വകുപ്പ് തുടങ്ങിയ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളുടെ നിയന്ത്രണത്തിനായി ഇനി പുതിയ പോലീസ് സർക്കിളുകൾ നിലവിൽ വന്നു. കൊല്ലം ഈസ്റ്റ് കുണ്ടറ സ്റ്റേഷനുകൾ ഒഴികെയുള്ളവയുടെ ചുമതല സബ് ഇൻസ്പെക്ടർമാർക്കാണ്. ഈ രണ്ടിടത്ത് ഇൻസ്പെക്ടർമാർക്ക് ചുമതല തുടരും. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മാളിക്കൽ ഇലക്ട്രോണിക്സും ചേർന്ന് നടത്തിയ ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം ഫ്രീ കിക്ക് 2026 വിജയികളെ ഓഗസ്റ്റ് 11 വൈകിട്ട് 3:30 സ്റ്റേഷൻ ഡയറക്ടർ NM പിള്ളയുടെയും NSS താലൂക്ക് യൂണിയൻ അംഗമായ തച്ചെഴുത്ത് വേണുഗോപാലിന്റെയും സാന്നിധ്യത്തിൽ തിരുമുലാവാരം റേഡിയോ സ്റ്റേഷനിൽ വെച്ച് തിരഞ്ഞെടുത്തു. വിജയികൾക്കുള്ള സമ്മാനം ഓഗസ്റ്റ് 22 കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM വെച്ച് നൽകും.

0: വിജയികൾ ബമ്പർ സമ്മാന ജേതാവ് സുഭാഷ് അടിമാലി, മറ്റ് വിജയികൾ അഭിഷേക് സുരേഷ്, മഞ്ചരി ശ്രീലക്ഷ്മി, റഷീദ കുരിപ്പുഴ, സിന്ധു രാജൻ. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
10: ചരിത്രം പകർന്നു നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ദേശസ്നേഹത്തിന്റെ താളത്തിൽ ഒരു തലമുറ കൂടി ശബ്ദമാകുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മകൾക്ക് സംഗീതവും പുതുഭാവങ്ങളും പകർന്ന് ഗവൺമെന്റ് TTIയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അവതരിപ്പിക്കുന്ന മനോഹരമായ ശബ്ദാവിഷ്കാരം. സ്വാതന്ത്ര്യത്തിന്റെ വിലയും രാജ്യസ്നേഹത്തിന്റെ മഹത്വവും ഓർമ്മിപ്പിക്കുന്ന ഈ കലാവിരുന്ന് ആസ്വദിക്കാം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
11: ഗവൺമെന്റ് ടിറ്റയിലെ DLED ജനറലിലെ അധ്യാപക വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനം.

4 ആഗസ്റ്റ് 15 ബന്ധപ്പെട്ടുകൊണ്ട് കൊല്ലം ഗവൺമെൻറ് ടി ടി എയിലെ അധ്യാപകനായിട്ടുള്ള ഷാജി, ഞാൻ നിങ്ങൾക്കൊരു ഗാനം ആലപിക്കുകയാണ്. ഒരു മദൻ സംഗീതം പാടിടാം, ഒരു നല്ല നാളെ തൻ നീണമായി ഒത്തുചേർന്നുണർത്തു പാട്ടുപാടിടാം, ഒരു വസന്ത പൂക്കളായി വിടർന്നിടാം, ഒരു വസന്ത പൂക്കളായി വിടർന്നിടാം. നന്മദൻ കുരുന്നുകളെ, നാളതൻ പ്രതീക്ഷകളെ, പോരുവിന്നൊത്തുചേരുവിൻ, പോരുവിന്നൊത്തുചേരുവിൻ. ശാസ്ത്രവും പ്രപഞ്ചവും മാനവ ചരിത്രവും പഠിച്ചു നേരറിഞ്ഞു നമ്മൾ നിർവഴിക്കു പോയിടാം.

0: ഇനത്തിൻ പൂക്കളായി തീർത്തിടുന്ന കൂട്ടരായി ചിത്രവർണ്ണശലഭമായി പറന്നുയർന്നു പാടിടാം. ചിത്രവർണ്ണശലഭമായി പറന്നുയർന്നു പാടിടാം. സമത്വ ചിന്തയായി ഉയർത്തിടാം പുതിയ ഭാരതം, പുതിയ ഭാരതം, പുതിയ ഭാരതം.
1: ഓക്കെ, താങ്ക് യു.
2: ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ച്. ഗുഡ് മോർണിംഗ് എവരിവൺ, ദിസ് ഇസ് യുവർ സീകരം ഫ്രം ക്ലാസ് 6, വിഷിംഗ് ഓൾ എ വെരി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഓൺ 15th August വി സെലിബ്രേറ്റ് ദ ഡേ വെൻ ഇന്ത്യ ബിക്കേം ആൻ ഇൻഡിപെൻഡൻറ് നേഷൻ ഇൻ 1947. വി റിമെമ്പർ ആൻഡ് ഹോണർ ദ ബ്രേവ് ഫ്രീഡം ഫൈറ്റേഴ്സ് ഹു സാക്രിഫൈസ് ദർ ലൈവ്സ് ആൻഡ് സോ ദാറ്റ് വി കുഡ് ലീവ് ഇൻ എ ഫ്രീ കൺട്രി. Their courage and love for our nation inspire us every day. Our national flag reminds us of unity, peace and progress. As students, we can show our love by studying well, respecting our teachers and parents, keeping our surroundings clean, helping others and being kind and honest. This year, as we celebrate Independence Day, let us promise to be responsible citizens and work together for a stronger, cleaner and brighter India. Let us all say with pride, Jai Hind, Vande Mataram, and thank you and I have a nice Independence Day.
3: എൻ്റെ പേര് അശ്വതി. ഞാൻ 6th class പഠിക്കുന്നു. കവിത സ്വാതന്ത്ര്യ ഇന്ത്യ. ഇന്ത്യ

0: men and women whose courage and sacrifice own us the freedom we enjoy today. Their legacy continues to inspire us to serve our nation with honesty, compassion, and responsibility. As a teacher, I firmly believe that the future of our country lies in the hands of our children. Let us encourage them a dream big, hard work, respect one another, protect our environment, and uphold the values of unity, peace, and patriotism. May this Independence Day inspire us all to become better citizens and work together for a stronger, cleaner, greener, and more prosperous India. To all the wonderful listeners of Sandhanam 19.4 FM, I wish you and your families a joyful, peaceful, and memorable Independence Day. Thank you for listening. Happy Independence Day. Jai Hind.
1: എൻ്റെ പേര് ജീന എന്നാർ. ഗവൺമെൻറ് ടിടിയിലെ അധ്യാപിക. നമ്മുടെ പ്രിയ ഭാരതത്തിൻ്റെ 79th സ്വാതന്ത്ര്യദിനത്തിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇന്ന് നാം ആഘോഷിക്കുന്നത് ഒരു ദേശീയ ആഘോഷം മാത്രമല്ല, അനേകം ധീരദേശസ്നേഹികളുടെ ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഫലമായി ലഭിച്ച അമൂല്യമായ സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വമാണ്. ഈ ദിനം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാനും നമ്മുടെ കടമകൾ ആത്മാർത്ഥമായി നിർവഹിക്കാനും ഐക്യത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ടു പോകാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു അധ്യാപിക എന്ന നിലയിൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോടും മാതാപിതാക്കളോടും എല്ലാ ശ്രോതാക്കളോടും എനിക്ക് പറയാനുള്ളത്, വിദ്യാഭ്യാസം അറിവ് നേടാനുള്ള മാർഗം മാത്രമല്ല, നല്ല പൗരന്മാരായി വളരാനുള്ള ശക്തി കൂടിയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നമ്മുടെ കുട്ടികളുടെ കൈകളിലാണ്. അതിനാൽ സത്യസന്ധതയും കരുണയും സഹിഷ്ണുതയും ദേശസ്നേഹവും അവരുടെ ജീവിത മൂല്യങ്ങളായി വളർത്തിയെടുക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. സ്വാതന്ത്ര്യം എന്നത് അവകാശങ്ങൾ മാത്രമല്ല, ഉത്തരവാദിത്തങ്ങളും കൂടിയാണ്. പ്രകൃതിയെ സംരക്ഷിക്കാനും പൊതുമുതൽ കാത്തു സൂക്ഷിക്കാനും നിയമങ്ങൾ പാലിക്കാനും പരസ്പരം ബഹുമാനിക്കാനും നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷം. ഈ അഭിമാന ദിനത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോ വീടുകളിലും സന്തോഷവും ആരോഗ്യവും ഐക്യവും നിറയട്ടെ. നമ്മുടെ ഇന്ത്യ കൂടുതൽ ശക്തവും സമ്പന്നവും സ്നേഹപൂർണവുമായ രാഷ്ട്രമാകട്ടെ. ഈ മനോഹരമായ അവസരത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM കുടുംബത്തിനും എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്.
2: അരസ് ആശ്രയ പള്ളിയിൽ ആശ്രിരക പണിപുരിയും AS റിസ്വാന പരിവിൻ എന്നും നാൻ തങ്ങൾ മുൻ സുതന്ത്രദിന വാഴ്ത്തെ തെരുവിക്ക വന്നുള്ളേൻ. അൻപാർന്ന വാനൊളി നേയർകൾ അനവർക്കും എനത് മണമാർന്ന ഇനിയ സുതന്ത്രദിന നൽവാഴ്ത്തെ തെരുവിത്തു കൊള്ളേൻ. ഇന്ന് നാം സുതന്ത്ര കാറ്റെ ശ്വാസിക്ക കാരണമാണ് ത്യാഗത്തളുമ്പേറ്റ ത്യാഗികൾ மற்றும் விடுதலை போராட்ட வீரர்களை போற்றி வணங்குவோம். நம் நாட்டின் திருநாளில் தேசத்தின் ஒருமைப்பாட்டையும் அமைதியையும் காக்க அனைவரும் ஒன்றிணைந்து உழைப்போம் என்று இந்நாளில் உறுதியேற்போம். அன்னை இந்தியாவின் புகழை உலக அரங்கில் உச்சி மீது உயர்த்துவது நமது ஒவ்வொருவரின் கடமையாகும். வேற்றுமையில் ஒற்றுமை என்ற நமது வளத்தை நிலைநிறுத்தி நாட்டின் வளர்ச்சிப் பாதையில் பெருமையுடன் நடைபோடுவோம். இன்றைய திருநாளில் நமது நாட்டின் சுதந்திரத்தை பேணி காப்போம் என்றும் அதன் வளர்ச்சிக்காக உழைப்போம் என்றும் சங்கற்பம் ஏற்போம். விவசாயிகள், வீரர்கள் மற்றும் அறிவியலாளர்களின் உழைப்பால் இந்தியா இன்று கம்பீரமாக நிமிர்ந்து நிற்கிறது. கல்வி, அறிவியல், பொருளாதாரம் என அனைத்து துறைகளிலும் இந்தியாவை மேலும் உயரத்திற்கு கொண்டு செல்ல உழைப்போம். இளைய தலைமுறையினரே, நாட்டின் எதிர்காலம் தேசப்பற்று மற்றும் மனிதநேயம் இவற்றை உங்கள் இதயங்களில் ஏந்தி முன்னேறுங்கள். நம் நாட்டின் மூவர்ண கொடி எக்காலமும் விண்ணில் உயர்ந்து பறந்து இந்தியாவின் பெருமையை சொல்லட்டும். அனைவருக்கும் மீண்டும் ஒருமுறை எனது உளமா

0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗവൺമെന്റ് TTI-യിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി. ആശയം അവലോകനം ബീന ഗുവേര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You are now listening to Radio Santhunam 90.4 FM. Stay tuned for exciting programs and magical music.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM. ലോകപ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.
1: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
2: കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറു വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നം.

0: സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: Really, we can grow together.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, ഇന്ന് 2026 ഓഗസ്റ്റ് 15, നമ്മുടെ കലണ്ടറിൽ ചുവന്ന അക്ഷരത്തിൽ അടയാളപ്പെടുത്തിയ ഒരു ദിവസം മാത്രമല്ല. അതിരുകളില്ലാതെ സ്വപ്നങ്ങൾ കാണാൻ, ആഗ്രഹിക്കുന്നിടത്തേക്ക് ചിറകടിച്ചുയരാൻ നമ്മളെ പ്രാപ്തരാക്കിയ ത്യാഗങ്ങളുടെ ഓർമ്മപ്പൂവാണ് ഓരോ ഓഗസ്റ്റ് 15 നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വതന്ത്ര വായു വെറുതെ ലഭിച്ച ഒന്നല്ല എന്ന വലിയ സത്യമാണ്. അതിന് പിന്നിലെ ചരിത്രത്തിന് കണ്ണീരിൻ്റെയും സഹനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും കഥ പറയാനുണ്ട്. ചങ്ങലക്കെട്ടുകളിൽ തളച്ചിടപ്പെട്ട ഒരു ജനത തങ്ങളുടെ അവകാശങ്ങൾക്കായി, മാതൃഭൂമിക്കായി ഒരേ മനസ്സോടെ തെരുവിലിറങ്ങിയതിൻ്റെ കഥയാണത്. ആയുധങ്ങളെക്കാൾ ശക്തി ആത്മബലത്തിനുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത മഹാത്മാഗാന്ധിയുടെ അഹിംസാ മാർഗവും, സത്യത്തെ തന്നെ ആയുധമാക്കി അനീതിക്കെതിരെ പോരാടിയ അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹ വീര്യം, എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ഗർജിച്ച് പടക്കിറങ്ങിയ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ വിപ്ലവാവേശം, തൂക്കുമരത്തിന് മുന്നിലും രാജ്യത്തിനായി ചിരിച്ചുകൊണ്ട് നെഞ്ചുവിരിച്ച ഭഗത് സിംഗിൻ്റെയും രാജ്ഗുരുവിൻ്റെയും സുഖ്ദേവിൻ്റെയും അമരസ്മരണകൾ, മൗലാന ആസാദും സർദാർ വല്ലഭായ് പട്ടേലും നെഹ്റുവും തുടങ്ങി ചരിത്ര താളുകളിൽ പേരെഴുതി ചേർത്തവരും അജ്ഞാതരായി മണ്ണടിഞ്ഞവരുമായ ലക്ഷക്കണക്കിന് ധീരദേശാഭിമാനികളുടെ ചോരയും നീരുമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വതന്ത്ര വായു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല.
6: നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ലെന്ന ഫ്യൂഡൽ കോംപ്ലക്സ്, അതിനാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയുടെ പേരിൽ മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ ഇന്നേ പാകിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ദ്രോഹം നാളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ആളിപ്പടരും. That will destroy the country. But there will be a day every Indian will realize that India has only one religion. That is patriotism.
5: ഇന്ന് 79 വർഷങ്ങൾക്കിപ്പുറം ആ സ്വാതന്ത്ര്യത്തിൻ്റെ തണലിലാണ് നാം ജീവിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തോടൊപ്പം വിദ്യാഭ്യാസം നേടാനും സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനങ്ങളെടുക്കാനും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, ഇതെല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യദിനം ഒരു ആഘോഷം മാത്രമല്ല, നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ഓർക്കാനും അത് കാത്തു സൂക്ഷിക്കാനുമുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള ഒരു ദിവസം കൂടിയാണ്. നമ്മുടെ സ്വാതന്ത്ര്യം അർത്ഥവത്താകുന്നത് നമ്മൾ മാത്രമല്ല, നമ്മളോടൊപ്പം ജീവിക്കുന്ന ഓരോ മനുഷ്യനും സ്വതന്ത്രമായി ചിന്തിക്കാനും

ജീവിക്കാനും സ്വപ്നം കാണാനും കഴിയുമ്പോഴാണ്. ഈ ഓഗസ്റ്റ് 15 ത്രിവർണ പതാക ഉയരുമ്പോൾ നമുക്ക് വേണ്ടി പോരാടിയവരെ നന്ദിയോടെ ഓർക്കാം. നമ്മുടെ രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ചെറിയ ഇടങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് ഒരു തീരുമാനമെടുക്കാം. സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ച അവകാശമാണ്, അതിനെ സംരക്ഷിക്കുക നമ്മുടെ ഉത്തരവാദിത്വവും. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത

റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കളെ, ഞാൻ കലാ ജെർലിൻ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ. പരിശുദ്ധ കന്യകാമാതാവ് ഭൂമിയിലെ തൻ്റെ ജീവിതത്തിന് ശേഷം ശരീരത്തോടും ആത്മാവോടും കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസത്തെ ഓർമ്മിക്കുന്ന പ്രധാനപ്പെട്ട തിരുനാളാണ് സ്വർഗാരോപണ തിരുനാൾ. എല്ലാ വർഷവും 15 ആണ് കത്തോലിക്കാ സഭ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. 1950 നവംബർ 1 12 PS മാർപ്പാപ്പയാണ് മാതാവിൻ്റെ സ്വർഗാരോപണം കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. മനുഷ്യൻ്റെ ശരീരം അഴുകി നശിക്കുന്നതല്ലെന്നും ദൈവത്തോട് ചേർന്ന് അനശ്വരതയിലേക്ക് ചേർക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തിൻ്റെയും സ്വർഗീയ പ്രതീക്ഷയുടെയും ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം. പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ഏറ്റവും പഴക്കമുള്ള തിരുനാൾ ദിനം സ്വർഗാരോപണ തിരുനാളാണ്. റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റിൻ ജെറുസലേം നഗരം വിശുദ്ധ നഗരമായി പ്രഖ്യാപിച്ച കാലയളവിലാണ് ഈ തിരുനാൾ പ്രഖ്യാപിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. യേശുവിൻ്റെ മാതാവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ പുരാതന ക്രൈസ്തവ സമൂഹം ജീവിച്ചിരുന്ന സിയോൻ മലയിലെ മാതാവിൻ്റെ കബറിടത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. മറിയം നിത്യവിശ്രമം പ്രാപിച്ച സ്ഥലമാണ് ആ മല. ആ സമയത്ത് മറിയത്തിൻ്റെ ഓർമ്മ പുതുക്കൽ ആഘോഷിക്കപ്പെട്ടിരുന്നു. പിൽക്കാലത്ത് അത് സ്വർഗാരോപണ തിരുനാളായി മാറി. ഈ തിരുനാൾ 7-ാം നൂറ്റാണ്ടിൽ ദൈവമാതാവിൻ്റെ ഗാഢനിദ്ര എന്ന പേരിൽ റോമിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ തിരുശേഷിപ്പുകൾ ഒന്നും തന്നെ

0: ആദരിക്കപ്പെട്ടിരുന്നില്ല എന്ന സത്യം ആദ്യം മുതലേ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. അടക്കം ചെയ്ത സ്ഥലത്ത് ഒരു കല്ലറ മാത്രമാണുള്ളത്. പിന്നീട് അത് തീർത്ഥാടന കേന്ദ്രമായി മാറി. ഇപ്പോൾ ആ സ്ഥലത്ത് ഡോർമിഷ്യൻ ഓഫ് മേരി ബെനഡിക്റ്റൻ ആശ്രമമാണുള്ളത്. 451 കോൺസ്റ്റന്റിനോപ്പിൾ ചാൻസലർ സൂനഗദോസ് കൂടിയപ്പോൾ തങ്ങളുടെ തലസ്ഥാനത്ത് സൂക്ഷിക്കാനായി പരിശുദ്ധ മറിയത്തിൻ്റെ തിരുശേഷിപ്പുകൾ കൊണ്ടുവരുവാൻ മാർസിയൻ ചക്രവർത്തി ജെറുസലേമിലെ പാത്രിയാർക്കീസിനോട് ആവശ്യപ്പെട്ടു. അവർ ആ കല്ലറ തുറന്നു നോക്കിയെങ്കിലും അത് ശൂന്യമായി കിടക്കുന്നതാണ് കണ്ടത്. അതിനാൽ മറിയം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസം. ദൈവകുമാരന് ജീവൻ നൽകിയ ശരീരം അഴുകുന്നത് ശരിയല്ലാത്തതിനാൽ പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോപണത്തോടുകൂടി മറിയത്തിലുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തിയായി. അനശ്വരതയിലേക്ക് ഉറ്റുനോക്കുന്നതാണ് ഈ തിരുനാൾ. നമ്മുടെ ജീവിത അവസാനത്തിന് ശേഷം നമുക്കും മാതാവിനെ പിൻചെല്ലുവാൻ കഴിയുമെന്ന പ്രതീക്ഷ സ്വർഗാരോപണ തിരുനാൾ നമുക്ക് നൽകുന്നു. അങ്ങ് അങ്ങയുടെ സ്വർഗീയ ഭവനത്തിലേക്ക് എടുക്കപ്പെട്ടു. ഓ മാതാവേ, രാജ്ഞി, അങ്ങ് സത്യത്തിൽ ദൈവമാതാവാണ്. സ്വർഗാരോപണ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തുപിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: is Radio Santanam 90.4 FM. Stay tuned.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
2: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
6: കൃഷ്ണായനം. അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി 4 September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങൾ അടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
7: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
7: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
8: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
9: August 1 to September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
9: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
10: ചരിത്രത്തിൽ ഇന്ന് August 15. ഇന്ത്യ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതും ന്യൂഡൽഹിയിലെ നാഷണൽ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തതും ISRO സ്ഥാപിതമായതുമൊക്കെ ഒരു August 15. August 15 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് August 15. August 15 ഇന്ത്യ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി. II ലോകമഹായുദ്ധത്തിന്റെ അന്ത്യത്തിൽ ജപ്പാൻ കീഴടങ്ങിയതിനെ തുടർന്ന് കൊറിയ മോചിപ്പിക്കപ്പെട്ടത് ഓഗസ്റ്റ് ഇന്നേ ദിവസമായിരുന്നു. August 1877 ഇന്നേ ദിവസമായിരുന്നു തോമസ് ആൽവ എഡിസൺ താൻ കണ്ടുപിടിച്ച ഗ്രാമഫോണിലൂടെ മേരി ഹാഡ് ലിറ്റിൽ ലാബ് എന്ന് തുടങ്ങുന്ന ചരിത്രത്തിന്റെ ആദ്യ ശബ്ദലേഖനം നടത്തിയത്.

0: ഇന്ത്യയിൽ കളർ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത് 1982 ഇന്നേ ദിവസമായിരുന്നു. August 15 ഇന്റർനെറ്റ് നിലവിൽ വന്നത്. ബാലികാ സമൃദ്ധി യോജന പദ്ധതി ആരംഭിച്ചത് 1997 August 15. സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന പദ്ധതി ആരംഭിച്ചത് 2001 August 15.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: Your dream, your moment, your station, Radio Santhunam 90.4 FM.

0: Feel the music with Radio Santhvanam 90.4 FM.
1: അനന്തമായ ആകാശത്ത് ത്രിവർണ പതാക വാനോളമുയരുന്ന ദിനം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ.

ഇന്ന് ഓഗസ്റ്റ് 15 ഭാരതം 80th സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ചോരയും കണ്ണീരും വീണ വഴികളിലൂടെയാണ് നമ്മുടെ രാജ്യം ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അടിച്ചമർത്തലുകൾക്കെതിരെ അഹിംസ എന്ന ആയുധമുയർത്തിയ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും വിപ്ലവത്തിന്റെ തീപ്പൊരി പടർത്തിയ ഭഗത് സിംഗിന്റെയും നേതാജിയുടെയും തുടങ്ങി ഒട്ടനവധി മഹാന്മാരുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ ഇന്ന് ആദരവോടെ ശിരസ് നമിക്കുന്നു. മഹാകവി വള്ളത്തോൾ പാടിയത് ഇങ്ങനെയാകുന്നു.

വരികൾ വെറുമൊരു കവിതയല്ല, അത് നാനാത്വത്തിൽ ഏകത്വം കാത്തു സൂക്ഷിക്കുന്ന ഓരോ ഭാരതീയന്റെയും ആത്മാവാണ്. ഭാഷ കൊണ്ടും വേഷം കൊണ്ടും നമ്മൾ അകന്നിരിക്കുമ്പോഴും നമ്മെ ഒന്നിപ്പിച്ചു നിർത്തുന്ന ആ അദൃശ്യമായ നൂലാണ് ഭാരതം എന്ന വികാരം. വരും തലമുറയ്ക്കായി ഒരു നല്ല നാളെ പടുത്തുയർത്താൻ അഴിമതിയും വിദ്വേഷവുമില്ലാത്ത ഓരോ ദിനത്തിനുമായി നമുക്കൊരുമിച്ച് കൈകോർക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ.

0: రేడియో సాంతనం 90.4 FM. డౌన్లోడ్ అప్లికేషన్ ఫ్రమ్ గూగుల్ ప్లే స్టోర్ ఆర్ యాప్ స్టోర్ అండ్ ఎంజాయ్ యువర్ ఫేవరెట్ ప్రోగ్రామ్స్ అండ్ మ్యూజిక్.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഉൾപ്പെടുക.
1: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
0: ആകാശവാണി. പ്രധാന വാർത്തകൾ. 80th സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് രാജ്യം. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ദേശീയ പതാകയുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. ഭക്ഷ്യ സംസ്കരണ രംഗത്തെ മികവിനുള്ള വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേരളത്തിന്. ജനകീയാസൂത്രണത്തിന്റെ 30th വാർഷികം മന്ത്രി കെ എം ഷാജി നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ശബരിമലയിൽ നെയ്യുടെ നിലവാരം ഉറപ്പാക്കാൻ പമ്പയിലും സന്നിധാനത്തും പരിശോധനാ ലാബ് സജ്ജമാക്കാൻ ദേവസ്വം ബോർഡിന് കത്ത് നൽകി മന്ത്രി കെ മുരളീധരൻ. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. ചുവപ്പുകോട്ടയിൽ ആദ്യമായി വന്ദേമാതരം ആലപിക്കപ്പെട്ടു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ടായി. ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി പരിശീലനം നൽകുമെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. വിവിധ പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു.
2: വിഭിന്ന പരീക്ഷകൾക്ക് ഫ്രീ ഓൺലൈൻ കോച്ചിംഗ് ഹമനെ കർനെ കാ നിർണയ കിയാ ഹൈ. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഹൈ ഹമാരെ പാസ്, ഉത്തമ ടാലന്റ് ഹൈ, ടീച്ചേഴ്സ് ഹൈ. ഉൻ സംസാധനോ കോ ജോഡ് കർകെ ഹം ദേശ് കെ നൌജവാനോ കോ ഫ്രീ കോച്ചിംഗ് ദേനെ കാ ഏക് പൂരാ നെറ്റ്വർക്ക് ഹം ഖഡാ കർനെ വാലെ ഹൈ.
0: പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം എത്രയും വേഗം ഉറപ്പാക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കക്ഷികളും പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 5 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി രാജ്യവ്യാപകമായി ടാലന്റ് ഹണ്ട് സംഘടിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: 5 to 15 ഉമർ കെ ബച്ചോ മേ ഖേൽ പ്രതിഭ ഡൂണ്ടേ കെ ലിയേ ഗാവ് ഗാവ് ഷഹർ ഷഹർ സ്കൂൾ സ്കൂൾ ഏക് ടാലന്റ് ഹണ്ട് കാ അഭിയാൻ ചലായാ ജായേഗാ.
0: രാജ്യവികസനത്തിന് ആക്കം കൂട്ടാനായി 7 ഘടകങ്ങളടങ്ങിയ സപ്തധാര പരിഷ്കരണ ചട്ടക്കൂടും പ്രഖ്യാപിച്ചു. പ്രകൃതി ദുരന്തങ്ങളും പ്രളയവും ബാധിച്ച പ്രദേശങ്ങളിലെ ജനങ്ങൾക്കൊപ്പം രാജ്യമുണ്ടെന്ന ഉറപ്പും പ്രധാനമന്ത്രി നൽകി. 80th സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തി. കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. വിദ്യാഭ്യാസം, ആരോഗ്യം, മതേതരത്വം, രാഷ്ട്രീയ ബോധം എന്നിവയിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രളയമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളിലും വിപുലമായ പരിപാടികളാണ് നടന്നത്. തൃശൂർ ഭാരതീയ വിദ്യാഭവനിൽ കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ദേശീയ പതാക ഉയർത്തി. കേരള വനിതാ കമ്മീഷൻ ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ദേശീയ പതാക ഉയർത്തി. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയും

0: സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥനും പതാക ഉയർത്തി. കേരള സർവകലാശാല, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, എറണാകുളം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ്, കഴക്കൂട്ടം സൈനിക സ്കൂൾ എന്നിവിടങ്ങളിലും ദിനാഘോഷ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം ആകാശവാണി നിലയത്തിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. നിലയം മേധാവി എ ജി ബൈജു ദേശീയ പതാക ഉയർത്തി. ശബരിമലയിൽ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യുടെ നിലവാരം ഉറപ്പാക്കാൻ പരിശോധനാ ലാബ് സജ്ജമാക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കത്ത് നൽകി മന്ത്രി കെ മുരളീധരൻ. സന്നിധാനത്തെയും പമ്പയിലെയും ആശുപത്രികളിൽ ഇതിനായി ആരോഗ്യ, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ഫോറൻസിക് മെഡിസിൻ വിഭാഗം എന്നിവയുടെ സംയുക്ത ലാബ് സജ്ജമാക്കണം. വരുന്ന മണ്ഡലകാലത്തിന് മുൻപായി ലാബ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കത്തിൽ പറയുന്നു. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേരളത്തിന്. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി പി എം എഫ് എം ഇയുടെ നിർവഹണത്തിലെ മികച്ച പ്രകടനത്തിനാണ് അംഗീകാരം. ഈ മാസം 24-25 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന പി എം എഫ് എം ഇ കോൺക്ലേവിൽ പുരസ്കാരം വിതരണം ചെയ്യും. ജനകീയാസൂത്രണത്തിന്റെ 30-ാം വാർഷികത്തിന് നാളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂളിൽ തുടക്കം. തദ്ദേശ സ്വയംഭരണ മന്ത്രി കെ എം ഷാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പീപ്പിൾസ് പ്ലാനിംഗ് എന്ന വെബ്സൈറ്റ് വഴിയായിരിക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളുടെ ഏകോപനം. തിരുവനന്തപുരം മൃഗശാലയിൽ സന്ദർശകർക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കാൻ സീബ്രകൾ എത്തുന്നു. ഗുജറാത്തിലെ വൻതാരയിൽ നിന്നും 3-ഉം 5-ഉം വയസ്സുള്ള സീബ്രകളെ എത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയായതായി മന്ത്രി ഒ ജെ ജനീഷ് അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: 9 വർഷത്തിന് ശേഷമാണ് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് സീബ്ര എത്തുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ അനിമൽ ആംബുലൻസിൽ റോഡ് മാർഗമാണ് സീബ്രകളെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്. ഏകദേശം 3 ദിവസം നീളുന്ന യാത്രയിൽ വെറ്ററിനറി സർജന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവയെ അനുഗമിക്കും. സീബ്രകളെ കൊണ്ടുവരുന്നതിന് പകരമായി തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഒരു ആൺ സിംഹവാലൻ കുരങ്ങനെയും ഒരു രാജവെമ്പാലയെയും വൻതാരയിലേക്ക് നൽകും. ഓണാവധിയിൽ തന്നെ സീബ്രകളെ സന്ദർശകർക്ക് കാണാൻ കഴിയുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ നടത്തുന്നതെന്ന് മൃഗശാല അധികൃതർ വ്യക്തമാക്കി.
0: കേരളത്തിൽ 16 കോച്ചുകളുമായി വന്ദേഭാരത് ട്രെയിൻ സർവീസ് മറ്റന്നാൾ മുതൽ ആരംഭിക്കും. ബംഗളൂരു എറണാകുളം വന്ദേഭാരത് രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരികെയുള്ള സർവീസ് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 ബംഗളൂരുവിലെത്തും. നിലവിൽ 8 കോച്ചുകളുമായാണ് വന്ദേഭാരത് സർവീസ് നടത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 80-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം കേൾക്കാം. കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷങ്ങൾ നാളെ ആരംഭിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാകയുയർത്തും. രാവിലെ 8 മുതൽ വൈകിട്ട് 3 വരെ പ്രദേശത്ത് ഗതാഗത നിയന്ത്രണമുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
3: ഉദ്ഘാടന ചടങ്ങിനു ശേഷം ഓണാഘോഷങ്ങളുടെ വിളംബരം കുറിച്ച് അത്തം ഘോഷയാത്ര രാജനഗരിയിലേക്ക് ഇറങ്ങും. കേരളത്തിന്റെ നാടൻ കലാരൂപങ്ങളും ഗജവീരന്മാരും കണ്ണിനു കുളിരേകുന്ന നിശ്ചല ദൃശ്യങ്ങളും തൃപ്പൂണിത്തുറ നഗരത്തിനൊന്നാകെ നിറച്ചാർത്ത് പകരും. അത്തച്ചമയ ഘോഷയാത്രയിലും മറ്റു ആഘോഷ പരിപാടികളിലും സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ 1,000,000 ആളുകളാണ് പങ്കെടുക്കുക.
0: സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ പ്രചാരണാർത്ഥം വിനോദസഞ്ചാര വകുപ്പ് സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ 7 തിരുവനന്തപുരം മാനവീയം വീഥിയിൽ നിന്നാരംഭിക്കുന്ന സൈക്കിൾ റാലി കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ അവസാനിക്കും. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. നെതർലൻഡ്സിലെ വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 3-1 ഇന്ത്യ വിജയിച്ചത്. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 288 റൺ എന്ന നിലയിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 80-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് രാജ്യം. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി. പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത 1 വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. ഭക്ഷ്യ സംസ്കരണ രംഗത്തെ മികവിനുള്ള വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേരളത്തിന്. ജനകീയാസൂത്രണത്തിന്റെ 30-ാം വാർഷികം മന്ത്രി കെ എം ഷാജി നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ശബരിമലയിൽ നെയ്യുടെ നിലവാരം ഉറപ്പാക്കാൻ പമ്പയിലും സന്നിധാനത്തും പരിശോധനാ ലാബ് സജ്ജമാക്കാൻ ദേവസ്വം ബോർഡിന് കത്ത് നൽകി മന്ത്രി കെ മുരളീധരൻ. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ

0: ഇന്ത്യയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി സ്വാതന്ത്ര്യദിനത്തിൽ തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. പതിറ്റാണ്ടുകളോളം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യക്കാർ നടത്തിയ വിപുലമായ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലമാണ് നമ്മുടെ രാജ്യത്തിന് ലഭിച്ച സ്വാതന്ത്ര്യം. സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർ ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചതിന്റെ ഫലമാണിത്. മഹാത്മാഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തം ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ചു. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയ ധീര ദേശാഭിമാനികളും സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, സരോജിനി നായിഡു തുടങ്ങിയ നേതാക്കളും സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ചു. എന്നാൽ ഈ പ്രശസ്ത വ്യക്തികൾക്ക് പിന്നിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടാതെ പോയ അനേകം സാധാരണക്കാരുടെ ത്യാഗങ്ങളും ഉണ്ടായിരുന്നു. 1947 August 14 അർദ്ധരാത്രിയിൽ ഉയർന്ന ത്രിവർണ പതാക 80 വർഷങ്ങൾക്കു ശേഷവും വൈവിധ്യങ്ങളാൽ സമ്പന്നമായ ഒരു
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട്, കൊല്ലം.
3: യു ആർ ലിസണിംഗ് ആൻ എന്റർടൈൻമെന്റ് വേൾഡ്. റേഡിയോ സാന്ത്വനം 90.4 FM.
4: അനന്തമായ ആകാശത്ത് ത്രിവർണ പതാക വാനോളമുയരുന്ന ദിനം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ.

ഇന്ന് ഓഗസ്റ്റ് 15 ഭാരതം 80th സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ചോരയും കണ്ണീരും വീണ വഴികളിലൂടെയാണ് നമ്മുടെ രാജ്യം ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അടിച്ചമർത്തലുകൾക്കെതിരെ അഹിംസ എന്ന ആയുധമുയർത്തിയ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും വിപ്ലവത്തിന്റെ തീപ്പൊരി പടർത്തിയ ഭഗത് സിംഗിന്റെയും നേതാജിയുടെയും തുടങ്ങി ഒട്ടനവധി മഹാന്മാരുടെ ഓർമ്മകൾക്കു മുന്നിൽ നമ്മൾ ഇന്ന് ആദരവോടെ ശിരസ് നമിക്കുന്നു. മഹാകവി വള്ളത്തോൾ പാടിയത് ഇങ്ങനെയാകുന്നു.

ഈ വരികൾ വെറുമൊരു കവിതയല്ല, അത് നാനാത്വത്തിൽ ഏകത്വം കാത്തു സൂക്ഷിക്കുന്ന ഓരോ ഭാരതീയന്റെയും ആത്മാവാണ്. ഭാഷ കൊണ്ടും വേഷം കൊണ്ടും നമ്മൾ അകന്നിരിക്കുമ്പോഴും നമ്മെ ഒന്നിപ്പിച്ചു നിർത്തുന്ന ആ അദൃശ്യമായ നൂലാണ് ഭാരതം എന്ന വികാരം. വരും തലമുറയ്ക്കായി ഒരു നല്ല നാളെ പടുത്തുയർത്താൻ അഴിമതിയും വിദ്വേഷവുമില്ലാത്ത ഓരോ ദിനത്തിനുമായി നമുക്കൊരുമിച്ച് കൈകോർക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

ഹൃദയത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം

Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhanam 90.4 FM. Stay tuned. പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, ഇന്ന് 2026 ഓഗസ്റ്റ് 15, നമ്മുടെ കലണ്ടറിൽ ചുവന്ന അക്ഷരത്തിൽ അടയാളപ്പെടുത്തിയ ഒരു ദിവസം മാത്രമല്ല. അതിരുകളില്ലാതെ സ്വപ്നങ്ങൾ കാണാൻ, ആഗ്രഹിക്കുന്നിടത്തേക്ക് ചിറകടിച്ചുയരാൻ നമ്മളെ പ്രാപ്തരാക്കിയ ത്യാഗങ്ങളുടെ ഓർമ്മപ്പൂവാണ്. ഓരോ ഓഗസ്റ്റ് 15 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വതന്ത്ര വായു വെറുതെ ലഭിച്ച ഒന്നല്ല എന്ന വലിയ സത്യമാണ്. അതിനു പിന്നിലെ ചരിത്രത്തിന് കണ്ണീരിൻ്റെയും സഹന

0: ത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും കഥ പറയാനുണ്ട്. ചങ്ങലക്കെട്ടുകളിൽ തളച്ചിടപ്പെട്ട ഒരു ജനത തങ്ങളുടെ അവകാശങ്ങൾക്കായി മാതൃഭൂമിക്കായി ഒരേ മനസ്സോടെ തെരുവിലിറങ്ങിയതിൻ്റെ കഥയാണത്. ആയുധങ്ങളെക്കാൾ ശക്തി ആത്മബലത്തിനുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത മഹാത്മാഗാന്ധിയുടെ അഹിംസാ മാർഗവും സത്യത്തെ തന്നെ ആയുധമാക്കി അനീതിക്കെതിരെ പോരാടിയ അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹ വീര്യം, എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ഗർജിച്ച് പടക്കിറങ്ങിയ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വിപ്ലവാവേശം, തൂക്കുമരത്തിന് മുന്നിലും രാജ്യത്തിനായി ചിരിച്ചുകൊണ്ട് നെഞ്ചുവിരിച്ച ഭഗത് സിംഗിന്റെയും രാജ്ഗുരുവിന്റെയും സുഖ്ദേവിന്റെയും അമരസ്മരണകൾ, മൗലാന ആസാദും സർദാർ വല്ലഭായ് പട്ടേലും നെഹ്റുവും തുടങ്ങി ചരിത്ര താളുകളിൽ പേരെഴുതി ചേർത്തവരും അജ്ഞാതരായി മണ്ണടിഞ്ഞവരുമായ ലക്ഷക്കണക്കിന് ധീരദേശാഭിമാനികളുടെ ചോരയും നീരുമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വതന്ത്ര വായു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല.
1: നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ലെന്ന ഫ്യൂഡൽ കോംപ്ലക്സ്, അതിനാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയുടെ പേരിൽ മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ ഇന്നേ പാകിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ദ്രോഹം നാളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ആളിപ്പടരും. That will destroy the country. But there will be a day. Every Indian will realize that India has only one religion. That is patriotism.
0: ഇന്ന് 79 വർഷങ്ങൾക്കിപ്പുറം ആ സ്വാതന്ത്ര്യത്തിന്റെ തണലിലാണ് നാം ജീവിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തോടൊപ്പം വിദ്യാഭ്യാസം നേടാനും സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, ഇതെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യദിനം ഒരു ആഘോഷം മാത്രമല്ല, നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ഓർക്കാനും അത് കാത്തു സൂക്ഷിക്കാനുമുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള ഒരു ദിവസം കൂടിയാണ്. നമ്മുടെ സ്വാതന്ത്ര്യം അർത്ഥവത്താകുന്നത് നമ്മൾ മാത്രമല്ല, നമ്മളോടൊപ്പം ജീവിക്കുന്ന ഓരോ മനുഷ്യനും സ്വതന്ത്രമായി ചിന്തിക്കാനും ജീവിക്കാനും സ്വപ്നം കാണാനും കഴിയുമ്പോഴാണ്. ഈ ഓഗസ്റ്റ് 15 ത്രിവർണ പതാക ഉയരുമ്പോൾ നമുക്ക് വേണ്ടി പോരാടിയവരെ നന്ദിയോടെ ഓർക്കാം. നമ്മുടെ രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ചെറിയ ഇടങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് ഒരു തീരുമാനമെടുക്കാം. സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ച അവകാശമാണ്, അതിനെ സംരക്ഷിക്കുക നമ്മുടെ ഉത്തരവാദിത്വവും. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 80th സ്വാതന്ത്ര്യദിനം പ്രൗഢോജ്വലമായി ആഘോഷിച്ച് രാജ്യം. ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ചുവപ്പുകോട്ടയിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിത്തറയായ നിർണായക ധാതു മേഖലയിൽ കരുത്തുറ്റ സാന്നിധ്യമാകാൻ ഇന്ത്യ ഒരുങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിന് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം. അംഗീകാരം സംരംഭകർക്ക് നൽകിയ മികച്ച പ്രോത്സാഹനത്തിന്. കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് നാളെ തൃപ്പൂണിത്തുറ അത്തച്ചമയം. ഇന്തോനേഷ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 38. ശ്രീലങ്കയ്ക്കെതിരായ 1st ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ദേവദത്ത് പടിക്കലിന് സെഞ്ചുറി. വാർത്തകൾ വിശദമായി. വികസിത

0: ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൃഢനിശ്ചയവുമായി രാജ്യം ഇന്ന് 80-ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രമർപ്പിച്ചു. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. ചരിത്രത്തിലാദ്യമായി പതാക ഉയർത്തലിന് മുന്നോടിയായി വന്ദേമാതരവും ആലപിച്ചു. ആചാരപരമായ 21 ഗൺ സല്യൂട്ടിന്റെയും വ്യോമസേനയുടെ MI-7 വിവിധ മേഖലകളിൽ നിന്നുള്ള 5000-ത്തോളം പ്രത്യേക ക്ഷണിതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ ന്യൂഡൽഹിയിലെ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2047-ഓടെ ഭാരതത്തെ വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തിൽ യുവശക്തിയുടെ പങ്ക് വളരെ വലുതാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി.
1: मैं विकसित भारत की बात कर रहा हूँ, देश को तेज गति से आगे बढ़ाने की बात कर रहा हूँ. उसका सबसे बड़ा लाभार्थी कौन है? इन सारे प्रयासों का सबसे बड़ा साधक कौन है? अगर साधक है तो मेरे देश का युवा है. विकसित भारत की यात्रा में युवाओं की बहुत बड़ी भूमिका है. विकसित भारत का सबसे बड़ा लाभार्थी भी मेरे देश का युवा है. हमें विकसित भारत के लक्ष्य को युवाओं के साथ जोड़ करके आगे बढ़ाना है.
0: അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധി മേഖലയിൽ സൌജന്യ പരിശീലനം നൽകും. പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും പൊതുപരീക്ഷകൾക്കായി മികച്ച അധ്യാപകരെ ഉൾപ്പെടുത്തി സൌജന്യ ഓൺലൈൻ കോച്ചിംഗ് ലഭ്യമാക്കും. 5-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളിലെ കഴിവുകൾ കണ്ടെത്താൻ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ടാലന്റ് ഹണ്ട് നടത്തുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിത്തറയായ നിർണായക ധാതു മേഖലയിൽ ശക്തമായ സാന്നിധ്യമാകാൻ ഇന്ത്യ ഒരുങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ലക്ഷ്യം മുൻനിർത്തി ഇന്ത്യ നിർണായക ധാതു ഇടനാഴി പ്രഖ്യാപിച്ചതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. 2014 ശേഷം ഇന്ത്യ ഏകദേശം 40 രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഇത് ഇന്ത്യൻ വ്യവസായങ്ങൾക്കും കയറ്റുമതിക്കാർക്കും വൻ അവസരങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: 2014 के बाद दुनिया करीब करीब 40 देशों के साथ हमारा FTA एग्रीमेंट हो रहा. ये जो ट्रेड एग्रीमेंट हुए हैं ये बहुत बड़ा अवसर है. मैं मेरे MSMEs को कहना चाहूंगा कि हमें इस मौके को छोड़ना नहीं है. दुनिया में हमें पहुंचना है. भारत के उत्पाद की हर चीज विश्व के बाजार में पहुंचे, चाहे हमारा टेक्सटाइल हो, हमारी मशीनरी हो, दवाइयां हो. हमने
0: പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും 33% വനിതാ സംവരണം എത്രയും വേഗം നടപ്പിലാക്കാൻ രാഷ്ട്രീയ ഭിന്നത മാറ്റിവെച്ച് എല്ലാവരും ഒന്നിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യം കൈവരിച്ച വളർച്ച എടുത്തുകാണിക്കുന്നതായിരുന്നു ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ജനങ്ങളുടെ കഠിനാധ്വാനവും സമർപ്പണവുമാണ് രാജ്യത്തെ പുതിയ ഉയരങ്ങളിലെത്തിച്ചതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഒരു റിപ്പോർട്ട്.
2: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഉൽപ്പാദനം, ഡിജിറ്റൽ വളർച്ച, പൌരന്മാർക്കുള്ള സേവന വിതരണം എന്നിവയിലെ ഇന്ത്യയുടെ പുരോഗതി പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ആധുനിക കാലഘട്ടത്തിൽ ഊർജ്ജ സുരക്ഷ അനിവാര്യതയാണെന്നും 2047-ഓടെ 100 GW ആണവോർജ്ജ ശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ ദശകത്തിൽ 5 പുതിയ ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കും. 3 സെമി കണ്ടക്ടർ പ്ലാന്റുകളിൽ ഇതിനകം ഉൽപ്പാദനം ആരംഭിച്ചതായും പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യത്തെ പ്രതിരോധ ഉൽപ്പാദനം 4 മടങ്ങ് വർദ്ധിച്ചു. ഡിജിറ്റൽ ഇടപാടുകൾ 100 മടങ്ങും ഇന്റർനെറ്റ് ഉപയോക്താക്കളുടെ എണ്ണം 4 മടങ്ങും ഉയർന്നു. രാജ്യത്ത് നക്സൽ മാവോയിസ്റ്റ് അക്രമ സംഭവങ്ങൾക്ക് അന്ത്യം കുറിക്കുകയാണെന്ന് ശ്രീ മോദി പറഞ്ഞു. വികസനത്തിന് ആക്കം കൂട്ടാനായി സപ്തധാര എന്ന പരിഷ്കരണ ചട്ടക്കൂടും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആശംസകൾ നേർന്ന ലോക നേതാക്കൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, മാൽദ്വീപ്സ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മുയിസു, നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷാ, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെ, സിംഗപ്പൂർ പ്രസിഡന്റ് ടി ഷൺമുഖരത്നം, ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ്, സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയവർക്ക് ശ്രീ മോദി നന്ദി രേഖപ്പെടുത്തി. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ 80-ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. എംബസികളിലും കോൺസുലേറ്റുകളിലും പതാക ഉയർത്തി. കേരളത്തിലും സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തി. കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. ജില്ലാ ആസ്ഥാനങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളിലും വിപുലമായ പരിപാടികളാണ് നടന്നത്. തൃശൂർ ഭാരതീയ വിദ്യാഭവനിൽ കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ദേശീയ പതാക ഉയർത്തി. കേരള വനിതാ കമ്മീഷൻ ആസ്ഥാനത്ത് അധ്യക്ഷ പി സതീദേവി ദേശീയ പതാക ഉയർത്തി. കൊച്ചി മെട്രോ റെയിലിൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ കമ്മീഷണർ എൻ ശേഷാദ്രിനാഥനും പതാക ഉയർത്തി. തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ മേധാവി

0: എ ജി ബൈജു ദേശീയ പതാക ഉയർത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ശ്രീ അരബിന്ദോയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. മഹാനായ ദാർശനികനും ദേശീയവാദിയും കവിയും ചിന്തകനുമായിരുന്ന ശ്രീ അരബിന്ദോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും മാനവ പുരോഗതിക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്കായി ജീവിതം സമർപ്പിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിന് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതിയുടെ നിർവഹണത്തിലെ മികച്ച പ്രകടനത്തിനാണ് സംസ്ഥാനത്തിന് അംഗീകാരം. ഈ മാസം 24-25 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന പി എം എഫ് എം ഇ കോൺക്ലേവിൽ പുരസ്കാരം സമ്മാനിക്കും. തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷങ്ങളുടെ കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. അത്തച്ചമയ ഘോഷയാത്ര മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്തോനേഷ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 38 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുനാമിയുമുണ്ടായി. ഇടയ്ക്കിടെയുണ്ടാകുന്ന മണ്ണിടിച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമാക്കുന്നുണ്ട്. ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 2 wicket 288 റൺ എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കായി ദേവദത്ത് പടിക്കൽ സെഞ്ചുറി നേടി. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. നെതർലൻഡ്സിലെ വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 3-1 ഇന്ത്യ ജയിച്ചത്. ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് പൂനെയിൽ ബ്രിക്സ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ട്രാക്ക് സംഘടിപ്പിക്കും. നവീകരണം, സഹകരണം, പരിഷ്കരണം എന്നതാണ് മറ്റന്നാൾ ആരംഭിക്കുന്ന പരിപാടിയുടെ പ്രമേയം. 7th ബ്രിക്സ് ഐ സി ടി കർമ്മസമിതിയുടെ യോഗത്തോടെ ആരംഭിക്കുന്ന പരിപാടിയിൽ സുസ്ഥിര ആഗോള വിവര സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ നൈപുണ്യം, സ്വയം പര്യാപ്തത, സുരക്ഷിത മനുഷ്യ കേന്ദ്രീകൃത ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. പരിപാടി ഈ മാസം 21 സമാപിക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സാമ്പത്തിക സഹായം നൽകുന്നു എന്ന പേരിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5,000 രൂപയുടെ ഇൻഡിപെൻഡൻസ് ഡേ ക്യാഷ് ഗ്രാന്റ് നൽകുന്നുണ്ടെന്നും ഇതിനായി ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ കൈമാറണമെന്നും ആവശ്യപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത പൂർണ്ണമായും വ്യാജമാണെന്നും കേന്ദ്ര സർക്കാരോ പ്രധാനമന്ത്രിയോ ഇത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നും സർക്കാർ വ്യക്തമാക്കി. നികുതിദായകരുടെ വിദേശ ആസ്തികൾ വെളിപ്പെടുത്തൽ പദ്ധതി ഫാസ്റ്റ് ഡി എസ് ചട്ടങ്ങൾ 2026 പുറത്തിറക്കി കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ്. യോഗ്യരായ നികുതിദായകർക്ക് വെളിപ്പെടുത്താത്ത വരുമാനം, ആസ്തികൾ എന്നിവ നിശ്ചിത നികുതിയോടെയോ ഫീസോടെയോ വെളിപ്പെടുത്താം. നാളെ പ്രാബല്യത്തിൽ വരുന്ന ഈ പദ്ധതി പ്രകാരം ആസ്തി വെളിപ്പെടുത്തുന്നതിനുള്ള അവസാന തീയതി December 31. പ്രധാന വാർത്തകൾ വീണ്ടും. 80th സ്വാതന്ത്ര്യദിനം പ്രൌഢോജ്വലമായി ആഘോഷിച്ച രാജ്യം ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചുവപ്പുകോട്ടയിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിത്തറയായ നിർണായക ധാതു മേഖലയിൽ കരുത്തുറ്റ സാന്നിധ്യമാകാൻ ഇന്ത്യ ഒരുങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിന് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം. അംഗീകാരം സംരംഭകർക്ക് നൽകിയ മികച്ച പ്രോത്സാഹനത്തിന്. കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് നാളെ തൃപ്പൂണിത്തുറ അത്തച്ചമയം. ഇന്തോനേഷ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 38. ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ദേവദത്ത് പടിക്കലിന് സെഞ്ചുറി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: സംസ്ഥാന തലസ്ഥാനത്തും ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: to you in this program. You can text your suggestions to me on this WhatsApp number 8848558785. This is Parvati Jeevan signing off. Stay tuned to Radio Santhanam 90.4 FM for soulful music, thoughtful talks and programs that touch the heart.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ചരിത്രം പകർന്നു നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ദേശസ്നേഹത്തിന്റെ താളത്തിൽ ഒരു തലമുറ കൂടി ശബ്ദമാകുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മകൾക്ക് സംഗീതവും പുതുഭാവങ്ങളും പകർന്ന് ഗവൺമെന്റ് TTIയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അവതരിപ്പിക്കുന്ന മനോഹരമായ ശബ്ദാവിഷ്കാരം. സ്വാതന്ത്ര്യത്തിന്റെ വിലയും രാജ്യസ്നേഹത്തിന്റെ മഹത്വവും ഓർമ്മിപ്പിക്കുന്ന ഈ കലാവിരുന്ന് ആസ്വദിക്കാം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗവൺമെന്റ് TTIയിലെ DLED ജനറലിലെ അധ്യാപക വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനം.

പ്രതീക്ഷകളെ പോരുവിന്നൊത്തു ചേരുവിൻ, പോരുവിന്നൊത്തു ചേരുവിൻ. ശാസ്ത്രവും പ്രപഞ്ചവും മാനവ ചരിത്രവും പഠിച്ചു നേരറിഞ്ഞു നമ്മൾ നിർവഴിക്കു പോയിടാം.

0: പല മതസ്ഥരെങ്കിലും സൗഹൃദത്തിൻ പൂക്കളായി തീർത്തിടുന്ന കൂട്ടരായി ചിത്രവർണ്ണശലഭമായി പറന്നുയർന്നു പാടിടാം. ചിത്രവർണ്ണശലഭമായി പറന്നുയർന്നു പാടിടാം. സമത്വ ചിന്തയായി ഉയർത്തിടാം പുതിയ ഭാരതം, പുതിയ ഭാരതം, പുതിയ ഭാരതം.
1: ഓക്കെ, താങ്ക് യു.
2: ഇൻഡിപെൻഡൻസ് ഡേ സ്പേസ്. ഗുഡ് മോർണിംഗ് എവരിവൺ, ദിസ് ഇസ് യുവർ ശ്രീകരം ഫ്രം ക്ലാസ് 6, വിഷിംഗ് ഓൾ എ വെരി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഓൺ 15th August വി സെലിബ്രേറ്റ് ദ ഡേ വെൻ ഇന്ത്യ ബിക്കേം ആൻ ഇൻഡിപെൻഡൻറ് നേഷൻ ഇൻ 1947. വി റിമെമ്പർ ആൻഡ് ഹോണർ ദ ബ്രേവ് ഫ്രീഡം ഫൈറ്റേഴ്സ് ഹു സാക്രിഫൈസ് ദർ ലൈവ്സ് ആൻഡ് സോ ദാറ്റ് വി കുഡ് ലീവ് ഇൻ എ ഫ്രീ കൺട്രി. Their courage and love for our nation inspire us every day. Our national flag reminds us of unity, peace and progress. As students, we can show our love by studying well, respecting our teachers and parents, keeping our surroundings clean, helping others and being kind and honest. This year, as we celebrate Independence Day, let us promise to be responsible citizens and work together for a stronger, cleaner and brighter India. Let us all say with pride, Jai Hind, Vande Mataram, and thank you and I have a nice Independence Day.
3: എൻ്റെ പേര് അശ്വതി. ഞാൻ 6th class ൽ പഠിക്കുന്നു. കവിത സ്വാതന്ത്ര്യ ഇന്ത്യ. ഇന്ത്യ

0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗവൺമെന്റ് TTIയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി. ആശയം അവലോകനം ബീന ഗുവേര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒരു നേരം പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848585785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ശ്രോതാക്കളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

കൊച്ചിക്കുട്ടു വരെ ബട്ട് ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ കുറുക്കന്റെ ഉപായം. പൂച്ചയ്ക്ക് മണി കിട്ടുന്ന കാര്യത്തിൽ എലികൾ പരാജയപ്പെട്ടത് പണ്ടത്തെ കഥയാണ്. കാലം കുറേ കഴിഞ്ഞിരിക്കുന്നു. പൂച്ചയുടെ ശല്യം വർദ്ധിച്ചു. പണ്ട് ആഹാരത്തിനു വേണ്ടി മാത്രമാണ് പൂച്ചകൾ എലിയെ കൊന്നിരുന്നത്. ഇന്നാകട്ടെ പൂച്ചകൾ അതൊരു വിനോദമാക്കി മാറ്റിയിരിക്കുന്നു. എലികൾക്ക് ഇരിക്കപ്പുറതി ഇല്ലാതെയായി. പൂച്ചകൾക്കെതിരായി പല സമ്മേളനങ്ങളും അവർ കൂടി. പൂച്ചയെ കുരുക്കിലാക്കാനുള്ള പല ഉപായങ്ങളെ കുറിച്ചും ആലോചിച്ചു. പക്ഷെ ഒന്നും നടപ്പിലായില്ല. അവസാനം ഇക്കാര്യത്തിൽ ഡോക്ടർ കുറുക്കന്റെ ഉപദേശം നേടാൻ എലികൾ ഏകകണ്ഠമായി തീരുമാനിച്ചു. ഡോക്ടറായ കുറുക്കൻ പ്രായം കൊണ്ടും ചികിത്സാ വൈദഗ്ധ്യം കൊണ്ടും എല്ലാ മൃഗങ്ങളുടെയും സ്നേഹാദരങ്ങൾക്ക് പാത്രമായിരുന്നു. രോഗം വരുമ്പോൾ മൃഗങ്ങളെല്ലാം ഡോക്ടർ കുറുക്കനെയാണ് അഭയം പ്രാപിച്ചിരുന്നത്. അടുത്ത ദിവസം എലികളുടെ 5-അംഗ സംഘം ഡോക്ടർ കുറുക്കൻ വസതിയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ഡോക്ടർക്ക് വന്ദനം പറഞ്ഞിട്ട് എലികൾ തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു. പൂച്ചയുടെ ശല്യം ഈയിടെ വളരെ വർദ്ധിച്ചിരിക്കുന്നു. ഇങ്ങനെയായാൽ ഞങ്ങളുടെ വംശം തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് അങ്ങ് ഇടപെട്ട് പൂച്ചയുടെ ക്രൂരത അവസാനിപ്പിക്കണം. ഡോക്ടർ കുറുക്കൻ എലികളെ ഒന്ന് നോക്കി. എലികളുടെ ദയനീയ സ്ഥിതിയിൽ കുറുക്കന് സങ്കടം തോന്നി. ഡോക്ടർ കുറുക്കൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു ഉപായം തോന്നുന്നു. അപകടം പതിയിരിക്കുന്ന ഉപായമാണ്. ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും ജീവൻ വെടിയേണ്ടി വന്നേക്കാം. എന്റെ ഉപായം വിജയിച്ചാൽ പൂച്ചകൾ ഒരു പാഠം പഠിക്കും. കുറുക്കൻ തന്റെ ഉപായം വിവരിച്ചു. കേട്ടോളൂ. 3-4 പേർ ദിവസവും പൂച്ച കിടക്കുന്നിടത്ത് കുളിച്ചിരിക്കണം. പൂച്ച ഉറങ്ങുമ്പോൾ വല്ലാതെ ശബ്ദം ഉണ്ടാക്കണം. ഇത് പതിവാകുമ്പോൾ പൂച്ച പേടിക്കും. പേടി കാരണം രോഗം ഉണ്ടാകും. ചികിത്സിക്കാൻ എന്റെ അടുത്ത് വരും. അങ്ങനെ വന്നാൽ ഞാൻ ചെരിപ്പെടുത്താം. ഡോക്ടർ കുറുക്കൻ തന്റെ കണ്ണട ഊരി മേശപ്പുറത്ത് വെച്ചിട്ട് തന്റെ ഉപായത്തെ കുറിച്ച് എലികൾ എന്ത് പറയുന്നു എന്നറിയാൻ കാതും കൂർപ്പിച്ചിരിപ്പായി. എലികൾക്ക് കുറുക്കന്റെ ഉപായം ഇഷ്ടപ്പെട്ടു. അന്ന് രാത്രി 2-3 എലികൾ തങ്ങളുടെ ജീവൻ പണയം വെച്ച് പൂച്ച സാധാരണ കിടക്കുന്നിടത്ത് ഒരു മാളത്തിൽ കൂടി. കുറച്ചു കഴിഞ്ഞപ്പോൾ പൂച്ച പതിവ് പോലെ ഉറക്കം ആരംഭിച്ചു. കുറുക്കൻ പറഞ്ഞ പ്രകാരം എലികൾ ഒച്ച വയ്ക്കാൻ തുടങ്ങി. ഒച്ചയും ബഹളവും ഒക്കെ അങ്ങനെ 3 ദിവസമായി. പൂച്ചയ്ക്ക് സഹിക്ക വയ്യാതായി. പൂച്ചയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഉറക്കത്തിൽ പിച്ചും പേയും പറയാൻ തുടങ്ങിയപ്പോൾ സുഹൃത്തുക്കൾ അവനെ ഡോക്ടർ കുറുക്കന്റെ അടുക്കൽ കൊണ്ടുപോയി. ഡോക്ടർ കുറുക്കൻ അവനെ നല്ലവണ്ണം പരിശോധിച്ചിട്ട് പറഞ്ഞു, ജീവനോടെ ഒരു എലിയെ പിടിച്ച് തിന്നതാണ് രോഗ കാരണം. വയറ്റിൽ കിടന്ന് എലി ബഹളം വെക്കുന്നതിന്റെ ശബ്ദമാണ് രാത്രിയിൽ ഉറക്കത്തിൽ നിങ്ങൾ കേൾക്കുന്നത്. ഉടനെ ഓപ്പറേഷൻ ചെയ്ത് എലിയെ പുറത്തെടുത്തില്ലെങ്കിൽ ജീവഹാനി സംഭവിക്കും. പൂച്ച വല്ലാതെ പേടിച്ചു. ഡോക്ടർ കുറുക്കൻ ശുപാർശിച്ചു, ചത്തുപോകുമല്ലോ എന്ന് കരുതി. മനസ്സില്ലാ മനസ്സോടെ പൂച്ച ഓപ്പറേഷന് സമ്മതിച്ചു. ഓപ്പറേഷന് മുമ്പ് ബോധം കെടുത്താൻ തുടങ്ങിയപ്പോൾ പൂച്ച നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഡോക്ടർ എന്നെ ബോധം കെടുത്താതെ ഓപ്പറേഷൻ ചെയ്യൂ. ബോധം കെടുത്തിയാൽ പിന്നെ ബോധം വീണില്ലെങ്കിൽ ഞാൻ ചത്തുപോവില്ലേ? ഡോക്ടർ കുറുക്കൻ പൂച്ചയെ തലോടിക്കൊണ്ട് പറഞ്ഞു, അനങ്ങാതെ കിടക്കണം. ബോധം കെടുത്തിയേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂ. ബോധമുണ്ടായിരുന്നാൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കയ്യും കാലും അനങ്ങും. അങ്ങനെ വന്നാലും ചത്തുപോകും. ഇത് കേട്ട പൂച്ച മിണ്ടാതെ കിടന്നു. ഡോക്ടർ കുറുക്കൻ പൂച്ചയെ ക്ലോറോഫാം കൊടുത്തു മയക്കി. ഓപ്പറേഷൻ ആരംഭിച്ചു. അപ്പോൾ

0: ും എലികൾ ചുറ്റും കൂടി. ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു മണിക്കൂറായപ്പോൾ പൂച്ചയ്ക്ക് ബോധം വീണു. വായിൽ വല്ലാതെ മരവിപ്പ്, കൈകാലുകളിൽ വേദന, തടവി. തടവി നോക്കിയപ്പോൾ വായിൽ പല്ലുകളൊന്നും കാണുന്നില്ല. കൈകാലുകളിലെ കൂർത്ത മൂർത്ത ആ നഖങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നു. എന്റെ ഈശ്വരാ, എനിക്ക് എന്ത് സംഭവിച്ചു? പൂച്ച നിലവിളിക്കാൻ തുടങ്ങി. അനേകം എലികൾ ചുറ്റും കൂടി നിന്ന് ആർ തട്ടഹസിക്കുന്നു. പൂച്ചയ്ക്ക് അരിശം വന്നു. ചുറ്റും നിൽക്കുന്ന എലികളെ പച്ചയോടെ തിന്നാൻ തോന്നി. പക്ഷേ പല്ലും നഖവും ഇല്ലാതെ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് എലികളെ നോക്കാതെ പൂച്ച തല തിരിച്ചു വെച്ച് കിടന്നു. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടമായില്ലേ? മറ്റൊരു കഥയുമായിട്ട് നാളെ എത്തുന്നതുവരെ ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബിഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: യു ആർ നൌ ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് മാജിക്കൽ മ്യൂസിക്.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാന

സംഗീതങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

രാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം

സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.
1: Music with Radio Santhanam 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ഹാർവാർഡ് സർവകലാശാലയ്ക്കെതിരെ ട്രംപ് ഭരണകൂടം നൽകിയ യഹൂദവിരുദ്ധതയുമായി ബന്ധപ്പെട്ട ഹർജി US ഫെഡറൽ കോടതി തള്ളി. സർവകലാശാല സിവിൽ റൈറ്റ്സ് ആക്ടിലെ Title VI ലംഘിച്ചു എന്ന് തെളിയിക്കാൻ സർക്കാരിന് സാധിച്ചില്ലെന്ന് ഡിസ്ട്രിക്ട് കോർട്ട് ജഡ്ജി റിച്ചാർഡ് സ്റ്റെയ്ൻസ് വ്യക്തമാക്കി. ട്രംപ് ഭരണകൂടം ഏഷ്യക്കാർക്കും ഇന്ത്യക്കാർക്കും എതിരായ വിദ്വേഷ വികാരങ്ങൾ വർദ്ധിപ്പിച്ചുവെന്ന് അമേരിക്കൻ കോൺഗ്രസ് അംഗം രാജാകൃഷ്ണമൂർത്തി. ട്രംപ് അധികാരത്തിൽ വന്നതുമുതൽ വിദേശികളോടുള്ള ആളുകളുടെ ഭയത്തെ ചൂഷണം ചെയ്തുവെന്നും 10 വർഷമായി ഇത് വിദ്വേഷ പ്രചാരണമായി വളരുകയും സ്വാഭാവികവൽക്കരിക്കപ്പെടുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് കാലത്തെ ചൈനീസ് വിരുദ്ധതയ്ക്കും നിലവിലെ ഇന്ത്യക്കാർക്കെതിരായ വിദ്വേഷ പ്രചാരണങ്ങൾക്കും കാരണം ഇതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. H-1B വിസകൾക്ക് $1,00,000 ഫീസ് ചുമത്താനുള്ള നീക്കത്തെയും അദ്ദേഹം ശക്തമായി വിമർശിച്ചു. ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്ന വിദഗ്ധ തൊഴിലാളികളെയും സാങ്കേതിക വിദഗ്ധരെയും രാജ്യത്തു നിന്ന് അകറ്റുമെന്നും അമേരിക്കയുടെ ആഗോള മത്സരശേഷിയെ ബാധിക്കുമെന്നും കൃഷ്ണമൂർത്തി മുന്നറിയിപ്പ് നൽകി. രാജ്യത്തിന്റെ 80th സ്വാതന്ത്ര്യദിന ആഘോഷം ഇന്ന്. ഡൽഹി ചെങ്കോട്ടയിൽ ദേശീയ ആഘോഷത്തിന് പ്രധാനമന്ത്രി നേതൃത്വം നൽകി. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150th വാർഷികവും യുവശക്തിയും പ്രമേയമാക്കിയാണ് ഇക്കൊല്ലത്തെ ആഘോഷം. ചരിത്രത്തിൽ ആദ്യമായി ചെങ്കോട്ടയിൽ വന്ദേ മാതരം മുഴങ്ങി. മലയാളി സൈനികോദ്യോഗ

0: ഉദ്യോഗസ്ഥൻ മേജർ തരുൺ വാസുദേവൻ ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ ശൌര്യചക്രയും പോലീസ് സൂപ്രണ്ട് എസ് ശശിധരന് അതിവിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലും ലഭിച്ചു. ജമ്മുകാശ്മീരിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്ത സൈനിക നടപടിയിൽ ധീരമായ സേവനം കാഴ്ചവെച്ചതിനാണ് മേജർ തരുൺ വാസുദേവന് ശൌര്യചക്രം നൽകി ആദരിച്ചത്. 57 രാഷ്ട്രീയ റൈഫിൾസിലെ കോർ ഓഫ് എഞ്ചിനീയേഴ്സ് വിഭാഗത്തിലാണ് അദ്ദേഹം. മരണാനന്തരം 78 സൈനികർക്കാണ് ഇത്തവണ രാജ്യത്തിന്റെ ആദരം. 9 പേർക്ക് കീർത്തിചക്ര പുരസ്കാരവും തരുൺ വാസുദേവ് ഉൾപ്പെടെ 19 പേർക്ക് ശൌര്യചക്ര പുരസ്കാരവും സമ്മാനിച്ചു. പ്രവാസി ഇന്ത്യക്കാരിൽ നിന്ന് സമാഹരിച്ച നിക്ഷേപങ്ങൾ വഴി ശക്തമായ വിദേശ നാണ്യ വരവ് ഉണ്ടായതിനെ തുടർന്ന് ബാങ്കുകൾക്കായുള്ള ഇളവുകളോടുകൂടിയ ഫോറെക്സ് സ്വാപ്പ് സൗകര്യം നിശ്ചയിച്ചതിലും ഒരു മാസം മുൻപേ അവസാനിപ്പിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. പുതുക്കിയ സമയക്രമം അനുസരിച്ച് 31 വരെ സമാഹരിക്കുന്ന വിദേശ കറൻസി നിക്ഷേപങ്ങൾക്ക് ബാങ്കുകൾക്ക് ഈ സീറോ കോസ്റ്റ് ഹെഡ്ജിംഗ് സൗകര്യം പ്രയോജനപ്പെടുത്താം. മുൻപ് സെപ്റ്റംബർ 30 ഇതിന്റെ അവസാന തീയതി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില പരിധിവിട്ട് ഉയർന്നതോടെ രൂപയ്ക്കുണ്ടായ വൻ മൂല്യത്തകർച്ച തടയാനും വിദേശ നാണ്യ വരവ് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കഴിഞ്ഞ ജൂണിൽ RBI സ്വീകരിച്ച നടപടികളുടെ ഭാഗമായിരുന്നു ഈ ഫോറെക്സ് സ്വാപ്പ് സൗകര്യം. വായ്പ എടുത്തു വാങ്ങിയ മൊബൈൽ ഫോൺ, ടാബ്ലറ്റ് എന്നീ ഉപകരണങ്ങളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ വായ്പ നൽകിയ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അവ ഭാഗികമായി ലോക്ക് ചെയ്യാനുള്ള അധികാരം 2027 ജനുവരി 1 ലഭിക്കും. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് റിസർവ് ബാങ്ക് അന്തിമചട്ടം പുറത്തിറക്കിയത്. നിലവിൽ പല വായ്പാ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ ലോക്ക് ചെയ്യാറുണ്ടെങ്കിലും കൃത്യമായ ചട്ടമുണ്ടായിരുന്നില്ല. ചരമ അറിയിപ്പുകൾ. കടുത്തുരുത്തി മാളിയേക്കൽ MG എബ്രഹാം അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. കുറുമ്പനാട് മൂലയിൽ പരേതനായ MJ ദേവസിയുടെ ഭാര്യ തങ്കമ്മ ദേവസ്യ അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. ഒളശ ഇലഞ്ഞിക്കൽ പറമ്പിൽ അന്നമ്മ ഉദുപ്പാൻ അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ആഘോഷിക്കൂ, ആനന്ദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

കേൾവികളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

பின்வேல் ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848

0: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ ഗാനമ

പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: സാന്ദ്രാനന്ദാവബോധാത്മകമനുപ